ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ശ്രാവണം 17, കൊല്ലവർഷം 1201, കർക്കിടകം 23 തീയതി, 2026 ഓഗസ്റ്റ് 8 ശനിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 44 സെക്കൻഡും. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഫാദർ സുശീൽ വർഗീസ്.
1: ഒരു ജോഡി പുതിയ പാദരക്ഷകൾ വേണമെന്ന് ദൈവത്തോട് പരാതിപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ അയാൾ ദേവാലയത്തിൽ എത്തി. അദ്ദേഹം അപ്രകാരം പ്രാർത്ഥിച്ച് മടങ്ങുമ്പോൾ ഒരു കാല് നഷ്ടപ്പെട്ട മനുഷ്യൻ പ്രാർത്ഥിക്കുവാൻ ആ ദേവാലയത്തിലേക്ക് കയറി വരുന്നു. അയാൾ തിരികെ വന്ന് ദേവാലയത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ദൈവമേ, പുതിയ ഒരു ജോഡി ചെരുപ്പുകൾക്ക് വേണ്ടി പരാതിപ്പെട്ട് പ്രാർത്ഥിച്ചതിന് മാപ്പ്, എനിക്ക് നടക്കുവാൻ ബലമുള്ള ഒരു ജോഡി പാദങ്ങൾ തന്നതിന് നന്ദി. ജീവിതത്തിൽ നാം എത്രമാത്രം ഈശ്വരനോട് നന്ദിയുള്ളവരായിരിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് മേൽ വിവരിച്ച പ്രാർത്ഥന. ആംഗ്ലേയ സാഹിത്യകാരനായ ജി കെ ചെസ്റ്റേർട്ടൺ പറയുന്നു, ദ ബെസ്റ്റ് ഗിവിംഗ് ഈസ് താങ്ക്സ് ഗിവിംഗ്, ഏറ്റവും ശ്രേഷ്ഠമായ ദാനം നന്ദി അർപ്പിക്കുക എന്നതാണ്. തത്വചിന്തകനായ സീസറോയുടെ അഭിപ്രായത്തിൽ നന്ദി അർപ്പിക്കുന്നത് ഏറ്റവും നല്ല സ്വഭാവവിശേഷം മാത്രമല്ല, പ്രത്യേക എല്ലാ സ്വഭാവങ്ങളുടെയും മാതാവും പിതാവും കൂടിയാണ്. ആർക്കാണ് ആത്മാർത്ഥമായി നന്ദി അർപ്പിക്കുവാൻ കഴിയുക? അനർഹമായത് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നന്ദിയുടെ മനോഭാവം ഉണ്ടാകുകയുള്ളൂ. നന്ദിയുടെ രണ്ട് തരത്തിലുള്ള മനോഭാവമുണ്ട്. ഒന്ന് പോസിറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡ്, മറ്റേത് നെഗറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും ലഭിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയുന്ന മനോഭാവമാണ് പോസിറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ ഗുണാത്മകമായ നന്ദി പ്രകാശനം. അത് സാധാരണമാണ്, അത് സ്വാഭാവികമാണ്. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് നെഗറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡ്, ഋണാത്മകമായ നന്ദി പ്രകാശനം. വേദന നിറഞ്ഞ അനുഭവങ്ങൾക്ക്, ക്ലേശകരമായ അവസ്ഥയ്ക്ക് നന്ദിയുള്ളവരാകുക, അത് സാധാരണമല്ല. ഒരിക്കൽ ഒരു ഗ്രഹനാഥ ജോലി കഴിഞ്ഞ് വന്ന് തന്റെ ജീവിതത്തിലെ പല കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെട്ടിരിക്കുകയാണ്. അവരെ ആകുലപ്പെടുത്തുന്നത് പല ചിന്താ ക്ലേശങ്ങളാണ്. നികുതി അടയ്ക്കാൻ സമയമായി, അതിന്റെ രേഖകൾ തയ്യാറാക്കണം, വീട് ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നു, നാളെ വീട്ടിൽ ഒരു വിരുന്ന് നടക്കുകയാണ്, അതിനുള്ള ഒരുക്കം ആവശ്യമാണ്, ഒരുപാട് കാര്യങ്ങൾ ക്രമപ്പെടുത്തി വേണം നാളെ ഓഫീസിൽ പോകുവാൻ. ഇങ്ങനെ ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുമ്പോഴാണ് തന്റെ 10 വയസ്സുകാരി മകൾ വളരെ ശ്രദ്ധയോടെ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് അവർ ശ്രദ്ധിച്ചു. അവർ മകളുടെ അടുത്ത് ചെന്ന്

0: ചോദിച്ചു, നീ എന്താണ് ഇത്ര സൂക്ഷ്മതയോടെ ചെയ്യുന്നത്? മമ്മി, ഞാൻ എന്റെ ഗ്രഹപാഠം ചെയ്യുകയാണ്. ഏത് വിഷയത്തിലാണ് നിന്റെ ഗ്രഹപാഠം? മമ്മി, നെഗറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് എഴുതുവാനാണ് ടീച്ചർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നീ എന്താണ് നെഗറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്? അവൾ ഇപ്രകാരം മമ്മിയെ വായിച്ച് കേൾപ്പിച്ചു. എന്റെ വർഷാവസാന പരീക്ഷ അടുത്തു വരുന്നു. പരീക്ഷ സമയം ഏറെ ശ്രമകരമായ സമയമാണ്. എന്നാൽ പരീക്ഷ കഴിഞ്ഞാൽ ഒരു നീണ്ട അവധിക്കാലമുണ്ട്. എനിക്ക് എന്റെ കൂട്ടുകാരോടൊത്ത് സന്തോഷിക്കാം. എന്റെ മമ്മി എനിക്ക് ഒട്ടും രുചിയില്ലാത്ത മരുന്ന് എന്റെ രോഗാവസ്ഥയിൽ നിർബന്ധിച്ച് നൽകും. ആ കയ്പുള്ള മരുന്ന് കുടിച്ചാൽ എനിക്ക് സൗഖ്യം ലഭിക്കും. എന്റെ മമ്മി എന്നെ ചിലപ്പോൾ വഴക്കു പറയും. കാരണം എന്റെ മമ്മി എന്നെ സ്നേഹിക്കുന്നു. ആ അമ്മ മകളെഴുതിയ നെഗറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡിനുള്ള കാരണങ്ങൾ വായിച്ച് അത്ഭുതപ്പെട്ടുപോയി. എത്ര വിലപ്പെട്ട വസ്തുതകളാണ് അവൾ എഴുതിയിരിക്കുന്നത്! ഇത്തരം കാര്യങ്ങൾക്ക് എന്റെ മകൾക്ക് നന്ദി പറയാനുണ്ടെങ്കിൽ ഞാൻ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയണം. ആ അമ്മ അവളുടെ മുറിയിലേക്ക് പോയി. അവളുടെ ജീവിതത്തിലെ നെഗറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് അവളും എഴുതുവാൻ തുടങ്ങി. എനിക്ക് നികുതി അടയ്ക്കേണ്ടതുണ്ട്, കാരണം എനിക്ക് ഒരു ആദായമുണ്ട്. എന്റെ വീട് ഭർത്താവും മകളും ചേർന്ന് അലങ്കോലപ്പെടുത്തിയിരിക്കുന്നത് വൃത്തിയാക്കണം. പക്ഷേ ഞാൻ സന്തോഷവതിയാണ്, കാരണം എനിക്ക് സ്നേഹിക്കുന്ന ഒരു കുടുംബമുണ്ട്. നാളത്തെ വിരുന്നിന് എനിക്കൊരുങ്ങണം. എന്തെന്നാൽ എനിക്ക് ധാരാളം സ്നേഹിതന്മാരും ബന്ധുക്കളും ഉണ്ട്. ഞാൻ വളരെ തിരക്കുള്ളവളാണ്. എനിക്ക് നല്ല ഒരു തൊഴിൽ ഉണ്ടല്ലോ. എത്രയോ കാര്യങ്ങൾക്ക് നമുക്ക് ദൈവത്തോട് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. എല്ലാം നമ്മുടെ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കും. നമുക്ക് ദൈവത്തോടും സഹജീവികളോടും നന്ദിയുള്ളവരായിരിക്കാം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഫാദർ സുശീൽ വർഗീസ്. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ന് ഉപരാഷ്ട്രപതി സെല്ലുലാർ ജയിൽ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കും. ഡൽഹി IITയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മികച്ച പ്രകടനത്തിന് നൽകുന്ന രാഷ്ട്രപതിയുടെ സ്വർണമെഡൽ ഉൾപ്പെടെ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. നിശ്ചയിച്ച പരീക്ഷകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. കുന്ദമംഗലം നിയോജകമണ്ഡലത്തിലെ മാമ്പുഴ സംരക്ഷണ പുനരുജ്ജീവന മാസ്റ്റർ പ്ലാനിൽ ടൂറിസം സാധ്യതകൾ കൂടി ഉൾപ്പെടുത്തി പദ്ധതി വിപുലമാക്കുന്ന സാധ്യതകൾ പരിശോധിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. മാമ്പുഴ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിപ്പ രോഗം ബാധിച്ച് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഫറോക്ക് സ്വദേശിയായ 43-കാരനെ ഡിസ്ചാർജ് ചെയ്തു. ഈ വർഷം June 10-നാണ് ഇയാൾക്ക് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി എക്സൈസ് വകുപ്പ് നടപ്പാക്കുന്ന മയങ്ങില്ല കേരളം പദ്ധതിയുടെ ഭാഗമായി തിരുവമ്പാടി മണ്ഡലത്തിൽ ജനകീയ സമിതി രൂപീകരിച്ചു. മദ്യ മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ സമിതി കർമ്മ പദ്ധതി തയ്യാറാക്കി. കോഴിക്കോട് പള്ളികൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തിയ 100-ഓളം കേസുകളിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വയനാട് സുൽത്താൻ ബത്തേരി മലവയൽ ഷംസാദാണ് പിടിയിലായത്.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ചങ്ങമ്പുഴയുടെ പൈതൽ എന്ന കവിത ആലാപനം ഡോക്ടർ എസ് അശ്വതി, അധ്യാത്മ രാമായണ പാരായണം 23-ാം ദിവസം പാരായണം ചെയ്തത് കാവാലം ശ്രീകുമാർ, ഉദയഗീതം ജെ വിജയന്മാർ പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം രാമായണ പൊരുൾ പ്രൊഫസർ പി ആർ ലളിതമ്മ അവതരിപ്പിക്കുന്നു. കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, പാട്ടും പൊരുളും, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 103-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 പുത്തൻ പാട്ടുകൾ. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, തുടർന്ന് പുത്തൻ പാട്ടുകൾ. 11:02 ഗാന കൈരളി, മലയാള വാഗ്ഗേയകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി, എം ഡി രാമനാഥൻ കൃതികൾ അധ്യായം 2. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:02 നവമാധുരി. 12:40 പ്രകാശധാര, എല്ലാ പാമ്പുകടിയും മാരകമാണോ, പാമ്പുകടിയെപ്പറ്റി അറിയേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട, 2:02 നേർമൊഴി, സ്റ്റം ആർട്ടിസ്റ്റ് ഡഗ്ലസ് വി ഹരിഹരപുരം പങ്കെടുക്കുന്നു. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 സ്പോൺസേഡ് പരിപാടി ലംഹേ. 3:00 തിരയിപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ്. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം 23-ാം ദിവസം കാവലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, ഡയറി മേഖലയിൽ സംരംഭകത്വ സാധ്യതകൾ, ഡോക്ടർ ജയദേവൻ ജിയാറുമായി അഭിമുഖം. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീതസുധ, തിരുപ്പുന്തുരുത്തി വെങ്കിടേശൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഫാദർ സുശീൽ വർഗീസ് അവതരിപ്പിച്ചത്. 11:05 വിവിധ ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി ഇന്നത്തെ കാലാവസ്ഥ നോക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 6 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.5 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 1 മില്ലിമീറ്റർ. അറിയിപ്പുകൾ സമാപിച്ചു.

0: നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം കേൾക്കാം.
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ പൈതൽ എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് ഡോക്ടർ എസ് അശ്വതി.

0: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ പൈതൽ എന്ന കവിത. ആലപിച്ചത് ഡോക്ടർ എസ് അശ്വതി.
1: രാമായണ പാരായണം 23-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: ഹനുമൽ സീതാ സംവാദമാണ് ഇന്നത്തെ കഥാസന്ദർഭം. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

0: ഉദയഗീതമാണ് കേട്ടത്. ആലപിച്ചത് ജയവിജയ.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. മധുര മനോഹര മോഹം എന്ന ചിത്രത്തിൽ സന്നിധാനന്ദൻ പാടിയത്. ഹരിനാരായണനാണ് വരികൾ എഴുതിയത്. ഹേഷാം അബ്ദുൽ വഹാബിന്റെ സംഗീതം.

0: പ്രഭാതഭേരി. ആദ്യം നോക്കാം പത്രവൃത്താന്തം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 84 വയസ്സ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാനത്തെ 6 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കാസർഗോഡ്, തൃശൂർ, വയനാട്, കണ്ണൂർ, കോട്ടയം ജില്ലകളിലാണ് അവധി. നീറ്റ് യുജി ചോദ്യക്കടലാസ് ചോർത്താൻ ആസൂത്രിത ശ്രമങ്ങളുണ്ടായെന്നും ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായും CBI കണ്ടെത്തൽ. ചോദ്യം തയ്യാറാക്കിയ NTA സംഘത്തിലുള്ളവരും തട്ടിപ്പിലുൾപ്പെട്ടതായി ഡൽഹി കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ, സൌദി അറേബ്യ, തുർക്കി എന്നീ രാജ്യങ്ങൾ സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവച്ചു. 3 രാജ്യങ്ങളിൽ ഒരാൾക്കെതിരായ ആക്രമണം 3 രാജ്യത്തിനും എതിരായതെന്ന് പരിഗണിച്ച് ഒന്നിച്ച് പ്രതികരിക്കുമെന്നതാണ് പ്രധാന വ്യവസ്ഥ. ഇറാൻ, US, ഇസ്രായേൽ സംഘർഷം ചെങ്കടലിലേക്ക് വ്യാപിച്ചത് ഗൾഫ് മേഖലയിൽ സുരക്ഷാ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന ഉള്ളടക്കം പ്രസിദ്ധീകരിച്ച കേസിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവയുടെ മാതൃകമ്പനിയായ മെറ്റയ്ക്ക് 5,398 കോടി രൂപ പിഴ വിധിച്ച് ന്യൂ മെക്സിക്കോ കോടതി. ബാലസുരക്ഷാ വിഭാഗത്തിൽ കമ്പനി നേരിടുന്ന ഏറ്റവും വലിയ പിഴയാണിത്. വായ്പാ തുക തിരിച്ചുപിടിക്കുമ്പോൾ ഉപഭോക്താക്കളോട് സ്ഥാപനങ്ങളുടെ പെരുമാറ്റം മാന്യമായിരിക്കണമെന്ന് റിസർവ് ബാങ്ക്. ഇതിനായി വായ്പാ സ്ഥാപനങ്ങൾക്കുള്ള പെരുമാറ്റച്ചട്ടം കർശനമാക്കി. ലോക അണ്ടർ 20 അത്ലറ്റിക്സിൽ ദേശീയ റെക്കോർഡ് തകർത്ത പ്രകടനവുമായി മലയാളി താരം മുഹമ്മദ് അഷ്ഫാഖ് 400 മീറ്റർ ഓട്ടമത്സരത്തിൽ ഫൈനലിൽ.
1: ഓണനാളുകളെ വരവേൽക്കാൻ മലയാളി ഒരുങ്ങുമ്പോൾ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ഓണച്ചന്തകൾ സജീവമാവുകയാണ്. ഓണക്കാലത്ത് പൊതുവിപണിയിലെ വിലക്കയറ്റം തടയാനും സാധാരണക്കാർക്ക് ന്യായവിലയിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കാനും സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന സപ്ലൈകോ ഓണച്ചന്തകൾക്ക് തുടക്കമായിരിക്കുകയാണ്. ഈ വർഷത്തെ ഓണച്ചന്തകളുടെ ഒരുക്കങ്ങളെപ്പറ്റിയും പൊതുവിപണിയിലെ ഇടപെടലുകളെക്കുറിച്ചുമാണ് ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്.
2: സപ്ലൈകോ കേരളത്തിലെ പൊതുവിപണിയിലെ അവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ്.
1: ഓണക്കാലത്ത് പൊതുവിപണിയിലെ വിലക്കയറ്റം തടയാൻ സപ്ലൈകോ വഴി നടപ്പിലാക്കുന്ന വിപണി ഇടപെടലുകളെക്കുറിച്ച് വ്യക്തമാക്കുന്നു സപ്ലൈകോ തിരുവനന്തപുരം ഡിപ്പോ മാനേജർ ബിജു PV.
2: ഇക്കാലവും ഓണത്തിന് സപ്ലൈകോ മലയാളികളുടെ ഓണാഘോഷം കേന്ദ്രമാക്കുന്നതിന് വേണ്ടി പലവിധ ഓഫറുകളും മറ്റ് സമ്മാനങ്ങളും ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. സപ്ലൈകോ ഈ വർഷം തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിൽ മെഗാ ഓണം ഫെയറുകൾ നടത്തുന്നുണ്ട്. അതുകൂടാതെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും

0: പ്രത്യേക മണ്ഡലങ്ങളിലും ഓണം ഫെയറുകൾ നടത്തുന്നുണ്ട്. മെഗാ ഫെയറുകളില് ബ്രാൻഡഡ് പ്രോഡക്ട്സ്, ഗൃഹോപകരണങ്ങൾ, ഓട്ടോമൊബൈൽ, ടെക്സ്റ്റൈൽ, ഹാൻഡിക്രാഫ്റ്റ്, ധനകാര്യ സേവനങ്ങൾ തുടങ്ങിയ വിവിധ സേവനങ്ങൾ, അതിനോടൊപ്പം തന്നെ പല ബ്രാൻഡുകളും പുതുതായിട്ട് സപ്ലൈകോയിൻ ഈ ഉത്സവ കാലഘട്ടത്തിൽ ഇറക്കുന്നുണ്ട്. ഈ ഓണക്കാലഘട്ടത്തിൽ സപ്ലൈകോ 13-ലധികം അവശ്യ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ നൽകുന്നുണ്ട്. ഇതുകൂടാതെ നമുക്ക് ഓണത്തിന് നമ്മുടെ സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഗിഫ്റ്റായി നൽകുന്നതിന് വേണ്ടി 500 രൂപയ്ക്കും 1000 രൂപയ്ക്കുള്ള ഗിഫ്റ്റ് കാർഡുകളും നൽകുന്നുണ്ട്. കൂടാതെ 1000 രൂപയ്ക്ക് മേലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് സാധനം വാങ്ങുന്നവർക്ക് ലക്കി ഡ്രാ കൂപ്പൺ നൽകുന്നുണ്ട്. ആ ലക്കി ഡ്രായിലൂടെ 1 സമ്മാനമായിട്ട് ബൈക്ക് നൽകുന്നുണ്ട്. 2 സമ്മാനം അരപ്പവൻ വീത 2 പേർക്കും, 3 സമ്മാനം വാഷിംഗ് മെഷീൻ, 4 സമ്മാനം 14 പേർക്ക് സ്മാർട്ട് ഫോൺ തുടങ്ങിയ സമ്മാനങ്ങൾ നൽകി വരുന്നുണ്ട്. കൂടാതെ 1500 രൂപയ്ക്ക് മേലെ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് 100 രൂപ ഡിസ്കൗണ്ട് കൂപ്പണം നൽകുന്നുണ്ട്. സർക്കാരിന്റെ AI കിറ്റ് വിതരണവും സപ്ലൈകോ ഇപ്രാവശ്യം നടത്തുന്നുണ്ട്. അതിൽ 16 ഇനം സാധനങ്ങളാണ് സൗജന്യമായിട്ട് മഞ്ഞക്കാർ കുടുംബങ്ങൾക്ക് നൽകുന്നത്.
1: ഓണക്കാലത്ത് സപ്ലൈകോ വഴി ലഭ്യമാകുന്ന സബ്സിഡി സാധനങ്ങളുടെ വിവരങ്ങൾ നൽകുന്നു സപ്ലൈകോ ജീവനക്കാരി തുഷാര.
2: പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും ജനങ്ങളെ സഹായിക്കാനുമായി ഗവൺമെന്റ് സപ്ലൈകോ വഴി 13 ഇനം സാധനങ്ങൾ എല്ലാ മാസവും സബ്സിഡി ഇനത്തിൽ നൽകുന്നുണ്ട്. ഓണക്കാലത്ത് അതായത് ഓഗസ്റ്റ് 13-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസത്തെയും കൂടെ സബ്സിഡി ഐറ്റംസ് അഡീഷണലായി കൊടുക്കാനുള്ള സംവിധാനങ്ങളെല്ലാം നമ്മുടെ സോഫ്റ്റ്വെയറിൽ ചെയ്തിട്ടുണ്ട്. പൊതുവിപണിയില് ചെറുപയറിന്റെ വില 139 രൂപ, സപ്ലൈകോയിൽ അത് സബ്സിഡി ഇനത്തിൽ 85 രൂപയ്ക്കാണ് ലഭിക്കുന്നത്. അതുപോലെ ഉഴുന്നിന് 87 രൂപ 1 കിലോ, കടല 63 രൂപ 1 കിലോ, പൻപയർ 68 രൂപ, തുവര 83 രൂപ, വെളിച്ചെണ്ണ 249 രൂപ, പഞ്ചസാര 35 രൂപ, മുളക് പൊതുവിപണിയിലെ വില 309 രൂപ മേലെയാണ്. നമ്മളത് 1 കിലോ സബ്സിഡി നിരക്കിൽ 137 രൂപയ്ക്കാണ് നൽകുന്നത്. ഇത് കൂടാതെ അരിക്ക് 33 രൂപ, ചുമന്നരി, വെള്ളയരി, കുറവയരി, അതിനുശേഷം പച്ചരി 29 രൂപ, പഞ്ചസാര 35 രൂപ, ഇങ്ങനെ ഇത്ര ഐറ്റംസ് ആണ് സബ്സിഡിയിൽ നൽകി വരുന്നത്. 13-ാം തീയതി മുതൽ ഈ സാധനങ്ങളെല്ലാം സെപ്റ്റംബർ മാസത്തെയും കൂടെ ചേർത്ത് നൽകുന്നതാണ്. ഇത് കൂടാതെ വിവിധ ഇനത്തിലുള്ള കിറ്റുകൾ സപ്ലൈകോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ അരി, വെളിച്ചെണ്ണ, പഞ്ചസാര, അങ്ങനെ നിത്യോപയോഗ സാധനങ്ങളാണ് ഈ 3 കിറ്റിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്തം കിറ്റിൽ 21 ഐറ്റംസ്, ഉത്രാടം കിറ്റിൽ 25 ഐറ്റംസ്, തിരുവോണം കിറ്റിൽ 30 ഐറ്റംസ്.
3: കാർഷികോത്സവമായ ഓണം ഇങ്ങെത്തിച്ചേർന്നു. അതിന്റെ മുന്നൊരുക്കങ്ങൾ വിപണിയിൽ ആരംഭിച്ചു കഴിഞ്ഞു.
1: ഓണവിപണി ലക്ഷ്യമാക്കി പ്രാദേശിക കർഷകരിൽ നിന്ന് വിഷരഹിത പച്ചക്കറികൾ സംഭരിച്ച് മിതമായ നിരക്കിൽ വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് VFPCK സ്വാശ്രയ വിപണി പ്രസിഡന്റ് അശോകൻ.
3: ഓണച്ചന്തയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സർക്കാർ നിശ്ചയിക്കുന്ന അടിസ്ഥാന വിലയിൽ നിന്നും 10% കൂടുതൽ കൊടുത്ത് കർഷകരിൽ നിന്നും സാധനങ്ങൾ വാങ്ങുകയും വാങ്ങുന്ന വിലയിൽ നിന്നും 20% കുറച്ച് ഉപഭോക്താവിന് നൽകണമെന്നുമാണ് സർക്കാർ മുൻകാലങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ വിപണിക്കുണ്ടാകുന്ന നഷ്ടം സർക്കാർ സബ്സിഡിയായി നൽകുകയും ചെയ്യുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം സർക്കാരിന്റെ ഉത്തരവുണ്ടായിട്ടും ഇങ്ങനെ ഒരു ഇടപെടൽ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. പന്നിശല്യം, കീടങ്ങളുടെ ആക്രമണം, പ്രകൃതി ദുരന്തം, കാലാവസ്ഥയുടെ വ്യതിയാനം, ഇതെല്ലാം കൊണ്ട് കർഷകർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇതിനെയെല്ലാം അതിജീവിച്ച് കഠിന പ്രയത്നത്താൽ കർഷകർ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ ഓണച്ചന്തയിലെങ്കിലും അവരർഹിക്കുന്ന വില ലഭിക്കുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തരമായ ഇടപെടലുകൾ ഉണ്ടാവേണ്ടതുണ്ട്.
1: പൊതുവിപണിയിലെ ഉയർന്ന വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ സപ്ലൈകോ ഓണച്ചന്തകൾ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണെന്ന് അനുഭവം പങ്കുവയ്ക്കുന്നു വീട്ടമ്മ രത്നമ്മ.
4: ഞാൻ സപ്ലൈകോ മാവേലി സ്റ്റോറിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങുന്നത്. വിപണി വിലയേക്കാൾ വളരെ കുറവാണ് എല്ലാ സാധനങ്ങൾക്കും. ഓണക്കാലത്തെ വിലക്കയറ്റം നിയന്ത്രിക്കാനായി സബ്സിഡി നിരക്കിൽ എല്ലാ സാധനങ്ങളും കിട്ടുന്നത് അവിടെയാണ്. അരി വില കുതിച്ചു കയറിയ ഇക്കാല കുറുവ, മട്ട തുടങ്ങിയ അരി 26 രൂപ നിരക്കിലാണ് ഇവിടെ കിട്ടുന്നത്. കൂടാതെ പഞ്ചസാര, വെളിച്ചെണ്ണ, പയർവർഗ്ഗങ്ങൾ, തേയില എന്നീ നിത്യോപയോഗ സാധനങ്ങളും കിട്ടുന്നത് ഇവിടെയാണ്. സാധാരണക്കാരായ ആൾക്കാർക്ക് വളരെ ആശ്വാസകരമാണ് സപ്ലൈകോ.
5: ഈ ഓണക്കാലത്ത് ഗവൺമെന്റ് വളരെയധികം ആനുകൂല്യങ്ങള് റേഷൻ കട വഴി ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട്.
1: ഓണക്കാലത്ത് റേഷൻ കടകൾ വഴി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്ന റേഷൻ വിഹിതങ്ങളെക്കുറിച്ച് കൊട്ടാരക്കര താലൂക്ക് സപ്ലൈ ഓഫീസർ ജലീൽ.
5: AI നമുക്ക് ഒരു കാർഡിന് 30 കിലോ അരിയും ആട്ട 3 പാക്കറ്റ് 7 രൂപ നിരക്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. PHS അതായത് മുൻഗണന റേഷൻ കാർഡിന് ഒരാൾക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് കൊടുക്കുന്നത്. അതുകൂടാതെ നമ്മൾ ആട്ട 9 രൂപയ്ക്ക് സ്റ്റോക്കിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് 1-ഉം 2-ഉം ഒക്കെ നമുക്ക് കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തേത് നീലക്കാട്ടാണ്. അതില് ഒരാൾക്ക് 2 കിലോ അരി 4 രൂപയ്ക്ക്, ഗോതമ്പും ഉണ്ട്, ആട്ട അവൈലബിലിറ്റി അനുസരിച്ച് 17 രൂപയ്ക്കാണ് നമ്മളത് കൊടുക്കുന്നത്. പിന്നെ ഇപ്പൊ അവർക്ക് സ്പെഷ്യൽ റൈസ് ഓണമായിട്ട് മാക്സിമം 10 കിലോ അരി 26 രൂപയ്ക്ക് വിതരണം ചെയ്യുന്നുണ്ട്. വെള്ളക്കാട്ടാണ് അത്, കാർഡിന് 7 കിലോ

0: രൂപയാണ്, 10 രൂപ 90 പൈസയ്ക്കാണ് അത് കൊടുക്കുന്നത്. 2 കിലോ ഗോതമ്പ് കൊടുക്കുന്നത് 8 രൂപ 70 പൈസയ്ക്ക്. ആട്ട നമ്മൾ അവൈലബിലിറ്റി അനുസരിച്ച് 4 പാക്കറ്റ് വരെയൊക്കെ കൊടുക്കാം. 10 കിലോ സ്പെഷ്യൽ റൈസ് 26 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ NDA കാർഡുകളാണ്, അത് ആ കാർഡിന് 2 കിലോ അരിയാണ്. അതുപോലെ തന്നെ 8 രൂപ 70 പൈസയ്ക്ക് 2 കിലോ ഗോതമ്പ് കൊണ്ട് 1 പാക്കറ്റ് ആട്ട 17 രൂപയ്ക്ക്. ഇവർക്കും 26 രൂപയ്ക്ക് 10 കിലോ അരി ഓണം സ്പെഷ്യലായിട്ട് കൊടുക്കുന്നുണ്ട്.
1: ഉത്സവകാലങ്ങളിൽ പൊതുവിതരണ ശൃംഖല കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിലൂടെ കുടുംബ ബജറ്റുകൾക്കുണ്ടാകുന്ന ആശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുന്നു സാമ്പത്തിക വിദഗ്ധ പ്രൊഫസർ ഡോക്ടർ മേരി ജോർജ്.
2: തിരുവോണം വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലും ഇന്ത്യയിൽ മുഴുവനായും വിലക്കയറ്റം അസഹനീയമായ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. റിസർവ് ബാങ്കിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഉപഭോക്തൃ വില നിലവാരം 4% 6% ഉള്ളിൽ പിടിച്ചു നിർത്തണം എന്ന് കരുതി, അത് കഴിവതും 4% അടുപ്പിച്ചു നിർത്തണം എന്ന് കരുതിയാണ് നയപരിപാടികൾ ആവിഷ്കരണം ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ പണപ്പെരുപ്പത്തിനേക്കാൾ വലിയ തോതിലാണ് കേരളത്തിൽ പണപ്പെരുപ്പം ഉണ്ടാകാറുള്ളത്. കാരണം കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഏത് അഡ്വർടൈസ്മെന്റ് കണ്ടാലും അത്തരം ഉൽപ്പന്നങ്ങളുടെ പുറകെ ചാടി പുറപ്പെടുന്നവരാണ് കേരളം എന്നാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിക്കുന്നതും. അതുകൊണ്ടാണ് അധികം വിലപ്പെരുപ്പ് ഉണ്ടാകുന്നത്. വിലക്കയറ്റം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തിരുവോണം വരുന്നു. ഓണം വന്നാല് സാധാരണ പറയാറുള്ളത് കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ്. അപ്പോ ഏത് വിലയ്ക്കും സാധനങ്ങൾ വാങ്ങാൻ ഉപഭോക്താക്കൾ തയ്യാറാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിലകൾ വലിയ തോതിൽ ഉയർത്തി കാണിച്ച് പിന്നെ അതിനകത്ത് 50% കുറച്ചു 75% കുറച്ചു എന്നൊക്കെ പറഞ്ഞ് ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്ന വിപണിയാണ് കേരളത്തിലെ ഓണ വിപണി എന്ന് പറയുന്നത്. പക്ഷേ സാധാരണ ഗവൺമെന്റുകൾ വില പിടിച്ചു നിർത്താനായിട്ട് പല പദ്ധതികൾ ആവിഷ്കരിക്കാറുണ്ട്. അതിലൊന്നാണ് 13 ഉൽപ്പന്നങ്ങളാണെന്ന് തോന്നുന്നു ഈ വർഷം നിയന്ത്രിത വിലയ്ക്ക് കൊടുക്കുമെന്ന് ഗവൺമെന്റ് ഉറപ്പുപറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഈ വർഷം പ്രത്യേകമായി 140 മണ്ഡലങ്ങളിലും ഇങ്ങനെ ഓണ വിപണി നടത്തുമെന്നാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെല്ലാം ഉപരി ചെയ്യേണ്ടത് പൂഴ്ത്തിവയ്പ്പുകാര് ചങ്ങലയിടുക എന്നുള്ളതാണ്. പൂഴ്ത്തിവയ്പ്പുകാരാണ് വിലക്കയറ്റത്തിന് ഒരു വലിയ പരിധി വരെയും കാരണക്കാരാകുന്നത്. സർക്കാര് ശക്തമായ നടപടികൾ എടുക്കുകയാണ് എങ്കിൽ വിലക്കയറ്റം ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ ഉപഭോക്താക്കളാണ് ശ്രദ്ധിക്കേണ്ടത്, അവനവന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാത്രം പണം ചെലവഴിക്കുക.
3: ഉത്സവകാല വിപണികളിൽ ഇടപെടുന്നതിന്റെ ഭാഗമായി ഈ ഓണക്കാലത്ത് ലീഗൽ മെട്രോളജി വകുപ്പ് പ്രത്യേക മിന്നൽ പരിശോധനകൾ സംഘടിപ്പിക്കും.
1: ഓണച്ചന്തകളിൽ അളവു തൂക്ക തിരിമറികളും കൃത്രിമ വിലക്കയറ്റവും തടയാൻ ലീഗൽ മെട്രോളജി വകുപ്പ് നടത്തുന്ന സ്പെഷ്യൽ റെയ്ഡുകളെ കുറിച്ച് ലീഗൽ മെട്രോളജി വകുപ്പ് കൺട്രോളർ രാജേഷ് സാം.
3: August 18 to 25 പരിശോധനകൾ. പതിവ് പരിശോധനകൾക്ക് പുറമെ ഈ ഉത്സവകാല പരിശോധനയിൽ എല്ലാ ജില്ലകളിലും 2 വീതം സ്ക്വാഡുകൾ ക്രമീകരിക്കുന്നു. ഗുരുതരമായ അപരാധങ്ങൾക്ക് പിഴയുൾപ്പെടെയുള്ള ശിക്ഷകളും മറ്റുള്ളവർക്ക് ഇംപ്രൂവ്മെന്റ് നോട്ടീസും നൽകും. പൊതുജനങ്ങൾക്ക് സുതാര്യ മൊബൈൽ ആപ്പ് വഴിയും ഇനി പറയുന്ന ഫോൺ നമ്പറുകളും പരാതി നൽകാവുന്നതാണ്. മൊബൈൽ നമ്പർ 9188918100.
1: കാർഷിക സംസ്കാരത്തിന്റെ സമൃദ്ധിയും തുല്യതയുടെ സന്ദേശവും പേർന്ന ഓണം മലയാളിയുടെ ഏറ്റവും വലിയ ആഘോഷമാണ്. സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും സാധാരണക്കാരന്റെ അടുക്കളകളിൽ ഓണസദ്യയുടെ സമൃദ്ധി ഉറപ്പാക്കാൻ സർക്കാർ ഇടപെടലുകളും ഓണച്ചന്തകളും അത്യാവശ്യമാണ്. സബ്സിഡി സാധനങ്ങളുടെ തുടർച്ചയായ ലഭ്യതയും വിപണിയിലെ കൃത്യമായ പരിശോധനകളും ഉറപ്പാക്കുന്നതിലൂടെ മാത്രമേ വിലക്കയറ്റത്തിന്റെ പ്രഹരത്തിൽ നിന്ന് ഉപഭോക്താക്കളെ പൂർണ്ണമായും സംരക്ഷിക്കാൻ കഴിയൂ.
4: മറ്റൊരു വിഷയവുമായി പ്രഭാതഭേരി വീണ്ടും എത്തും നാളെ. നമസ്തേ അനന്തപുരിയിൽ.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: കോളേജിലോട്ട് പോകുന്നതായിട്ട് ഈ ഫാമെന്ന്

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8 2

0: 081-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
6: നമസ്തേ. അനന്തപുരി തുടരും പ്രാദേശിക വാർത്തകൾക്കു ശേഷം.
7: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്താൻ തിരച്ചിൽ ഊർജിതമാക്കിയതായി മന്ത്രി സി പി ജോൺ. സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകളും സൂപ്പർ സ്റ്റോറുകളാക്കി മാറ്റുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ന് ഉപരാഷ്ട്രപതി സെല്ലുലാർ ജയിൽ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കും. നാളെ ശ്രീവിജയ്പുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ഹർഖർ തിരംഗ പ്രചാരണ പരിപാടിയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഡൽഹി IIT യുടെ 57th ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മികച്ച പ്രകടനത്തിന് നൽകുന്ന രാഷ്ട്രപതിയുടെ സ്വർണമെഡൽ ഉൾപ്പെടെ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളും 587 ഗവേഷകരും ഉൾപ്പെടെ 3000-ത്തിലധികം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കും. ഗവേഷണ നൂതന ആശയമേഖലകളിൽ IIT ഡൽഹി മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. മറ്റ് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കാസർകോട് ജില്ലയിൽ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കർശന മുൻകരുതലുകളും ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശം നൽകി. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
8: ഉരുൾപൊട്ടൽ, മണ്ണൊലിപ്പ്, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും അനാവശ്യ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു. നദികൾ, തോടുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളെയോ പോലീസിനെയോ ബന്ധപ്പെടാം. തഹസിൽദാർമാർക്ക് അടിയന്തരമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുന്നതിന് കലക്ടർ നിർദ്ദേശം നൽകി. തദ്ദേശ സ്ഥാപനങ്ങൾ അപകട സാധ്യതയുള്ള ജനവിഭാഗങ്ങളെയും ഉന്നതികളിൽ താമസിക്കുന്നവരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്നും കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
7: അതിശക്ത മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കാസർകോട് ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. സ്കൂളുകൾ, കോളേജുകൾ, മതപഠന കേന്ദ്രങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. സ്കൂളുകളിൽ സ്പെഷ്യൽ ക്ലാസുകൾ പാടില്ലെന്നും കലക്ടർ അറിയിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്.

കണ്ണൂരിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ടെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കോഴിക്കോട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചതിനാൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ ഇന്ന് അവധി നൽകി. പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ, പരിശീലന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി ബാധകം. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഓൺലൈൻ ക്ലാസിനും അവധി ബാധകമല്ല. കോട്ടയം ജില്ലയിൽ പ്രകൃതിക്ഷോഭത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും വീടുകളിൽ വെള്ളം കയറിയവർക്കും അർഹമായ ധനസഹായം പരമാവധി വേഗത്തിൽ ലഭ്യമാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. പുനരധിവാസ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിൽ മന്ത്രി അറിയിച്ചു. പ്രാദേശിക തലത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന സമിതി പരിശോധന നടത്തി ധനസഹായത്തിന് അർഹരായവരുടെ പട്ടിക നൽകും. അർഹതയില്ലാത്ത ഒരാളും തുക കൈപ്പറ്റാതിരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം മുതലപ്പുഴയിൽ കടലിൽ കാണാതായ 5 തെങ്ങ് സ്വദേശി ഷിജിനായി തിരച്ചിൽ നിർത്തുകയില്ലെന്നും 10 മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുമെന്നും മന്ത്രി സി പി ജോൺ അറിയിച്ചു. ഷിജിന്റെ കുടുംബാംഗങ്ങളുമായും മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുമായും 5 തെങ്ങിലെ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുതലപ്പുഴയിൽ ഭാവിയിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും സി പി ജോൺ പറഞ്ഞു. കൊല്ലം നീണ്ടകരയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടപകടത്തിൽപ്പെട്ട് കാണാതായ ഗൗതം കൃഷ്ണയെ കണ്ടെത്തുന്നതിന് നാവികസേന, കോസ്റ്റ് ഗാർഡ്, മറ്റു കേന്ദ്ര ഏജൻസികൾ എന്നിവയുടെ സഹായം അടിയന്തരമായി ലഭ്യമാക്കണമെന്ന് NK പ്രേമചന്ദ്രൻ MP കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. വിഷയത്തിൽ സത്വര നടപടി വേണമെന്ന് രാജ്യരക്ഷാമന്ത്രി, ആഭ്യന്തരമന്ത്രി, കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് മന്ത്രി എന്നിവരോട് പ്രേമചന്ദ്രൻ ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സപ്ലൈകോ കൺവീനിയന്റ് സ്റ്റോറുകൾ തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. കണ്ണൂർ പടിയോട്ടുചാലിൽ മാവേലി സ്റ്റോർ സപ്ലൈകോ സൂപ്പർ സ്റ്റോറാക്കി ഉയർത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകളും ഘട്ടംഘട്ടമായി സൂപ്പർ സ്റ്റോറുകളാക്കി മാറ്റുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ആദ്യം എല്ലാ മെട്രോ നഗരങ്ങളിലും കൺവീനിയന്റ് സ്റ്റോറുകൾ തുടങ്ങും. പിന്നീട് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അനൂപ് ജേക്കബ് അറിയിച്ചു. സംസ്ഥാനത്ത് ഭക്ഷ്യോപദേശക കമ്മിറ്റികൾ ഗവൺമെന്റ് വീണ്ടും സജീവമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ V.കുഞ്ഞികൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. കാപ്പാട് ബ്ലൂ ഫ്ലാഗ് ബീച്ചിലെ സൗകര്യങ്ങളുടെ കുറവ് പരിഹരിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. കോഴിക്കോട്ട് ബീച്ച് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ പ്രവീൺകുമാർ MLA സമർപ്പിച്ച മാസ്റ്റർ പ്ലാൻ വിശദമായി പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോഴിക്കോട് കാമ്പുറം, വരക്കൽ ബീച്ചുകളും കൊയിലാണ്ടി താലൂക്കിലെ അകലാപ്പുഴ വിനോദസഞ്ചാര കേന്ദ്രവും മന്ത്രി സന്ദർശിച്ചു. അകലാപ്പുഴയെ ടൂറിസം ഡെസ്റ്റിനേഷൻ കേന്ദ്രമാക്കുമെന്നും PC വിഷ്ണുനാഥ് പറഞ്ഞു. കോഴിക്കോട് കുന്ദമംഗലം നിയോജകമണ്ഡലത്തിലെ മാമ്പുഴ സംരക്ഷണ പുനരുജ്ജീവന മാസ്റ്റർ പ്ലാനിൽ ടൂറിസം സാധ്യതകൾ കൂടി ഉൾപ്പെടുത്തി പദ്ധതി വിപുലമാക്കുന്ന സാധ്യതകൾ പരിശോധിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. മാമ്പുഴ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാമ്പുഴയെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും വിനോദസഞ്ചാര വികസനത്തിൻ്റെയും മാതൃകാ പദ്ധതിയായി ഉയർത്താൻ സാധ്യതകളാണ് ഗവൺമെന്റ് പരിശോധിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. മാമ്പുഴ സംരക്ഷണ പുനരുജ്ജീവനവും ടൂറിസം പദ്ധതിയും സംബന്ധിച്ച നിവേദനം MA റസാഖ് മാസ്റ്റർ MLA മന്ത്രിക്ക് കൈമാറി. മലപ്പുറം ജില്ലയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനായ തിരൂരിൽ രാജധാനി വന്ദേഭാരത് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് PP സുനീർ MP രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. കോട്ടക്കൽ ആര്യവൈദ്യശാല പോലെ ലോകപ്രശസ്തമായ സ്ഥാപനമുണ്ടായിട്ടും സ്റ്റേഷന്റെ വരുമാനം വർദ്ധിച്ചിട്ടും 28-ലധികം ട്രെയിനുകൾക്ക് സ്റ്റോപ്പില്ലാത്തത് മലപ്പുറം ജില്ലയോട് കാണിക്കുന്ന കടുത്ത അവഗണനയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി 4 ലിഫ്റ്റുകൾ അനുവദിച്ചതായി ഫ്രാൻസിസ് ജോർജ് MP അറിയിച്ചു. ജില്ലയിലെ മറ്റ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ട്രെയിനുകളും സ്റ്റോപ്പുകളും അനുവദിക്കുന്ന കാര്യവും കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരത്തിന് സമ്മർദ്ദം ചെലുത്തുമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. പ്രശസ്ത നാടക സംവിധായകൻ ഷിബു S കൊട്ടാരത്തിൻ്റെ നിര്യാണത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചനം അറിയിച്ചു. കണ്ണൂർ സംഘചേതനയുടെ നാടകങ്ങൾ ഉൾപ്പെടെ മലയാള നാടകവേദിക്ക് ഷിബു S കൊട്ടാരം നൽകിയ സംഭാവനകൾ നിസ്തുലമാണെന്ന് പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ വാട്ടർ അതോറിറ്റിയുടെ കോളപ്ര, മുട്ടം എന്നീ പമ്പ് ഹൗസുകളുടെ സമീപത്തെ പുഴയിൽ ഓയിലിൻ്റെ സാന്നിധ്യം കണ്ടതിനാൽ പമ്പിംഗ് നിർത്തിവെച്ചതായി വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു. ഇതേ തുടർന്ന് മുട്ടം, കരിങ്കുന്നം, ആലക്കോട്, കരിമണ്ണൂർ, ഉടുമ്പന്നൂർ, കോടിക്കുളം,
വണ്ണപ്പുറം എന്നീ പഞ്ചായത്തിലെ ജലവിതരണം തടസ്സപ്പെടുമെന്നും വാട്ടർ അതോറിറ്റി

തൊടുപുഴ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കേന്ദ്രീയ വിദ്യാലയ സംഘതൻ, നവോദയ വിദ്യാലയ സമിതി, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്നിവയിലെ ടയർ ടു റിക്രൂട്ട്മെന്റ് പരീക്ഷാ ഫലങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് CBSE അറിയിച്ചു. വിവരണാത്മക ഉത്തരക്കടലാസുകൾ നേരിട്ട് മൂല്യനിർണ്ണയം നടത്തുകയാണെന്നും ഇത് അന്തിമഘട്ടത്തിലാണെന്നും CBSE വ്യക്തമാക്കി. നിപ രോഗം ബാധിച്ച് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഫറൂഖ് സ്വദേശിയായ 43-കാരനെ ഡിസ്ചാർജ് ചെയ്തു. June 11 മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ ICU പ്രവേശിപ്പിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്നയാളാണ് പൂർണ്ണ രോഗമുക്തനായി വീട്ടിലേക്ക് തിരിച്ചത്. ഈ വർഷം June 10 രോഗം സ്ഥിരീകരിച്ചത്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സപ്ലൈകോ കോഴിക്കോട് ജില്ലാതല ഓണം മെഗാഫെയർ നാളെ വൈകിട്ട് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 25 വരെ കോഴിക്കോട് ബീച്ചിൽ പോർട്ട് ബംഗ്ലാവിന് സമീപം ഓപ്പൺ സ്റ്റേജിനോട് ചേർന്നാണ് മെഗാഫെയർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്താൻ തിരച്ചിൽ ഊർജിതമാക്കിയതായി മന്ത്രി CP ജോൺ. സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകളും സൂപ്പർ സ്റ്റോറുകളാക്കി മാറ്റുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

നമസ്തേ അനന്തപുരി തുടരുന്നു. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം. കമുകറ പുരുഷോത്തമൻ പാടിയത് ചിത്രം ഹോട്ടൽ ഹൈറേഞ്ച്. വയലാറിന്റെ രചന, ദേവരാജന്റെ സംഗീതം.

0: ആര്യനികം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആര്യനികം ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ സമയമാണ്. ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്വർണ ഖനി നിലവിൽ വന്നത് എവിടെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്വർണ ഖനി നിലവിൽ വന്നത് എവിടെയാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്കു ശേഷം കേൾക്കാം.
2: എല്ലാ പാമ്പുകടിയും മാരകമാണോ? പാമ്പുകടിയെപ്പറ്റി അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ഇനി കേൾക്കാം രാമായണ പൊരുൾ.
3: ഇന്ന് രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
4: സീത അന്വേഷണത്തിനിറങ്ങിയ രാമലക്ഷ്മണന്മാർ കബന്ധന് മോക്ഷം കൊടുത്ത് ഇനി ശബരിയെ കാണണം എന്ന് അയാൾ പറഞ്ഞ പ്രകാരം കബന്ധൻ നിർദ്ദേശിച്ച വഴിയിലൂടെ പമ്പയുടെ പടിഞ്ഞാറേ കരയിലുള്ള ശബരിയുടെ ആശ്രമത്തിലെത്തി ശബരിയെ വന്ദിച്ചു. വന്നിടും ഇവിടേക്ക് രാഘവൻ, എന്നാലവൻ തന്നെയും കണ്ട് ദേഹത്യാഗവും ചെയ്താലും നീ എന്ന് ആശ്രമവാസികളായിരുന്ന മുനിമാർ ശബരിയോട് പറഞ്ഞിരുന്നു. ശ്രീരാമൻ ചിത്രകൂടത്തിലെത്തിയപ്പോഴാണ് അവർ ഇങ്ങനെ പ്രവചിച്ചത്. അന്നു മുതൽ ഭഗവാനെ സ്വീകരിക്കാൻ സത്കരിക്കാൻ തയ്യാറായി കാത്തുകാത്തിരിക്കുകയായിരുന്നു ശബരി. മോക്ഷം പ്രാപിക്കണം, ഒപ്പം ശാപമുക്തിയാവുകയും വേണമല്ലോ. കാരണം മാലിനി എന്ന ഗന്ധർവ രാജകുമാരിയുടെ ശബ്ദരൂപമായിരുന്നു ശബരി. ചിത്രകവചൻ എന്ന ഗന്ധർവ രാജാവിന്റെ പുത്രിയും വീതിഹോത്രൻ എന്ന ബ്രഹ്മജ്ഞാനിയായ ഗന്ധർവ രാജകുമാരന്റെ ഭാര്യയുമായിരുന്നു അവൾ. എന്നാൽ വിധി വൈപരീത്യം മൂലം കൽമാഷൻ എന്ന കിരാതന്റെ കാമുകിയായി അയാളോടൊപ്പം പോയി മാലിനി. കുപിതനായ വീതിഹോത്രൻ ശപിച്ച് മാലിനിയെ കിരാതയാക്കി. രാമനിൽ നിന്ന് ശാപമോക്ഷവും കളങ്കനാശവും ഉണ്ടാകുമെന്ന് പരിഹാരവും നൽകി. ഉടൻ തന്നെ രൂപവും ഭാവവും ഒക്കെ മാറി മാലിനി കാട്ടാളത്തിയായ ശബരിയായി. ശബരി മതങ്കാശ്രമത്തിലെത്തി. വാടാത്ത പൂക്കളും കൊഴിയാത്ത ഇലകളും നിറയെ ഫലങ്ങളുമുള്ള വൃക്ഷങ്ങളും നിറഞ്ഞ മനോഹരമായ ആശ്രമം ശബരിക്ക് ഹൃദ്യമായി. ആശ്രമവാസികളായ മുനിമാരെ സേവിച്ച് അവരിൽ നിന്നും അറിവ് നേടി തപസ് ചെയ്ത് ശബരി തത്വജ്ഞാനിയായി. അവളെ അനുഗ്രഹിച്ച് മുനിമാരെല്ലാം സ്വർഗപ്രാപ്തരായി. ഏകയായി കഴിയുന്ന ശബരിയുടെ ആശ്രമത്തിലേക്കാണ് രാമലക്ഷ്മണന്മാർ എത്തിയത്. ശബരി ഭക്തിപൂർവ്വം ഫലമൂലാദികൾ നൽകി അവരെ സത്കരിച്ചു. ആശ്രമവും പരിസരവും കാട്ടിക്കൊടുത്തു. മഹർഷിമാർ ധ്യാനിച്ച പ്രത്യക്സ്ഥലിയും അർച്ചന ചെയ്ത വേദിയും വാടാത്ത പൂക്കളും ഉണങ്ങാത്ത മരപുരിയും ഒക്കെ കാട്ടിക്കൊടുത്തു. ഭഗവാനെ നേരിൽ കണ്ട ശബരി ആചാര്യന്മാർക്ക് കിട്ടാത്ത ഭാഗ്യത്തിൽ മതി മറന്നു. പക്ഷേ അങ്ങയെ അർച്ചിക്കാൻ സ്തുതിക്കാൻ ഹീനജാതിയിലുള്ള സ്ത്രീയായ ഇനി കഴിയില്ലല്ലോ എന്ന് പരിതപിച്ചു. അതിന് രാമദേവൻ നൽകുന്ന മറുപടിയാണ് നമുക്ക് തരുന്ന സന്ദേശം. എന്നെ ഭജിക്കാൻ സ്ത്രീ പുരുഷ ജാതി ഭേദമൊന്നുമില്ല. ഭക്തി ഒഴിഞ്ഞ് മറ്റ് മുക്തിമാർഗങ്ങളൊന്നുമില്ല. തീർത്ഥസ്നാനം, തപസ്, വേദപഠനം, ക്ഷേത്രോപവാസം, യാഗം, ഇതൊന്നുകൊണ്ടും എന്നെ കണ്ടുകിട്ടില്ല. നിർവ്യാജ ഭക്തി ഒഴിച്ച്. എന്നിട്ട് സജ്ജനസംഘം തുടങ്ങി നവവിധ ഭക്തിമാർഗങ്ങൾ ഭഗവാൻ ഉപദേശിക്കുന്നു. എല്ലാ സശ്രദ്ധം കേട്ട ശബരി തന്റെ ശരീരം ത്യജിക്കാൻ സമയമായി എന്ന് മനസ്സിലാക്കി. അഗ്നി ജ്വലിപ്പിച്ചു. ആരുടെ പരിചാരികയായി ഞാനിവിടെ കഴിഞ്ഞുവോ? ഭവിതാത്മാക്കളായ ആ മുനിമാരുടെ സമീപത്തേക്ക് പോകാനുള്ള അനുവാദം ശ്രീരാമനോട് നേടി. യഥാസുഖം ലക്ഷ്യത്തിലേക്ക് ഗമിച്ചാലും

0: എന്ന ശ്രീരാമൻ്റെ ആശീർവാദത്തോടെ അനുവാദത്തോടെ ആ വൃദ്ധയും ജഡിലയും മാന്തോലും മരവുരിയും ധരിച്ചവളും അസ്ഥിശേഷിയുമായ ശബരി അമൃതസരസിലേക്ക് എന്ന പോലെ അഗ്നിയിലേക്ക് പ്രവേശിച്ചു. ഉടൻ തന്നെ അതിൽ നിന്നും സർവാഭരണഭൂഷിതയായി ദിവ്യാംബര അലങ്കൃതയായി അഗ്നിജ്വാല പോലുള്ള ഒരു രൂപം ആ പ്രദേശത്തെ ആകെ ഇടിമിന്നൽ പോലെ ശോഭിപ്പിച്ചുകൊണ്ട് ഉയർന്നു പൊങ്ങി. പുണ്യാത്മാക്കളായ ആ മഹർഷിമാർ വിഹരിക്കുന്നത് എവിടെയോ ആ പുണ്യലോകത്തിലേക്ക് ശബരി ആത്മസമാധിയാൽ ഉയർന്നുയർന്നു പോയി. നമ്മുടെ ഭക്തിപ്രസ്ഥാനവും ഭക്തി സാഹിത്യവും ഒക്കെ ഈശ്വരന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. അജ്ഞയായ കാട്ടാള തരുണി മുനികൾക്കുപരി മുക്തിപദം നേടിയ കഥയാണല്ലോ ശബരിയുടേത്. നാം ഈശ്വരനെ തേടി ഓടി നടക്കുകയല്ല, നമ്മുടെ ഉള്ളിൽ ഈശ്വരനെ കുടിയിരുത്തുകയാണ് വേണ്ടത്. അതിന് നമ്മുടെ ഹൃദയം പവിത്രമാക്കി വയ്ക്കണം. സീതയാ സാർത്ഥം സുഖേന വസിക്കാനൊരിടം കാട്ടിത്തരണം എന്ന് വാൽമീകിയോട് ശ്രീരാമൻ ചോദിച്ചപ്പോൾ വാൽമീകി മഹർഷി പറഞ്ഞ മറുപടിയും ഇതുതന്നെയായിരുന്നല്ലോ. ശബരിയുടെ കഥ അജ്ഞർക്കും മൂഢർക്കും ഉള്ള പ്രചോദനം കൂടിയാണ്. ഇതൊക്കെ മനസ്സിലാക്കിയാൽ സമാധാനത്തോടെ സാഹോദര്യത്തോടെ നമുക്ക് ജീവിക്കാനാവും.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
1: കാർഷിക മേഖലാ വാർത്തകൾ. മിത്രനികേതന്റെ 70th വാർഷികത്തോടനുബന്ധിച്ച് ഈ മാസം 18 മുതൽ 20 വരെ വെള്ളനാട് മിത്രനികേതൻ ക്യാമ്പസിൽ മിത്ര അഗ്രിഫെസ്റ്റ് 2026 എന്ന പേരിൽ 3 ദിവസത്തെ കാർഷിക പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. ഈ മാസം 18 വൈകുന്നേരം 3 മണിക്ക് വെള്ളനാട് മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. സാങ്കേതികവിദ്യയും സംരംഭകത്വവും സംയോജിപ്പിച്ച് കാർഷിക മേഖലയിലെ പുതിയ അവസരങ്ങൾ യുവജനങ്ങൾക്കും കർഷകർക്കും പരിചയപ്പെടുത്തുകയും കൃഷിയെ മികച്ച തൊഴിലായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ മേളയുടെ പ്രധാന ലക്ഷ്യം. കൃഷി, മൃഗസംരക്ഷണം, കാർഷിക സംരംഭകത്വം, നൂതന കാർഷിക സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ ഏറ്റവും പുതിയ മാതൃകകളും സാധ്യതകളും പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വേദിയായിരിക്കും ഈ അഗ്രിഫെസ്റ്റ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9446701529. സംസ്ഥാനത്ത് തുടരുന്ന മഴയും പ്രതികൂല കാലാവസ്ഥയും തുടർന്നുണ്ടാവുന്ന കാർഷിക വിളനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. മഴക്കെടുതി മൂലമുണ്ടാകുന്ന കൃഷിനാശം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതാത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട അടിയന്തര സഹായങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ആവശ്യമായ സാങ്കേതിക നിർദ്ദേശങ്ങൾ നൽകുന്നതിനും കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും. കൃഷിനാശത്തിന് ധനസഹായം ലഭിക്കുന്നതിനായി കർഷകർക്ക് കൃഷിവകുപ്പിന്റെ എയിംസ് പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഇതിനായി www.aims.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കൃഷിഭൂമിയുടെയും നാശനഷ്ടം സംഭവിച്ച വിളകളുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തി ബന്ധപ്പെട്ട കൃഷിഭവനിലേക്ക് അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് www.aims.kerala.gov.in, www.keralaagriculture.gov.in എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കുകയോ ബന്ധപ്പെട്ട ജില്ലാതല കൺട്രോൾ റൂമുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യണമെന്ന് കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. 2026-27 അധ്യയന വർഷത്തെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ കോളേജ് ഓഫ് കോ ഓപ്പറേഷൻ ബാങ്കിംഗ് ആന്റ് മാനേജ്മെന്റ് നടത്തിവരുന്ന MBA പ്രോഗ്രാമിലെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 31 വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു. യോഗ്യത, അപേക്ഷാ ഫീസ് എന്നിവയടക്കമുള്ള വിശദമായ പ്രോസ്പെക്ടസ് ഡൌൺലോഡ് ചെയ്യുന്നതിനും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487243839. ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 10-11 തീയതികളിൽ ക്ഷീരസഹകരണ സംഘം ഭരണസമിതി അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള ക്ഷീരസംഘം ഭരണസമിതി അംഗങ്ങൾ 10th രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം പട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ എത്തി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്ന് ക്ഷീരപരിശീലന കേന്ദ്രം പ്രിൻസിപ്പൽ അറിയിച്ചു.

0: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9061409824. കർഷക ദിനത്തോടനുബന്ധിച്ച് വിവിധ വിഭാഗങ്ങളിലായി കർഷകരെ ആദരിക്കുന്നതിനായി കോഴിക്കോട് ജില്ലയിലെ മരുതോങ്കര പഞ്ചായത്തിലെ കർഷകരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അർഹരായ കർഷകർ നേരിട്ടോ വാർഡ് മെമ്പർമാർ, കാർഷിക വികസന സമിതി അംഗങ്ങൾ എന്നിവർ മുഖേനയോ ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി കൃഷിഭവനിൽ അപേക്ഷ നൽകണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. കർഷക ദിനത്തോടനുബന്ധിച്ച് വർക്കല ചെമ്മരുതി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ചെമ്മരുതി കൃഷിഭവൻ പരിധിയിലെ മികവുറ്റ കർഷകരെ ആദരിക്കുന്നു. കർഷകർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം ഈ മാസം 10 വൈകുന്നേരം 5 മണിക്ക് മുൻപായി ചെമ്മരുതി കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9383470188. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എന്നാർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 9495653219 9495653219. ഓർക്കുക, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.
2: മൈ ജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
1: നമസ്തേ എന്തുവരിയിൽ ഇനി ഒരു ഗാനം കേൾക്കാം. കൈതപ്രം രചിച്ച് MG രാധാകൃഷ്ണൻ ഈണം പകർന്ന് MG ശ്രീകുമാറും സുജാതയും പാടിയത് ചിത്രം അദ്വൈതം.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട, മണ്ണന്തല.
2: ടേസ്റ്റിനു വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിലെന്ന് കർക്കടകത്തിലെ ചർമ്മ സംരക്ഷണം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ അനൂപ ശിവപാൽ.
4: ആരോഗ്യപരമായും സൗന്ദര്യപരമായും കർക്കിടക മാസത്തിൽ ചർമ്മ സംരക്ഷണത്തിന് ആയുർവേദം നൽകുന്ന മാർഗങ്ങൾ വളരെ മൂല്യവത്താണ്. ആയുർവേദത്തിൽ ചർമ്മം 7 ധാതുക്കളിൽ ഒന്നായ രക്തധാതുവിന്റെ പ്രതിഫലനമായി കാണപ്പെടുന്നു. മഴക്കാലം വാതകപവർദ്ധനയുടെ കാലമാണെന്ന് ആയുർവേദം പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ചർമ്മം അധികമായി ബാധിക്കപ്പെടുന്നു. കർക്കിടക മാസത്തെ ഈർപ്പം, മലിനജലം, അന്തരീക്ഷത്തിലെ സ്വാഭാവികമായ മാറ്റങ്ങൾ എല്ലാം ചർമ്മത്തിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഫംഗൽ അണുബാധകൾ, മുഖക്കുരു, ചൊറിച്ചിൽ, തൊലി വിണ്ടുകീറൽ, തൊലിപ്പുറത്തുള്ള വിവിധ അലർജികൾ ഇവ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. പ്രതിരോധ മാർഗങ്ങൾ: ഒന്നാമതായി തൈലം പുരട്ടൽ അഥവാ അഭ്യംഗം. ശിരസിലും ശരീരത്തിലും തൈലം പുരട്ടുക. ഇത് ചർമ്മത്തിൽ രക്തചംക്രമണം വർദ്ധിപ്പിച്ച് പോഷകാംശങ്ങൾ എത്തിക്കുന്നു. ഏലാതി വെളിച്ചെണ്ണ: ദിവസവും ഏലാതി വെളിച്ചെണ്ണ പുരട്ടി കുളിക്കുന്നത് ചർമ്മത്തിന് തിളക്കം നൽകാനും മാർദ്ദവം കൂട്ടാനും സഹായിക്കും. മുഖകാന്തിക്ക് കുങ്കുമാതി തൈലം പുരട്ടുന്നത് നല്ലതാണ്. ചർമ്മത്തെ ഉള്ളിൽ നിന്ന് പോഷിപ്പിക്കുന്നതിന് കുളിക്കുന്നതിന് മുമ്പ് ആഴ്ചയിൽ 2-3 തവണ ഇത് ചെയ്യുന്നത് ഉത്തമം. ഉഷ്ണജല സ്നാനം: തുളസി, നെല്ലിക്ക, രാമച്ചം, പനിക്കൂർക്കയില എന്നിവ ചേർത്ത് കഷായ ജലം തയ്യാറാക്കി കുളിക്കുക. സ്നാനശേഷം ശരീരം മുഴുവൻ മൃദുവായി ഉണങ്ങുന്ന വിധം തുടയ്ക്കുക. ത്രിഫലപ്പൊടി രാത്രിയിൽ ചെറു ചൂടുള്ള പാലിൽ കലക്കി കഴിക്കുന്നത് ശരീരത്തിലെ മാലിന്യം നീക്കം ചെയ്യാൻ സഹായിക്കും. കറ്റാർവാഴ നീര് ചർമ്മത്തിൽ പുരട്ടുന്നത് പല ചർമ്മരോഗങ്ങൾക്കും ആശ്വാസം നൽകും. ശരിയായ വസ്ത്രധാരണം: മഴക്കാലത്ത് ശരീരത്തെ ഈർപ്പത്തിൽ നിന്ന് സംരക്ഷിക്കാൻ നനഞ്ഞ വസ്ത്രങ്ങൾ ഉടനടി മാറ്റുക. പതിവായ യോഗയും വ്യായാമവും ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഇവയെല്ലാം മഴക്കാലത്ത് ചർമ്മത്തെ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കും. മഴക്കാലത്ത് പാദങ്ങൾക്കുള്ളിൽ ഈർപ്പം അല്ലെങ്കിൽ അണുബാധ ഉണ്ടാകാം. ആവശ്യമുള്ളപ്പോഴെല്ലാം പാദങ്ങൾ ഉണക്കി വൃത്തിയാക്കി സൂക്ഷിക്കുക. നിങ്ങളുടെ പാദങ്ങൾ ചെറു ചൂടുള്ള വെള്ളത്തിൽ മുക്കി വയ്ക്കുക. ആഴ്ചയിൽ 2 തവണ വേപ്പിലയോ മഞ്ഞളോ ചേർന്ന് വെള്ളത്തിൽ പാദങ്ങൾ മുക്കി വെക്കാവുന്നതാണ്. എണ്ണമയമുള്ള മുഖക്കുരു സാധ്യതയുള്ള ചർമ്മത്തിന് തണുപ്പിക്കൽ ക്ലെൻസിംഗ് പാക്കിനായി വേപ്പ് പൊടി, മുൾത്താനി മിട്ടി, റോസ് വാട്ടർ എന്നിവ മിക്സ് ചെയ്യുക. വരണ്ട സെൻസിറ്റീവ് ചർമ്മത്തിന് ചർമ്മത്തെ പോഷിപ്പിക്കാൻ ചന്ദനം, പാൽ, കുറച്ച് തേൻ എന്നിവ ചേർത്ത് ഒരു പേസ്റ്റ് ഉപയോഗിക്കുക. ആഴ്ചയിൽ ഒരിക്കൽ ഓട്സ്, കടലമാവ്, മഞ്ഞൾ എന്നിവ

0: ചേർത്ത് നേരിയ തോതിൽ എക്സ്ഫോളിയേഷൻ ചെയ്യുന്നത് മൃതചർമ്മം നീക്കം ചെയ്യാനും സുഷിരങ്ങൾ വൃത്തിയാക്കാനും സഹായിക്കുന്നു. ലഘുവായതും ചൂടുള്ളതും എളുപ്പത്തിൽ ദഹിക്കുന്നതുമായ ഭക്ഷണം കഴിക്കുക. പിത്തം വർദ്ധിപ്പിക്കുന്നതും ചർമ്മപ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന എണ്ണമയമുള്ളതോ എരിവുള്ളതോ പുളിപ്പിച്ചതോ ആയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഈർപ്പമുള്ള കാലാവസ്ഥയിൽ നിങ്ങളുടെ ചർമ്മത്തിലെ സുഷിരങ്ങൾ അടയാൻ സാധ്യത കൂടുതലാണ്. കുറഞ്ഞ അളവിൽ മേക്കപ്പ് ഉപയോഗിക്കുകയോ ചർമ്മത്തിന് ശ്വസിക്കാൻ അനുവദിക്കുന്ന പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുക. ഫംഗസ് അണുബാധകൾ, വേപ്പെണ്ണ അല്ലെങ്കിൽ മഞ്ഞൾ, ചന്ദനം എന്നിവയുടെ പേസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ പുരട്ടുക. ഫംഗസ് ഉണ്ടാവുകയാണെങ്കിൽ ചർമ്മം വരണ്ടതായി സൂക്ഷിക്കുക. വായുസഞ്ചാരമുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. ത്രിഫല ചേർത്ത ചെറുചൂടുള്ള വെള്ളം ഉപയോഗിച്ച് മുഖം പതിവായി കഴുകുക. രക്തശുദ്ധിക്കായി കഷായങ്ങൾ, വേപ്പിൻ ത്വക്ക്, നെല്ലിക്ക, മഞ്ചിഷ്ട, കടുക്ക തുടങ്ങിയവ ചേർന്ന കഷായങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. വിപണിയിൽ ലഭ്യമായ കഷായങ്ങളായ ത്രിഫല കഷായം, നിംബാദി കഷായം, മഞ്ചിഷ്ടാദി കഷായം എന്നിവയും ഉപയോഗിക്കാം. മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും പലപ്പോഴും മുഖക്കുരു ഉണ്ടാക്കുന്നതായി കാണപ്പെടുന്നു. പതിവായി യോഗ, പ്രാണായാമം, ധ്യാനം എന്നിവ സമ്മർദ്ദം നിയന്ത്രിക്കാനും ഹോർമോണുകളെ സന്തുലിതമാക്കാനും സ്വാഭാവിക തിളക്കം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. കർക്കിടക മാസത്തിൽ ശരിയായ തൈലം, കുളിക്കൽ, കഞ്ഞികൾ, കഷായങ്ങൾ എന്നിവയിലൂടെ നമ്മുടെ ചർമ്മത്തിന് സ്വാഭാവികമായി ആരോഗ്യവും സൗന്ദര്യവും തിരിച്ചുകിട്ടും.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കർക്കിടകത്തിലെ ചർമ്മ സംരക്ഷണം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനൂപ ശിവപാൽ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
3: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
4: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
8: 20 കാറുകൾ,
7: 25 സ്കൂട്ടറുകൾ,
8: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
7: 100,000 രൂപ വീതം 100 പേർക്ക്
8: ബമ്പർ സമ്മാനമായി BMW കാർ,
7: അങ്ങനെ 30 കോടി രൂപയുടെ
8: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
9: വിജയ യേശുദാസും ശ്വേതയും പാടിയ ഗാനം ചിത്രം ഭാഗ്യദേവത. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഇളയരാജയുടെ ഈണം.

0: ഈ ഓണത്തിന് പ്രസ്റ്റീജ്, പ്രീമിയർ, അനന്ത ഒക്കെ വാങ്ങാൻ MRT ഹോം നീഡ്സിലേക്ക് പോകാം അല്ലേ?
1: അവിടെ ഇപ്പൊ പ്രസ്റ്റീജ് മാത്രമല്ല, പ്രീതി, സുജാത, ഹോക്കിൻസ് വരെയുണ്ട്. എല്ലാം കിടില ഓണം ഡിസ്കൗണ്ടില്.
2: MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: കണ്ടീഷൻസ് അപ്ലൈ.
4: ഓണം വരവായി.
5: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
4: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
5: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: ഇന്ന് ഓഗസ്റ്റ് 8. ചരിത്രത്തിൽ ഈ ദിനത്തിന്റെ പ്രാധാന്യങ്ങളുമായി ഇപ്പോൾ
7: ചരിത്രത്തിൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് ഔദ്യോഗിക തുടക്കമായത് 1942 ഓഗസ്റ്റ് 8. മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് കൂടിയ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിലാണ് ചരിത്ര പ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. ഈ സമ്മേളനത്തിൽ വെച്ചാണ് മഹാത്മാഗാന്ധി ഭാരതീയർക്ക് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന വിപ്ലവകരമായ ആഹ്വാനം നൽകിയത്. ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച സമരമായതിനാൽ ഈ പ്രസ്ഥാനം ഓഗസ്റ്റ് ക്രാന്തി എന്നും ഇതിന് തുടക്കമിട്ട മൈതാനം ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നും അറിയപ്പെടുന്നു. നാസയുടെ സ്പേസ് ഷട്ടിൽ എൻഡവർ STS-118 ദൌത്യത്തിന്റെ ഭാഗമായി വിക്ഷേപിക്കപ്പെട്ടത് 2007 ഓഗസ്റ്റ് 8. ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണ സാമഗ്രികളും പുതിയ ഉപാധികളും എത്തിക്കുകയായിരുന്നു ഈ ദൌത്യത്തിന്റെ ലക്ഷ്യം. പ്രശസ്ത അധ്യാപികയും ബഹിരാകാശ സഞ്ചാരിയുമായ ബാർബറ മോർഗൻ ഈ ദൌത്യത്തിൽ പങ്കാളിയായിരുന്നു. 12 ദിവസത്തിലധികം നീണ്ടുനിന്ന ദൌത്യം വിജയകരമായി പൂർത്തിയാക്കി ഷട്ടിൽ ഭൂമിയിൽ തിരിച്ചെത്തി. അന്താരാഷ്ട്ര ബഹിരാകാശ ഗവേഷണ രംഗത്തെ സുപ്രധാന ചുവടുവയ്പായിരുന്നു ഈ വിക്ഷേപണം. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്ക് ഭാരതരത്ന സമ്മാനിച്ചത് 2019 ഓഗസ്റ്റ് 8. രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അദ്ദേഹത്തിന് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചു. സാമ്പത്തിക വിദഗ്ധനും മികച്ച ഭരണാധികാരിയുമായിരുന്ന അദ്ദേഹം ദീർഘകാലം കേന്ദ്രമന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ സംഘടനയായ ASEAN ഔദ്യോഗികമായി രൂപം കൊണ്ടത് 1967 ഓഗസ്റ്റ് 8. തായ്ലാന്റിന്റെ തലസ്ഥാനമായ ബാങ്കോക്കിൽ വെച്ച് ഒപ്പുവെച്ച ബാങ്കോക്ക് പ്രഖ്യാപനത്തിലൂടെയാണ് ഈ സംഘടന നിലവിൽ വന്നത്. അതിനാൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 8 ASEAN ദിനമായി ആചരിക്കുന്നു. ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലാന്റ് എന്നീ 5 രാജ്യങ്ങൾ ചേർന്നാണ് ഈ സംഘടനയ്ക്ക് രൂപം നൽകിയത്. അംഗരാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക വളർച്ച, സാമൂഹിക പുരോഗതി, സാംസ്കാരിക വികസനം, പ്രാദേശിക സമാധാനം എന്നിവ ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ആധുനിക വൈദ്യശാസ്ത്ര ലോകത്തിന് വിപ്ലവകരമായ നിരവധി സംഭാവനകൾ നൽകിയ പ്രശസ്ത ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ യെല്ലപ്രഗഡ സുബ്ബറാവു അന്തരിച്ചത് 1948

0: ഓഗസ്റ്റ് 8 അത്ഭുത മരുന്നുകളുടെ സ്രഷ്ടാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ലോകത്തിലെ ആദ്യത്തെ ഫലപ്രദമായ അർബുദ വിരുദ്ധ മരുന്നുകളിൽ ഒന്നായ മെത്തോട്രെക്സേറ്റ് വികസിപ്പിച്ചെടുത്തത് അദ്ദേഹമാണ്. ലോകത്തിലെ ആദ്യത്തെ വീര്യമേറിയ ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്കുകൾ അദ്ദേഹം വികസിപ്പിച്ചു. ടൈഫസ്, പ്ലേഗ് തുടങ്ങിയ മാരക രോഗങ്ങളിൽ നിന്ന് ഇത് ലോകത്തെ രക്ഷിച്ചു. വൈദ്യശാസ്ത്രത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവനാണ് രക്ഷിച്ചത്. എന്നിട്ടും അർഹിച്ച അംഗീകാരങ്ങളോ നൊബേൽ സമ്മാനമോ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നത് ചരിത്രത്തിലെ വലിയൊരു അനീതിയായി കണക്കാക്കപ്പെടുന്നു. നാഡീവ്യൂഹങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് 1932 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ പ്രശസ്തനായ ബ്രിട്ടീഷ് ഇലക്ട്രോഫിസിയോളജിസ്റ്റ് എഡ്ഗർ അഡ്രിയാൻ 1977 ഓഗസ്റ്റ് 8 അന്തരിച്ചത്. വൈദ്യശാസ്ത്ര രംഗത്ത് പ്രത്യേകിച്ച് ന്യൂറോഫിസിയോളജിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. മറ്റൊരു പ്രശസ്ത ശാസ്ത്രജ്ഞനായ ചാൾസ് ഷെറിംഗ്ടണൊപ്പമാണ് അദ്ദേഹം 1932 നൊബേൽ സമ്മാനം പങ്കിട്ടത്. മനുഷ്യ ശരീരത്തിലെ നാഡീകോശങ്ങൾ എങ്ങനെയാണ് വിവരങ്ങൾ വൈദ്യുത സിഗ്നലുകളായി തലച്ചോറിലേക്ക് എത്തിക്കുന്നത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയത് എഡ്ഗർ അഡ്രിയാനാണ്.
1: ചരിത്രത്തിൽ ഇന്ന്
2: അയ്യായിരം വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
3: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
2: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
3: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: ഇനി കേൾക്കാം എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം, ചിത്രം രാജവാഴ്ച. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീത സംവിധാനം ജോൺസൺ.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി 25 വയസ്സിലേക്ക്.
2: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
1: 1 ക്യാരറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നെക്ലസ് സമ്മാനം. 5000 രൂപയ്ക്ക് പോലും ഡയമണ്ട് ആഭരണങ്ങൾ.
2: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
3: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
4: തൊഴിൽ ദർശനം.
5: പാലക്കാട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ സ്പോർട്സ് കോച്ച് പാർട്ട് ടൈം, ഫിസിക്കൽ ഇൻസ്ട്രക്ടർ ഫുൾ ടൈം, ജിം ഇൻസ്ട്രക്ടർ, വെയ്റ്റ് ലിഫ്റ്റിംഗ് കോച്ച് പാർട്ട് ടൈം തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സ്പോർട്സ് കോച്ച് അത്ലറ്റിക്സ്, ബാസ്കറ്റ്ബോൾ, ക്രിക്കറ്റ്, ഫുട്ബോൾ, ടേബിൾ ടെന്നീസ്, വോളിബോൾ. യോഗ്യത: ഫിസിക്കൽ എഡ്യൂക്കേഷനിലുള്ള ബിരുദവും ബന്ധപ്പെട്ട കായിക ഇനത്തിൽ സംസ്ഥാന, ദേശീയ, യൂണിവേഴ്സിറ്റി തലങ്ങളിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും ബന്ധപ്പെട്ട കായിക ഇനത്തിലുള്ള കോച്ചിംഗ് ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ +2 ജയവും ബന്ധപ്പെട്ട കായിക ഇനത്തിൽ ദേശീയ അന്തർദേശീയ മത്സരത്തിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 21-45 വയസ്സിനും ഇടയിൽ. ഫിസിക്കൽ ഇൻസ്ട്രക്ടർ യോഗ്യത: 55% മാർക്കോടെ ഫിസിക്കൽ എഡ്യൂക്കേഷനിലുള്ള ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ തത്തുല്യവും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. ഫിസിക്കൽ എഡ്യൂക്കേഷനിലുള്ള ബിരുദം അല്ലെങ്കിൽ തത്തുല്യവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 40 വയസ്സ് കവിയരുത്. ജിം ഇൻസ്ട്രക്ടർ വെയ്റ്റ് ലിഫ്റ്റർ യോഗ്യത: ഫിസിക്കൽ എഡ്യൂക്കേഷനിലുള്ള ബിരുദം അല്ലെങ്കിൽ തത്തുല്യവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. +2 ജയവും ബോഡി ബിൽഡിംഗ്, വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 21-45 വയസ്സിനും ഇടയിൽ. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 12. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iitpkd.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iitpkd.ac.in. പൊതുമേഖലാ എണ്ണ കമ്പനിയായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഓപ്പറേറ്റർ ടെക്നീഷ്യൻ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 154 ഒഴിവുണ്ട്. ഇതിൽ 94 ഒഴിവ് കൊച്ചിയിലെ റിഫൈനറിയിലാണ്. തസ്തികകളും ഒഴിവും പ്രോസസ് ടെക്നീഷ്യൻ 60, മുംബൈ റിഫൈനറി. പ്രോസസ് ഓപ്പറേറ്റർ, ഓപ്പറേറ്റർ കെമിക്കൽ 64, കൊച്ചി റിഫൈനറി. ടെക്നീഷ്യൻ ഓപ്പറേറ്റർ മെക്കാനിക്കൽ 13, കൊച്ചി റിഫൈനറി. ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ 17, കൊച്ചി റിഫൈനറി. യോഗ്യത: കുറഞ്ഞത് 60% മാർക്കോടെ നേടിയ ഡിപ്ലോമ, കെമിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ ടെക്നോളജി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്, ബന്ധപ്പെട്ട മേഖലയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കിയിരിക്കണം. ഡിപ്ലോമയുടെ മാർക്കിൽ SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 10% ഇളവ് ലഭിക്കും. പ്രായം 18-25 വയസ്സിനും ഇടയിൽ. SC/ST/OBC വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്തഭടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് GST ഉൾപ്പെടെ 590 രൂപയാണ്. ഓൺലൈനായി ഫീസ് അടയ്ക്കണം. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്തഭടന്മാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ഏതെങ്കിലും ഒരു റിഫൈനറിയിലേക്കും ഒരു തസ്തികയിലേക്കും മാത്രമേ അപേക്ഷിക്കാവൂ. വിശദ വിവരങ്ങളും അപേക്ഷിക്കുന്നതിനുള്ള ലിങ്കും www.bharatpetroleum.com എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.bharatpetroleum.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 13.
4: തൊഴിൽ ദർശനം.
6: യേശുദാസും എം ജി ശ്രീകുമാറും സംഘവും പാടിയത് ചിത്രം കേരളവർമ്മ പഴശ്ശിരാജ. ONV കുറുപ്പാണ് വരികൾ എഴുതിയത്. ഇളയരാജയുടെ ഈണം.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: പാട്ടും പൊരുളും തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എൻ ജെ ജോഷിലാൽ.
6: ദളിത് ദ്രാക്ഷ എന്നൊരു പദമുണ്ട്. മധുരമോറുന്ന മുന്തിരിച്ചാറ് വേർതിരിച്ചെടുക്കാൻ മുന്തിരിപ്പഴം ചതച്ചോ പിഴിഞ്ഞോ എടുക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. മുന്തിരിപ്പഴം ഇടിച്ചു പിഴിയുമ്പോഴാണ് മധുരമൂറുന്ന ചാറ് കിട്ടുന്നത്. ഒരു കവിയോ കഥാകാരനോ തന്റെ മനസ്സിലുരുവായ ഒരാശയം അക്ഷരങ്ങളാക്കുമ്പോൾ അനുഭവിക്കുന്നൊരു അസ്വസ്ഥതയുണ്ട്. ഒരു ശില്പി ഒരു ശില്പം പൂർത്തിയാക്കുന്നതുവരെ അനുഭവിക്കുന്ന മാനസിക സംഘർഷമുണ്ട്. ഒരു ചിത്രം വരച്ചു തീർക്കുന്നതുവരെ ഒരു ചിത്രകാരൻ അനുഭവിക്കുന്ന വിങ്ങലുണ്ട്. ഇതൊക്കെയാണ് സർഗവേദന. ഈ വേദന എന്തെന്നറിയാത്തവർ ഒരു സൃഷ്ടിക്ക് വേണ്ടി കൈനീട്ടുന്നു. അതിനുവേണ്ടി കഥാകാരനോ കവിയോ കലാകാരനോ തന്റെ ജീവൻ തന്നെ ഒരുക്കുന്നുണ്ടെന്ന് നിങ്ങളറിയുന്നില്ല. ഇവിടെ എല്ലാ കലാകാരന്മാരുടെയും പ്രതിനിധിയായി നിന്നുകൊണ്ട് കവി ONV കുറുപ്പ് ഇങ്ങനെ എഴുതുന്നു.

ONV കുറിപ്പെഴുതിയ ഞാൻ എന്ന കവിതയാണ് ഇത്. സൃഷ്ടി എന്ന ചിത്രത്തിനു വേണ്ടി MS ബാബുരാജ് ചിട്ടപ്പെടുത്തി, യേശുദാസ് ആലപിച്ചത്. കവി എന്ന നിലയിൽ ഞാൻ അനുഭവിക്കുന്നൊരു മാനസിക സംഘർഷമുണ്ട്. പൂവിനെക്കുറിച്ച് എഴുതാൻ, പൂവിനെ അറിയാൻ 1000 പുഷ്പങ്ങളുടെ ഉള്ളു കീറി നോക്കിയിട്ടുണ്ട് ഞാൻ. മനസ്സിന് ഉള്ളിൽ വെച്ച് തന്നെ എത്രയോ പൂക്കളെ ഞാൻ കീറി മുറിച്ചിരിക്കുന്നു. എനിക്ക് ഹൃദയങ്ങളെ അറിയണമെന്നുണ്ടായിരുന്നു. ഹൃദയമെന്തെന്നറിയാൻ നിരവധി ഹൃദയങ്ങളുടെ മിടിപ്പ് അളന്നു നോക്കുകയോ കൊത്തി അരിഞ്ഞു നോക്കുകയോ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും യഥാർത്ഥ രഹസ്യം അജ്ഞാതമല്ലേ. ഹൃദയത്തിന്റെ തത്വം ഇപ്പോഴും കൈപ്പിടിയിലോ

ഒതുങ്ങുന്നില്ല. മറ്റുള്ളവരുടെ ഹൃദയമറിയാൻ ഒട്ടേറെ ഹൃദയങ്ങളെ ഞാൻ മനസ്സുകൊണ്ട് കീറി മുറിച്ചിരിക്കുന്നു. എനിക്കേറ്റവും പ്രിയപ്പെട്ട എന്തിനേയും ഉപേക്ഷിക്കാൻ തോന്നിയതും അതോർത്ത് മനസ്സു വേദനിച്ചതും സൃഷ്ടിയുടെ പൂർണതയ്ക്ക് വേണ്ടിയല്ലേ? ഞാൻ രാജാവാണെങ്കിൽ രാജധർമ്മം പാലിക്കേണ്ടത് എന്റെ കടമയാണ്. അതിനായി പ്രിയപ്പെട്ട എന്തിനേയും ഒഴിവാക്കാൻ ഞാൻ മടിക്കേണ്ടതില്ല. സീതയെ രാമൻ ഉപേക്ഷിച്ചത് ആ രാജധർമ്മം പാലിക്കാനാണല്ലോ. പക്ഷേ അപ്പോഴും എന്റെ ഉള്ളം വേദന കൊണ്ട് വിങ്ങുകയാണ്. എന്റെ മനസ്സിന്റെ ആശയ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കാൻ ഞാൻ കാത്തു സൂക്ഷിച്ച, ഞാൻ ആരാധിച്ചിരുന്ന എത്രയോ മൂർത്തികളെ എത്രയോ വട്ടം തകർത്തു കളയേണ്ടി വന്നിട്ടുണ്ട്. ജനങ്ങളുടെ മനസ്സിൽ വിഗ്രഹസമാനം ഇളകാതെ പ്രതിഷ്ഠ നേടിയ എത്രയോ പേരെ മനസ്സിൽ ഞാൻ സ്ഥാനഭ്രഷ്ടരാക്കി പുതിയ പ്രതിഷ്ഠകൾ ഞാൻ നടത്തിയിട്ടുണ്ട്.

വെറും 5 പേർക്ക് വേണ്ടിയാണ് 100 സഹോദരങ്ങളെ കൊന്നത്. കുറച്ചു പേരുടെ വിജയത്തിനു വേണ്ടി വലിയ സമൂഹത്തെ ഇല്ലായ്മ ചെയ്ത് വിജയമാഘോഷിക്കുന്നവർ എന്ത് നേടുന്നു എന്ന് കവി ചോദിക്കുന്നു. എന്നിട്ടോ പുതുവഴി തേടാൻ, ആ വഴിയിലേക്ക് വെളിച്ചം വീശാൻ എല്ലാ ദീപങ്ങളും കെടുത്തി കാത്തിരിക്കുന്നു. ഞാൻ തെളിയിക്കുന്ന ദീപം മാത്രമേ പ്രകാശിക്കാവൂ എന്ന ഒരു ചിന്ത എവിടെയോ മുട്ടിട്ട് നിൽക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ എല്ലാ ദീപങ്ങളും കെടുത്തി ഇരുട്ടത്തിരുന്ന് വെളിച്ചമേ നയിച്ചാലും എന്ന് വൃഥ പ്രാർത്ഥിക്കുന്നത്. ഈ യുഗം വാഴ്ത്തിപ്പാടുന്ന എന്റെ വീരസാഹസത്തിന് പിന്നിൽ ഇത്തരം അടിച്ചമർത്തലുകളുടെ ചരിത്രമുണ്ട്. ചിന്തകളുടെ അടിച്ചമർത്തൽ, മാമൂലുകളുടെ അടിച്ചമർത്തൽ, കടന്നുപോയ കാലത്തിലെ വിശ്വാസങ്ങളെ അടിച്ചമർത്തൽ. എങ്കിലും ഈ കാലം അവസാനിക്കും എന്ന സൂചന കൂടി കവി നൽകുന്നുണ്ട്. എല്ലാ കാലങ്ങളിലുമുണ്ടാകും വിജയിയുടെ അവദാനങ്ങൾ പാടുന്ന സമൂഹം. അവർ നിർമ്മിക്കുന്ന വാദഗതികൾ, ന്യായീകരണങ്ങൾ, അത് ഒരു തത്വശാസ്ത്രം പോലെ ജനങ്ങളുടെ മനസ്സിൽ വേരുപിടിച്ചിട്ടുണ്ടോ എന്ന് ദിനം പ്രതി ഞാൻ ചുരന്ന് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ വേരു വളർന്നോ എന്ന് നോക്കാൻ പ്രതിദിനം പിഴുതു നോക്കുന്ന ചെടി വാടിപ്പോവുകയല്ലാതെ തരമില്ലല്ലോ. തത്വശാസ്ത്രങ്ങൾ, സർഗസമസ്യകളുടെ ഉത്തരങ്ങൾ ഒന്നും ചിരസ്ഥായിയല്ല, മാറിമറിഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് സാരം.

0: പാട്ടും പൊരുളും തയ്യാറാക്കി അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ.
1: നമ്മൾ BMW വാങ്ങിക്കുകയാണെന്ന് മോൻ എല്ലാരോടും പറയുന്നുണ്ട്.
2: അവൻ പറയട്ടെ, ചിലപ്പോ BMW നമ്മുടെ പോർച്ചിൽ വന്നാലോ.
1: നിങ്ങൾ ഈ ഓണത്തിന് ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാം.
2: അത് വാങ്ങിക്കാം, BMW പുറകെ വരും.
1: അതെങ്ങനെ?

0: ഈ ഓണം മാസ ഓണത്തില് ബമ്പർ പ്രൈസ് BMW ആണ്. പിന്നെ കാറും സ്കൂട്ടറും എല്ലാമായി ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ് പൂജപ്പുര. കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1st ₹30 crore, 2nd 1 crore.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: ഹരിചരണും മൃദുല വാര്യരും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം പട്ടം പോലെ. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് M. ജയചന്ദ്രന്റെ ഈണം.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി ഇന്ന് സെല്ലുലാർ ജയിൽ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കും. നാളെ ശ്രീവിജയപുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ഹർഖർ തിരംഗ പ്രചാരണ പരിപാടിയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മുംബൈയിൽ നാഷണൽ അർബൻ കോഓപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്യും. മഹാരാഷ്ട്രയിലെ സംസ്ഥാന അർബൻ സഹകരണ ബാങ്ക് ഫെഡറേഷനുകളുടെയും ജില്ലാ അസോസിയേഷനുകളുടെയും പ്രതിനിധികളുമായി ആഭ്യന്തരമന്ത്രി കൂടിക്കാഴ്ചയും നടത്തും. വിദേശ സംഭാവന ഭേദഗതി ബില്ലിനെതിരെ അമേരിക്ക ഉന്നയിച്ച എതിർപ്പുകൾ ഇന്ത്യ തള്ളി. ഇന്ത്യയുടെ നിയമനിർമ്മാണ കാര്യങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണെന്നും അതിൽ പാർലമെന്റാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി എക്സൈസ് വകുപ്പ് നടപ്പാക്കുന്ന മയങ്ങില്ല കേരളം പദ്ധതിയുടെ ഭാഗമായി തിരുവമ്പാടി മണ്ഡലത്തിൽ ജനകീയ സമിതി രൂപീകരിച്ചു. മദ്യ മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ സമിതി കർമ്മ പദ്ധതി തയ്യാറാക്കി. മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. നിശ്ചയിച്ച പരീക്ഷകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. കണ്ണൂർ, ഉദയഗിരി, താബൂർ, താളിപ്പാറ മേഖലയിൽ വീണ്ടും ഉരുൾപൊട്ടൽ. സമീപവാസികളായ 4 കുടുംബങ്ങളിലെ 13 പേരെ ക്യാമ്പിലേക്ക് മാറ്റി. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി 4 ലിഫ്റ്റുകൾ അനുവദിച്ചതായി ഫ്രാൻസിസ് ജോർജ് MP. ജില്ലയിലെ മറ്റ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ട്രെയിനുകളും സ്റ്റോപ്പുകളും അനുവദിക്കുന്ന കാര്യവും കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. പാക് അധീന ജമ്മുകാശ്മീരിൽ സമരക്കാരുടെ കൂട്ടക്കൊലയിൽ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് പക്ഷപാതരഹിത അന്വേഷണം ആവശ്യപ്പെട്ടു. അടുത്തകാലത്ത് 50 സമരക്കാർ പാക് അധീന ജമ്മുകാശ്മീരിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്.

0: നമസ്തേ അനന്തപുരി തുടരുന്നു. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്വർണ്ണഖനി നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം ആന്ധ്രാപ്രദേശിലെ കർണൂർ ജില്ലയിലെ ജോനഗരി. ജിയോ മൈസൂർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് 5.98 ചതുരശ്ര കിലോമീറ്ററുള്ള ഈ പദ്ധതിക്ക് പിന്നിൽ. ശരി ഉത്തരം ഒരിക്കൽ കൂടി പറയുന്നു, ആന്ധ്രാപ്രദേശിലെ കർണൂർ ജില്ലയിലെ ജോനഗരി. ജിയോ മൈസൂർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് 5.98 ചതുരശ്ര കിലോമീറ്ററുള്ള ഈ പദ്ധതിക്ക് പിന്നിൽ.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ചേട്ടാ ഒന്ന് വൈജിലേക്ക് വിടാമോ?
4: ഓണം ഷോപ്പിംഗ് ആ
3: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
4: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
5: വൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം വൈജി.
0: ഇനിയൊരു ഗാനം കേൾക്കാം. MG ശ്രീകുമാറും സംഘവും പാടിയത് ചിത്രം പട്ടാഭിരാമൻ. വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് MJ ജയചന്ദ്രൻ.

0: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആന്റ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: ഇനി കേൾക്കാം കാലം സാക്ഷി.
2: പ്രമുഖ സാഹിത്യകാരനും നിരൂപകനും നാടകകൃത്തുമായിരുന്ന കെ സുരേന്ദ്രൻ 1921 February 22 കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ ജനിച്ചു. കാട്ടുകുരങ്ങ്, താളം, മായ തുടങ്ങി 10 നോവലുകളും കലയും സാമാന്യ ജനങ്ങളും, നോവൽ സ്വരൂപം, സൃഷ്ടിയും നിരൂപണവും തുടങ്ങിയ അവലോകനങ്ങളും അദ്ദേഹം എഴുതി. ടോൾസ്റ്റോയുടെയും

0: ദസ്തേവസ്കിയുടെയും കുമാരനാശാന്റെയും ജീവചരിത്രവും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അരക്കില്ലം, പളങ്കുപാത്രം, പാനപാത്രത്തിലെ കൊടുങ്കാറ്റ് എന്നിവ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളാണ്. മായ എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ഗുരു എന്ന നോവലിന് വയലാർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. 1997 August 9 കെ സുരേന്ദ്രൻ അന്തരിച്ചു.
1: സാഹിത്യ അക്കാദമി എന്ന സങ്കല്പം ജനാധിപത്യ രാജ്യങ്ങളിൽ, ഇംഗ്ലണ്ടിൽ, അമേരിക്കയിൽ അതുപോലെയുള്ള അടുത്ത് ഇല്ല, ഫ്രാൻസിലുണ്ട്. അതൊരു കൺസർവേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് എത്ര 10-40 പേരെ സ്ഥിരമായിട്ട് അംഗങ്ങളാക്കി എന്നല്ലാതെ ഇംഗ്ലണ്ടിലും അമേരിക്കയിലൊന്നും ഇല്ല. അത് അവർ മറന്നിട്ടല്ല. വ്യക്തികളും സമുദായവും തമ്മിലുള്ള സങ്കലനത്തിൽ നിന്നും, യഥാർത്ഥം കൂടുതലും വ്യക്തികളുടെ ബോധാബോധത്തിൽ നിന്നും വരുന്ന ഒരു സ്വതന്ത്ര ഉൽപ്പന്നമായതുകൊണ്ട് അത് ഗവൺമെൻറ് അതിൽ കൈകടത്തണ്ട. അത് തന്നെത്താനെ പുലർന്നോട്ടെ, ജനങ്ങളുടെ അംഗീകാരം അതിനെ വളർത്തിക്കോട്ടെ എന്നുള്ള സുചിന്തിതമായ നിലപാടുകൊണ്ടായിരിക്കണം. അതാണ് അതിൻ്റെ ശരിയെന്ന് എനിക്കും തോന്നുന്നു. പക്ഷെ ഇവിടെ നമുക്ക് സാഹിത്യ അക്കാദമി രൂപീകരിച്ചത് നെഹ്റു ആണ്. അദ്ദേഹം ഏറ്റവും വലിയ ജനാധിപത്യവാദിയായിരുന്നു. ജനാധിപത്യ മൂല്യങ്ങളെ വളർത്തുന്നതിൽ അദ്ദേഹം ജാഗരൂകനായിരുന്നു. മാത്രമല്ല അദ്ദേഹം അനുഗ്രഹീതനായ എഴുത്തുകാരനായിരുന്നു. അപ്പോൾ എഴുത്തിനോട് പ്രത്യേകിച്ചിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. സാഹിത്യ മൂല്യം ഉള്ള കൃതികളെ ഉയർത്തിപ്പിടിക്കുക, അതിനെ ജനങ്ങൾക്ക് മാതൃകയാക്കി കാണിച്ചു കൊടുക്കുക, അതുപോലെ മറ്റ് കമേഴ്ഷ്യൽ പബ്ലിഷേഴ്സ് തൊടാത്ത പ്രധാനപ്പെട്ട അടിസ്ഥാന ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുക, ഇതൊക്കെ ആയിരുന്നു അദ്ദേഹത്തിനെ പ്രചോദിപ്പിച്ച പ്രേരണകൾ. അത് അദ്ദേഹത്തിൻ്റെ കാലത്തോളം ഏറെക്കുറെ അങ്ങനെയൊക്കെ നടന്നിരുന്നു. ആ മാതൃകയിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലും സാഹിത്യ അക്കാദമികൾ ഉണ്ടായത്, ഇവിടെയും ഉണ്ടായത്. ഇവിടെ ആദ്യം കെ എം പണിക്കരായിരുന്നു അതിൻ്റെ സാരഥി. അപ്പോൾ കെ എം പണിക്കർ അന്ന് തന്നെ പറഞ്ഞിരുന്നു സാഹിത്യ അക്കാദമി ഒരു യാഥാസ്ഥിക മുഖമുള്ള ഒരു സ്ഥാപനമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം യാഥാസ്ഥികരെയാണ് കൂടുതലും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരുന്നതും. അത് കഴിഞ്ഞിട്ട് അതിനൊരു മാറ്റം വന്നു. ക്രമേണ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഗതിവിഗതികൾക്കനുസരിച്ച് സാഹിത്യ അക്കാദമിയുടെയും രൂപഭാവങ്ങൾക്ക് വ്യത്യാസം വന്നു.
0: ഇന്ന് കാലം സാക്ഷിയിൽ കേട്ടത് പ്രമുഖ സാഹിത്യകാരനും നിരൂപകനും നാടകകൃത്തുമായിരുന്ന കെ സുരേന്ദ്രന്റെ ശബ്ദം.
2: ചിത്രപാടി ഒരു ഗാനം കേൾക്കാം. ചിത്രം വെണ്ട ദാനിയൽ സ്റ്റേറ്റ് ലൈസൻസി. കൈതപ്രമാണ വരികൾ എഴുതിയത് SP വെങ്കടേഷിന്റെ സംഗീതം.

0: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി. കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകളുമായി വിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
6: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺ വരെ എല്ലാ മൊബൈൽ പർച്ചേസിനുമൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. കൂടാതെ മൊബൈൽ ഫോൺ ഫിനാൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ നെറ്റ് ബാൻഡ്. വിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫറിൽ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും. വിട്ടാപ്പള്ളിയിലെ ഏജൻസീസ്.
7: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
8: അതെങ്ങനെ?
7: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
10: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി 25 വയസ്സിലേക്ക്.
11: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
10: 18 കാരറ്റിൽ തീർത്ത ഇന്റർനാഷണൽ ഗുണനിലവാരമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ.
11: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
12: കേൾക്കാം നമുക്ക് ചുറ്റും. കനത്ത മഴ സാധ്യതയുള്ള ജില്ലകളിലും പ്രദേശങ്ങളിലും ജാഗ്രത തുടരാൻ സംസ്ഥാന സർക്കാർ ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകി. പൊതുവിദ്യാലയങ്ങളിലെ ഓണപ്പരീക്ഷയ്ക്ക് മാറ്റമില്ല. എന്നാൽ ഹൈസ്കൂളിലെ പരീക്ഷാ ടൈം ടേബിൾ പുതുക്കി പ്രസിദ്ധീകരിച്ചു. നേരത്തെ നിശ്ചയിച്ച പ്രകാരം 13 തുടങ്ങി 20 പരീക്ഷകൾ പൂർത്തിയാക്കും. ഇന്നും നാളെയുമായി നടത്തുന്ന കെടെറ്റ് പരീക്ഷയിൽ മാറ്റമില്ല. പ്രതികൂല കാലാവസ്ഥ മൂലം പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് വീണ്ടും അവസരം നൽകാൻ തീരുമാനമായി. തദ്ദേശ സ്ഥാപനങ്ങളുടെ 2025-26 സാമ്പത്തിക വർഷത്തെ വാർഷിക ധനകാര്യ പത്രിക ഓഡിറ്റിംഗിന് സമർപ്പിക്കാനുള്ള തീയതി ഓഗസ്റ്റ് 31 വരെ നീട്ടി. ദീർഘകാല കുടിശ്ശിക തീർക്കാൻ KCB പ്രഖ്യാപിച്ച ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രാബല്യത്തിലായി. ഒക്ടോബർ 31 അവസാന തീയതി. കേട്ടത് നമുക്ക് ചുറ്റും.
13: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
12: ഇനി കേൾക്കാം രസതന്ത്രം എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണനും മഞ്ജരിയും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, ഇളയരാജയുടെ ഈണം.

0: വരവായി.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
0: മികച്ച ക്വാളിറ്റി ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസ് പുരത്തും.
2: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
1: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
0: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടെയിലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
3: MRT ഓണം പൊന്നോണം ലക്കി ഡ്രോയിലെ ഈ ആഴ്ചയിലെ ഗോൾഡ് കോയിൻ വിന്നർ ഷാമി കാഞ്ഞിരമ്പാറ, 60 വർഷത്തെ സേവന പാരമ്പര്യവുമായി MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും.
4: വിധു പ്രതാപും ഷീലാമണിയും പാടിയത് ചിത്രം തന്മാത്ര. കൈതപ്പത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ ഈണം.

0: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: വിശാലമായ തളത്തിൽ വെച്ചാണ് അന്ന് നൃത്താഭ്യസനം നടന്നിരുന്നത്. ശാന്ത നൃത്തം ചവിട്ടുന്നത് കൊതിയോടെ നോക്കിക്കൊണ്ട് എത്ര ദിവസം താൻ നിന്നിട്ടുണ്ട്. ആ തളമതാ ഇന്ന് ശൂന്യമായി കിടക്കുന്നു. തൻ്റെ ഹൃദയത്തിൽ വെച്ച് എന്തെങ്കിലും നടന്നുവെന്നൊരു മട്ടേയില്ല അതിന്. ഭൂമി എന്നും ഇങ്ങനെ നിർലേപയാണോ? ശാന്തയേക്കാൾ കണിശമായി വിശ്വം അന്ന് ആ തളത്തിൽ എത്തിയിരുന്നു. ഗോപിക്കുറുപ്പ് വായ്ത്താരി പറഞ്ഞുകൊണ്ടിരിക്കും, തത്തെയ് തത്തെയ്. ശാന്ത അതിനനുസരിച്ച് കാൽ വെച്ചു. ആ കൊച്ചുകാലുകൾ എത്ര മനോഹരമായാണ് ചലിച്ചത്! കാറ്റത്താടിക്കളിക്കുന്ന ശീമക്കൂവയെപ്പറ്റി ഓർത്തുപോവും. തനിക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ഹൃദയം തത്തെയ് തത്തെയ് എന്ന് മന്ത്രിക്കുകയായിരുന്നു. പക്ഷേ അവന് അതൊന്നും പാടില്ല. അപ്രാപ്യമായ ഒരു ദിവ്യമേഖലയിലാണ് അതൊക്കെ നടക്കുന്നത്. അഷ്ടാവക്രൻ കുഞ്ഞൻ നായർ അവനോട് പറഞ്ഞിരുന്നു ശാന്തയുടെ സ്ഥിതിയൊന്നും അവനില്ലെന്ന്. ശംഖുവും അത് ശരിവച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് തനിക്ക് ഒന്നും ആവശ്യപ്പെടാൻ അധികാരമില്ല. അവൻ അത്ഭുതത്തോടും അസൂയയോടും നോക്കി നിന്നു. കാണുകയെങ്കിലും ചെയ്യാമല്ലോ. ഒരു ദിവസം നൃത്തം വെച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശാന്തയ്ക്ക് താളം തെറ്റി. വിശ്വം പൊടുന്നനെ പറഞ്ഞുപോയി, തെറ്റി തെറ്റി. ഗോപിക്കുറുപ്പ് ഒന്ന് തിരിഞ്ഞു നോക്കി. അദ്ദേഹം കോപിക്കുമോ എന്ന് വിശ്വത്തിന് ഭയമുണ്ടായി. പക്ഷേ പുഞ്ചിരി തൂകിക്കൊണ്ട് ആശാൻ അവനെ അടുത്തേക്ക് വിളിച്ചു ചോദിച്ചു, പഠിക്കാൻ മോഹമുണ്ടോ? എനിക്ക് നല്ല മോഹമുണ്ട്. ട്രൗസറിന്മേൽ തിരിപ്പിടിച്ചുകൊണ്ട് വിശ്വം പറഞ്ഞു, എന്നാൽ പഠിച്ചോളൂ. നേരോ? ഇന്ന് തന്നെ? ആവാം. ആശാന്റെ ആ ദയാമയമായ വാക്ക് ഇന്നും ചെവിയിൽ മുഴങ്ങുകയാണ്. ആ രണ്ടക്ഷരത്തിൽ ഒരു മനുഷ്യാത്മാവിൻ്റെ ഭാവി മുഴുവൻ മുഴങ്ങിയിരുന്നു. പിന്നെ താമസിച്ചില്ല, അദ്ദേഹം വായ്ത്താരി പറഞ്ഞു, വിശ്വം കാൽ വെച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, താളം ഇടഞ്ഞിടഞ്ഞു വന്നപ്പോൾ പോലും അവന് ചവിട്ട് പിഴയ്ക്കുകയുണ്ടായില്ല. ആശാൻ അവൻ്റെ പുറത്തു തട്ടി, മിടുക്കൻ എന്നല്ല, അന്ന് ഉണ്ണാനിരിക്കുമ്പോൾ ലക്ഷ്മിക്കുട്ടിയമ്മയോട് പറയുകയും ചെയ്തു, വിശ്വത്തിന് നല്ല താളമുണ്ട്. നേരോ? എന്നാൽ അവനും പഠിച്ചുകൊള്ളട്ടെ. അതാണ് ഞാനും വിചാരിക്കുന്നത്. സ്കൂളിൽ പഠിക്കാൻ മനസ്സ് കഷ്ടിയാണ്, ഇതെങ്കിലും ആവട്ടെ. അങ്ങനെ ശാന്തയ്ക്ക് താളം പിഴച്ചതുകൊണ്ടാണ് അയാൾക്കൊരു സന്ദർഭം കിട്ടിയത്. ഇന്നവൾ മുതിർന്നു, ഒരിക്കലും താളം പിഴയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് തൻ്റെ ജീവിതമാകെ അവതാളമാവുകയും ചെയ്തു.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
6: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
7: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
8: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
9: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബ്ബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബ്ബയ്യ ജുവലേഴ്സ്, ആര്യശാല.

0: സമയം 8:35.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
3: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇന്ന് കേൾക്കാം കലാലയ ജീവിതത്തിലെ വിനോദയാത്രകളും സൗഹൃദങ്ങളും പശ്ചാത്തലമാക്കിയ ഗാനങ്ങൾ. ആദ്യം ആനന്ദം എന്ന ചിത്രത്തിൽ അശ്വിൻ ഗോപകുമാറും സ്നേഹ വാര്യരും പാടിയത്. അനു എലിസബത്ത് ജോസാണ് വരികൾ എഴുതിയത്. സച്ചിൻ വാര്യരുടെ സംഗീതം.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലെ അടുത്ത ഗാനം കാണാമറയത്ത് എന്ന ചിത്രത്തിൽ എസ് ജാനകിയും സംഘവും പാടിയത്. ബിജു തിരുമലയാണ് വരികൾ എഴുതിയത്. ശ്യാമിന്റെ ഈണം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ ഇന്ന് കേട്ടത് കലാലയ ജീവിതത്തിലെ വിനോദയാത്രകളും സൗഹൃദങ്ങളും പശ്ചാത്തലമാക്കിയ ഗാനങ്ങൾ.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
3: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ്.

0: എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
1: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിലെ സ്വന്തം മൈജി.
3: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
4: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
1: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ഇനി കേൾക്കാം പി ഭാസ്കരൻ വരികളെഴുതി എം കെ അർജുനൻ ഈണം പകർന്ന വാണിജ്യറാം പാടിയ ഗാനം, ചിത്രം പുഴ.

0: എനിക്കൊരു BMW കിട്ടിയാൽ ആദ്യം എവിടെയാ പോവുക?
1: BMW ആദ്യം കിട്ടട്ടെ.
0: കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ.
1: എങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഷോപ്പിംഗ് ചെയ്താൽ ബമ്പർ സമ്മാനമായി ഒരു BMW ആ കാത്തിരിക്കുന്നത്. കൂടാതെ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്
1: എന്ന ഞാനും വരും എന്റെ സ്വന്തം BMW.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
3: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
5: എസ് രമേശൻ നായരുടെ രചന, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം അച്ഛനെയാണ് എനിക്കിഷ്ടം.

നമസ്തേ. അനന്തപുരിയിൽ അവസാനമായി ഒരു ഗാനം കൂടി കേൾക്കാം. സൂര്യഗായത്രി എന്ന ചിത്രത്തിൽ യേശുദാസും കൃഷ്ണചന്ദ്രനും ചിത്രയും പാടിയത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീത സംവിധാനം രവീന്ദ്രൻ.

നമസ്തേ അനന്തപുരിയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ആതിര. ഏവർക്കും ശുഭദിനാശംസകൾ.

0: 9:30 വരെ ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: അപ്പ കുട്ടാ തൊപ്പിക്കാരാ എപ്പ കല്യാണം?
2: മകരമാസത്തി വേലി കെട്ടി തപ്പ കല്യാണം.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
4: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകളുമായി വിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺ വരെ എല്ലാ മൊബൈൽ പർച്ചേസിനുമൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. കൂടാതെ മൊബൈൽ ഫോൺ ഫിനാൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ നെറ്റ് ബാൻഡ്. വിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫറിൽ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും. വിട്ടാപ്പള്ളിയിലെ ഏജൻസീസ്.
2: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി 25 വയസ്സിലേക്ക്.
3: ഓഗസ്റ്റ് 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
2: ഒപ്പം വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങളും പിറന്നാൾ സമ്മാനങ്ങളും. സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
4: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
5: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
4: അത് ഉറപ്പല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
1: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ആഹാ, പുതിയ ഫോൺ വാങ്ങിച്ചല്ലോ, ഇന്നലെ മൈജിയിൽ പോയിരുന്നോ?
6: എങ്ങനെ പോവാതിരിക്കും.
5: അതെന്താ,
6: കാറും സ്കൂട്ടറും മുതൽ BMW വരെ ആയിരക്കണക്കിന് സമ്മാനങ്ങളും വൺ ഡിസ്കൗണ്ടുകളും അല്ലേ മൈജി ഓണം മാസ് ഓണം സീസൺ 4 കാത്തിരിക്കുന്നത്.
5: അപ്പൊ ഈ ഓണത്തിന് മൈജിയിൽ ഒന്ന് കേറാതെ പറ്റില്ലല്ലേ.
7: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ഗാനോപഹാരം. പരിപാടിയിൽ ഇന്ന് കേൾക്കാം 2011 മുതൽ 2020 വരെയുള്ള ഏതാനും ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോൻ പാടിയത്. അനൂപ് മേനോന്റെ രചന, രതീഷ് വേഗയുടെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഇനി കേൾക്കാം ശ്രേയ ജയ്ദീപ് പാടിയ ഗാനം, ചിത്രം അമർ അക്ബർ അന്തോണി. വരികൾ എഴുതിയത് ബാപ്പു വാവാട്, സംഗീതം നൽകിയത് നാദിർഷാ.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില്
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ബോംബെ ജയശ്രീ പാടിയത് ചിത്രം കാംബോജി, വിനോദ് മങ്കരയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: അൻവർ അലിയുടെ വരികൾ, റെക്സ് വിജയന്റെ സംഗീതം, ഷഹബാസമൻ പാടിയത് ചിത്രം മായാനദി.

0: 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഇനി കേൾക്കാം റിമി ടോമി പാടിയ ഒരു ഗാനം, ചിത്രം മായാമോഹിനി. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

ഗാനുപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. കാർത്തിക്കും സംഘവും പാടിയത് ചിത്രം ആദം ജോൺ. ഹരിനാരായണനാണ് വരികൾ എഴുതിയത്. ദീപക് ദേവിന്റെ സംഗീതം.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ശക്തിപ്പെടുത്താൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. 13-ാം ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ ഇക്കാര്യം വ്യക്തമാക്കിയെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർഖർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15-ന് മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ വൈകിട്ട് എറണാകുളം കലൂരിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ബീച്ചിലും കലൂർ സ്റ്റേഡിയം ഹെലിപ്പാഡ് ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനർ പാർക്കിലും മെഗാ ട്രേഡ് ഫെയറായാണ് ഇത്തവണ ഓണം മേള സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. പ്രശസ്ത നാടക സംവിധായകൻ ഷിബു S കൊട്ടാരത്തിന്റെ നിര്യാണത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചനം അറിയിച്ചു. കണ്ണൂർ സംഘചേതനയുടെ നാടകങ്ങളുൾപ്പെടെ മലയാള നാടകവേദിക്ക് ഷിബു S കൊട്ടാരം നൽകിയ സംഭാവനകൾ നിസ്തുലമാണെന്ന് പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. അസമിലെ വെള്ളപ്പൊക്കത്തിൽ മരണസംഖ്യ 98 ഉയർന്നു. 13 ജില്ലകളെയാണ് വെള്ളപ്പൊക്കം ബാധിച്ചത്. ഓണക്കാലത്തെ തിരക്കൊഴിവാക്കാൻ റെയിൽവേ 112 സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തും. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലേക്കാണ് സർവീസുകൾ കൂടുതലും.

0: ശുക്രൻ എന്ന ചിത്രത്തിൽ ശങ്കർ മഹാദേവനും ശ്രീജ തുളസീധരനും ധന്യ വിജയനും പാടിയ ഗാനമാണ് കേട്ടത്. വരികൾ എഴുതിയത് വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം നൽകിയത് സ്റ്റിൽജു അർജുൻ.
1: ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

സുഖമാണോ സുഖമാണോ എന്ന ചിത്രത്തിൽ എസ് പി ദേവാനന്ദും ഡി ജെ സച്ചിനും പാടിയത്. മനു മഞ്ജിത്തിന്റെ വരികൾ, നിപിൻ ബസന്തിന്റെ സംഗീതം.

0: ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ ഓണം KK ചേട്ടൻ തൂക്കും,
3: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് പൊന്നിച്ചിങ്ങ.
5: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണ മോതിരങ്ങളും.
4: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: ആശാൻ എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയത്. വിനായക് ശശികുമാറിന്റെ വരികൾ, ജോൺ പോൾ ജോർജിന്റെ സംഗീതം.

0: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി 25 വയസ്സിലേക്ക്.
1: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
0: 1 ക്യാരറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നെക്ലസ് സമ്മാനം. 5000 രൂപയ്ക്ക് പോലും ഡയമണ്ട് ആഭരണങ്ങൾ.
1: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
2: സ്വന്തം രചനയിൽ സോണി മോഹൻ പാടിയത് ചിത്രം ആഘോഷം. സംഗീതം നൽകിയത് ഗൗതം വിൻസെന്റ്.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ ഓണത്തിന് പ്രസ്റ്റീജ്, പ്രീമിയർ, അനന്ത ഒക്കെ വാങ്ങാൻ MRT ഹോം നീഡ്സിലേക്ക് പോകാം അല്ലേ?
3: അവിടെ പ്രസ്റ്റീജ് മാത്രമല്ല, പ്രീതി, സുജാത, ഹോക്കിൻസ് വരെയുണ്ട്. എല്ലാം കിടില ഓണം ഡിസ്കൗണ്ടില്.
4: MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: കണ്ടീഷൻസ് അപ്ലൈ.
6: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
7: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
8: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
10: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
11: ഓണം വരവായി.
12: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
11: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
12: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
13: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
12: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
13: സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
14: ആശകളായിരം എന്ന ചിത്രത്തിൽ ആന്റണി ദാസൻ പാടിയത്, മനു മഞ്ജിത്തിന്റെ വരികൾ, സനൽദേവിന്റെ സംഗീതം.

0: പുത്തൻ പാട്ടുകൾ തുടർന്ന് കേൾക്കാം. റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ശേഷം. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില പ്രായോജകർ
2: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണവ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 100 രൂപ വർദ്ധിച്ച് 13,965 രൂപ നിരക്കിലും പവന് 800 രൂപ വർദ്ധിച്ച് 111,720 രൂപ നിരക്കിലുമാണ്. റീഗൽ ജുവലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത് റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
3: പുത്തൻപാട്ടുകൾ തുടരുന്നു. ശുക്രൻ എന്ന ചിത്രത്തിൽ മനോയും വൈക്കം വിജയലക്ഷ്മിയും പാടിയത്. രാജീവ് ആലുങ്കലിന്റെ രചന, സ്റ്റിൽജു അർജുന്റെ സംഗീതം.

0: സ്പായ് എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണനും മിൻമിനിയും പാടിയ ഗാനമാണ് കേട്ടത്.
1: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: നമ്മള് BMW വാങ്ങിക്കുകയാണെന്ന് മോൻ എല്ലാരോടും പറയുന്നുണ്ട്.
1: അവൻ പറയട്ടെ, ചിലപ്പോ BMW നമ്മുടെ പോർച്ചിൽ വന്നാലോ.
5: നിങ്ങൾ ഈ ഓണത്തിൽ ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിക്കും.
1: ആ അത് വാങ്ങിക്കാം, BMW പുറകെ വരും.
5: അതെങ്ങനെ?
1: മൈജി ഓണം മാസ ഓണത്തിൽ ബമ്പർ പ്രൈസ് BMW, പിന്നെ കാറും സ്കൂട്ടറും എല്ലാമായി ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും.
2: മൈജി ഓണം മാസ ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: പള്ളിച്ചട്ടമ്പി എന്ന ചിത്രത്തിൽ വിശാൽ മിശ്രയും ആവണി മൽഹാറും പാടിയത്, വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് ജേക്സ് ബിജോയ്.

പുത്തൻപാട്ടുകൾ ഇനി കേൾക്കാം. സുഖമാണോ സുഖമാണോ എന്ന ചിത്രത്തിൽ ഔജിനും സംഘവും പാടിയത്. വരികൾ എഴുതിയത് മനു മഞ്ജിത്, സംഗീതം നൽകിയത് നിപിൻ ബസന്ത്.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
3: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
2: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
3: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
6: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എന്ന മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 949-95-96-431 അല്ലെങ്കിൽ 949-96-55-63-21. ഒരു നമ്പർ കൂടിയുണ്ട്, 949-96-59-63-21. ഓർക്കുക, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

ഒരറിയിപ്പ് കൂടിയുണ്ട്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക.

പുത്തൻ പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 11 മണി. നമസ്കാരം. പ്രധാന വാർത്തകൾ. നൊബേൽ സമ്മാന ജേതാവും ദേശീയ ഗാന രചയിതാവുമായ രവീന്ദ്രനാഥ ടാഗോറിന്റെ 85-ാം ചരമവാർഷിക വേളയിൽ രാജ്യം ടാഗോറിനെ അനുസ്മരിക്കുന്നു. ബംഗാളി കലണ്ടർ പ്രകാരം 22-ാം ശ്രാവണ ദിവസമായ 1941 ഓ

ഓഗസ്റ്റ് 7 ടാഗോർ അന്തരിച്ചത്. കർണാടക ബിഡദിയിൽ KSRTC ബസ് മറിഞ്ഞ് ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. 20 പരിക്കേറ്റു. കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയ KSRTC ബസ്സാണ് ഡിവൈഡറിൽ തട്ടി മറിഞ്ഞത്. കാർഷിക ആവശ്യങ്ങൾക്കായി തമിഴ്നാട്ടിലേക്ക് ജലമൊഴുക്കുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ ഇന്ന് തുറക്കും. തമിഴ്നാട്ടിലെ കമ്പം താഴ്വരയിലെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനാണ് ഷട്ടർ തുറക്കുന്നത്. മണ്ണിടിഞ്ഞ് യാത്ര നിരോധിച്ച മലപ്പുറം വേങ്ങര റൂട്ടിൽ എടൈപ്പാലം വഴി നിയന്ത്രണങ്ങളോടെ യാത്ര തുടരുന്നതിന് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ ജില്ലാ കളക്ടർ വിനയ് ഗോയൽ അനുമതി നൽകി. ദുരന്ത നിവാരണ അതോറിറ്റിയിലെ വിദഗ്ധർ നടത്തിയ പരിശോധനയെ തുടർന്നാണ് തീരുമാനം. കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ മട്ടന്നൂരിനടുത്ത് കാരതെളുപ്പിൽ പഴശ്ശി കനാലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു. ഇതേ തുടർന്ന് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. യുവജനങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം കൈത്തറി വസ്ത്രം ശീലമാക്കണമെന്ന് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി. കൈത്തറി ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ചൊവ്വയിലെ ലോകനാഥ് വീവേഴ്സ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് മറ്റന്നാൾ മുതൽ ഈ മാസം 15 തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ ഓണം ഖാദി വിപണനമേള സംഘടിപ്പിക്കുന്നു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും കേരളത്തിലെ അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മേളയിൽ ആകർഷകമായ സമ്മാന പദ്ധതികളുണ്ട്. ഭോപ്പാലിൽ ബ്രിക്സ് സാംസ്കാരിക ഉച്ചകോടിക്കെത്തിയ വിദേശ പ്രതിനിധികൾ ഗോഹർമഹൽ, ഇക്ബാൽ മൈതാൻ, മോത്തി മസ്ജിദ് അടക്കം സാംസ്കാരിക സ്മാരകങ്ങൾ സന്ദർശിച്ചു. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിലൂടെ നടത്തിയ യാത്ര അവിസ്മരണീയമായിരുന്നെന്ന് പ്രതിനിധികൾ സന്ദർശിച്ചതിനുശേഷം പ്രതികരിച്ചു. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 12 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: ഗാന കൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
2: തികച്ചും വ്യത്യസ്തമായ ഒരു ആലാപന ശൈലിക്കുടമയായിരുന്നു എം ഡി രാമനാഥൻ. ആഴമുള്ളതും ഗാംഭീര്യമാർന്നതുമായ ശാരീരം. തന്റെ ഗുരുവായ വരദാചാര്യയുടെ ശൈലി തന്നെയായിരുന്നു രാമനാഥനും പിന്തുടർന്നിരുന്നത്. ഷഹാന, ശ്രീ, ആനന്ദഭൈരവി, യദുകുല കാംബോജി എന്നിവ രാമനാഥന്റെ പ്രിയപ്പെട്ട രാഗങ്ങളിൽ ചിലതായിരുന്നു. രാഗങ്ങളുടെ ഭാവതീവ്രത, ഒട്ടും ചോരാത്ത ആലാപന രീതി, അതിവിളംബിത ശൈലി, മറ്റാർക്കും സാധ്യമാകാത്ത പതിഞ്ഞ ശ്രുതി, അതായിരുന്നു എം ഡി ആർ എന്ന മഹാനായ സംഗീതജ്ഞൻ. ഇവയെല്ലാം ആസ്വാദകർക്ക് വ്യത്യസ്തമായ അനുഭവം തന്നെയായിരുന്നു. അനശ്വരവും അനുപമവുമായ സംഗീതത്തിന്റെ പര്യായമാണ് എം ഡി ആർ എന്നത് നിസ്സംശയം നമുക്ക് പറയാം. എം ഡി രാമനാഥന്റെ ശിഷ്യനും സംഗീതജ്ഞനുമായ അശ്വതി തിരുനാൾ രാമവർമ്മ തന്റെ ഗുരുവിനെ അനുസ്മരിക്കുന്നത് ഗാനകൈരളിയിലൂടെ നമുക്ക് കേൾക്കാം. തുടർന്ന് അശ്വതി തിരുനാൾ പാടിയ എം ഡി രാമനാഥൻ കൃതികളും.

കർണാടക സംഗീതത്തിന് വളരെ പ്രശസ്തമായ ഗുരു ശിഷ്യ ബന്ധങ്ങൾ പലതുമുണ്ട്. അതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു ഗുരു ശിഷ്യ ബന്ധമായിരുന്നു ടൈഗർ വരദാചാര്യരും എം ഡി രാമനാഥനും. അദ്ദേഹം പാടുമ്പോഴുള്ള ചേഷ്ടകളും ശബ്ദങ്ങളും കാരണം അദ്ദേഹത്തിന്റെ ഒരു പേട്രൻ അദ്ദേഹത്തിന് കൊടുത്ത ഒരു ടൈറ്റിലായിരുന്നു ടൈഗർ. പലരും വരദാചാര്യർന്ന് തന്നെ പറയാറില്ല, ഇത് ടൈഗറിന്റെ വർണ്ണമാണ്, ടൈഗർ ടൈഗർ എന്നേ പറയാറുള്ളൂ. ഇപ്പൊ ടൈഗറും ഒരു ടൈഗർ കബ് മാതിരിയാണ് എം ഡി രാമനാഥൻ ഇരുന്നത്. ഇന്നത്തെ കാലത്തൊക്കെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇത്ര മണിക്കൂർ നേരം ഇത്ര ഫീസ് കൊടുക്കുന്നു, ക്ലാസ് കഴിഞ്ഞു വീട്ടിൽ പോകുന്നു, അങ്ങനെയല്ല. അവര് ഒരു ഗുരുകുലവാസം മാതിരി രാവിലെ മുതൽ രാത്രി വരെ കലാക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടിൽ ഒന്നിച്ച് നടക്കുകയും മരത്തിന്റെ കീഴെ ഇരിക്കുകയും, ടൈഗർ ആണെങ്കിൽ ഒരു വരി എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുന്ന സ്വഭാവമില്ല. അദ്ദേഹം അങ്ങ് മനസ്സിൽ വരുന്ന മാതിരി മനോധർമ്മം അനുസരിച്ച് പാടിക്കൊണ്ടിരിക്കും. കഴിവുള്ള കുട്ടികൾക്ക് എന്തെടുക്കാൻ പറ്റും അത് അവരവരുടെ കഴിവനുസരിച്ച് അവർ എടുക്കണം എന്നുള്ളത്. അപ്പോൾ തമിഴില് കള്ളൻ എന്നുള്ളതിന് തിരുട എന്നാണ് പറയുന്നത്. അപ്പൊ ടൈഗർ എം ഡി രാമനാഥനെ തിരുട എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം

ഇപ്പോഴും ഹൈ അലർട്ടായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഗുരുനാഥന്റെ വായിൽ നിന്ന് അടുത്തത് എന്താണ്? ഒരു പവിഴം പോലെ വീഴാൻ പോകുന്നത്. അതെല്ലാം ശേഖരിക്കുന്ന ഒരു വളരെ അപാരമായ ഒരു കഴിവ് എം ഡി രാമനാഥൻ ഉണ്ടായിരുന്നു. ടൈഗർ വ്രതാചാര്യർക്ക് പല ശിഷ്യന്മാരുണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോ ശൈലിയിലാണ് പാടിക്കൊണ്ടിരുന്നത്. അപ്പം അതിൽ ടൈഗർ വ്രതാചാര്യരുടെ ആ മാർഗത്തിൽ ഏറ്റവും ഗുരുവിൻ്റെ സമ്പ്രദായത്തിൽ പാടിക്കൊണ്ടിരുന്നത് എം ഡി രാമനാഥനായിരുന്നു. സ്വല്പം ചേഷ്ടകൾ ഉണ്ടായിരുന്നു. അതായിരുന്നു എം ഡി രാമനാഥന് പറ്റിയ ഒരു കുഴപ്പം. കാരണം ഈ ടൈഗർ വ്രതാചാര്യർ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം,

വാക്ക് വായുടെ മുകളില് തൊട്ടുകൊണ്ട് ഈ നമ്മൾ മുറുക്കാൻ മുറുക്കിണ്ട് സംസാരിക്കുക പോലെ ആണോ ചോദിക്കുന്ന ആ ഒരു ഫ്ലേവർ ടൈഗർക്കുണ്ടായിരുന്നു. അത് അതുപോലെ എം ഡി രാമനാഥൻ അനുകരിച്ചു. എം ഡി രാമനാഥൻ വളരെ വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ബി എസ് സി ഫിസിക്സ് ഗ്രാജുവേറ്റ് ആയിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പോൾ അദ്ദേഹം ജനിച്ചതിന് ശേഷം 102 വർഷം കഴിഞ്ഞെങ്കിലും അന്നത്തെ കാലത്ത് അദ്ദേഹം ഗ്രാജുവേറ്റ് ആയിരുന്നു എന്ന് മാത്രമല്ല വളരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് പറയുമായിരുന്നു. മലയാളിയാണെങ്കിലും പാലക്കാട്ട് ബ്രാഹ്മണനായിരുന്നുകൊണ്ട് തമിഴ് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ അദ്ദേഹം സ്വയം ഒരു ട്യൂട്ടറെ വെച്ചിട്ട് സംസ്കൃതവും തെലുഗുവും കൂടെ അദ്ദേഹം അഭ്യസിച്ചു.

ഗ മദ ഗ മദ ദ മദ ദ ഗദ ദ മദ ദ ഗ മ ഗ മഗ സ സ സ സ സ സ സ സ ഗ മഗ സ സ സ മഗ സ സ സ ഗ സ ദ

0: എം ഡി രാമനാഥൻ കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം നിർവഹണം മനേഷ് എം പി, നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ.

0: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
1: ഓണം ഷോപ്പിംഗ് ആ
0: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
1: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 നൂറ് പേർക്കുണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ഈ ഓണത്തിന് പ്രസ്റ്റീജ്, പ്രീമിയർ, അനന്ത ഒക്കെ വാങ്ങാൻ MRT ഹോം നീഡ്സിലേക്ക് പോകാം അല്ലേ?
6: അവിടെ ഇപ്പൊ പ്രസ്റ്റീജ് മാത്രമല്ല, പ്രീതി, സുജാത, ഹോക്കിൻസ് വരെയുണ്ട്. എല്ലാം കിടില ഓണം ഡിസ്കൗണ്ടില്.
7: MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
8: കണ്ടീഷൻസ് അപ്ലൈ.
9: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
10: നേടാം. 5 Hero Mavic 440 bikes, 5 ladies EV scooters, ACs, TVs, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
9: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
10: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
11: August 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി 25 വയസ്സിലേക്ക്.
12: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
11: 1 carat ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നെക്ലസ് സമ്മാനം. 5,000 രൂപയ്ക്ക് പോലും ഡയമണ്ട് ആഭരണങ്ങൾ.
12: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാലരാമപുരം.
13: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
14: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
15: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
16: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണമോതിരങ്ങളും.
15: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
16: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
17: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
18: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
16: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
19: ഓണം വരവായി.
20: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
19: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
20: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
21: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
20: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
21: സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൌസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
1: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ ഓണം ഷോപ്പിംഗ് തുടങ്ങിയോ? KCS പണിക്കേസ് ഹാളിൽ സ്ത്രീ സംരംഭകരുടെ എക്സ്പോ. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ബാഗുകൾ, കളിപ്പാട്ടങ്ങൾ എന്നിവ വിലക്കുറവിൽ. എൻട്രി ഫ്രീ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കുലം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, മധുസൂദനൻ നായരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിലെ സ്വന്തം മൈജി.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
4: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ.

0: റെസ്റ്റോറന്റ്. കോൾ 9447210874.
1: വെള്ളനാട് നാരായണൻ വരികളെഴുതി, എ ടി ഉമ്മർ സംഗീതം നൽകി, യേശുദാസ് പാടിയത്. ചിത്രം സരസ്വതി യാമം.

0: നിനക്ക് ഒരു BMW കിട്ടിയാൽ ആദ്യം എവിടെയാ പോവുക?
1: BMW ആദ്യം കിട്ടട്ടെ,
0: കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ.
1: എങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഷോപ്പിംഗ് ചെയ്താൽ ബമ്പർ സമ്മാനമായി ഒരു

0: BMW ആ കാത്തിരിക്കുന്നത്. കൂടാതെ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്
1: എന്ന ഞാനും വരും എന്റെ സ്വന്തം BMW.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
4: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്പൊന്നിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: ചിത്രം ബന്ധുക്കൾ ശത്രുക്കൾ. ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി സംഗീതം നൽകി. യേശുദാസും ചിത്രയും പാടിയത്.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
1: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
2: ഓഫർ കണ്ടിട്ട്
1: ഡിസ്കൗണ്ട് ഉണ്ടോ?
2: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
1: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: യൂസഫ് അലി കേസരിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം, P ജയചന്ദ്രനും ചിത്രയും പാടിയത്. ചിത്രം ജോക്കർ.

0: ലക്ഷക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ജെറി അമൽദേവിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത് ചിത്രം നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി.

ഒരു ഗാനം കൂടി കേൾക്കാം. പി ജയചന്ദ്രനും അഭയ ഹിരൺമയും പാടിയത്. ചിത്രം പ്രതിപൂവൻകോഴി. ഗാനരചന അനിൽ പനച്ചൂരൻ. സംഗീതം ഗോപി സുന്ദർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 12:02 നവമാധുരിയിൽ കേൾക്കാം. ഇപ്പോൾ സമയം 12:00.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: ഡൽഹി IIT യുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. മികച്ച പ്രകടനത്തിന് നൽകുന്ന രാഷ്ട്രപതിയുടെ സ്വർണമെഡൽ ഉൾപ്പെടെ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു. അതിർത്തി കടന്ന് ഭീകരാക്രമണ ഗൂഢാലോചനയിൽ പ്രതികളായ രണ്ടുപേർക്കെതിരെ NIA കുറ്റപത്രം സമർപ്പിച്ചു. ശുഭം കുമാർ, ഒളിവിൽ കഴിയുന്ന ജസ്വീർ ചൌധരി എന്നിവർക്കെതിരെയാണ് മൊഹാലി NIA കോടതിയിൽ കുറ്റപത്രം നൽകിയത്. കേന്ദ്രീയ വിദ്യാലയ സംഘതൻ, നവോദയ വിദ്യാലയ സമിതി, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്നിവയിലെ Tier 2 റിക്രൂട്ട്മെന്റ് പരീക്ഷാ ഫലങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് CBSE. വിവരണാത്മക ഉത്തരക്കടലാസുകൾ നേരിട്ട് മൂല്യനിർണയം നടത്തുകയാണെന്നും ഇത് അന്തിമഘട്ടത്തിലാണെന്നും CBSE വ്യക്തമാക്കി. ഓസ്ട്രേലിയയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് IT മന്ത്രാലയത്തിന് കീഴിൽ നാഷണൽ ഇ ഗവേണൻസ് ഡിവിഷൻ അസോസിയേഷൻ ഓഫ് ഓസ്ട്രേലിയൻസ് എഡ്യൂക്കേഷൻ റെപ്രസെന്റേറ്റീവ്സ് ഇൻ ഇന്ത്യ എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് ഐഡന്റിറ്റി, സാമ്പത്തിക സുരക്ഷിതത്വം എന്നിവ അടിസ്ഥാനമാക്കിയ പരിശോധന പോർട്ടൽ വഴി നടത്താൻ കഴിയും. സ്കൂൾ ക്വിസ് മത്സരം വിവാദമായ പശ്ചാത്തലത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് മന്ത്രി N. ശംസുദ്ദീൻ റിപ്പോർട്ട് തേടി. കാസർഗോഡ് ജില്ലയിലെ കുമ്പള, മഞ്ചേശ്വരം ഉപജില്ലകളിലെ സ്കൂളുകളിലെ ക്വിസ് മത്സരങ്ങളാണ് വിവാദമായത്. കണ്ണൂർ കൊട്ടിയൂർ ബാവലിപ്പുഴയിൽ കാണാതായ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി. തുരുത്തിക്കാട്ടിൽ ശാന്തമ്മയാണ് മരിച്ചത്. 75 വയസ്സായിരുന്നു. പ്രമുഖ പണ്ഡിതനും കേരള ജംഇയ്യത്തുൽഉലമ ഉപദേശക സമിതി ചെയർമാനുമായ പ്രൊഫസർ A. അബ്ദുൽഹമീദ് മദീനി കോഴിക്കോട്ട് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യൻ താരങ്ങളായ അഷ്മിത ചാലിഹായും രക്ഷിത രാംരജും ഇന്ന് നേർക്കുനേർ. അല്പസമയത്തിനകം മത്സരം ആരംഭിക്കും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 1:00 കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നവമാധുരി കേൾക്കാം. 2020 മുതൽ 2026 വരെ പുറത്തിറങ്ങിയ ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യ ഗാനം മധുവിധു എന്ന ചിത്രത്തിനു വേണ്ടി ഹിഷാം അബ്ദുൽ വഹാബ്, ചിന്മയ് എന്നിവർ പാടിയത്. ഗാനരചന സുഹൈൽ എം കോയ, സംഗീതം ഹിഷാം അബ്ദുൽ വഹാബ്.

0: ആഹാ, പുതിയ ഫോൺ വാങ്ങിച്ചല്ലോ. ഇന്നലെ മൈജിയിൽ പോയിരുന്നോ?
1: എങ്ങനെ പോവാതിരിക്കും.
0: അതെന്താ,
1: കാറും സ്കൂട്ടറും മുതൽ BMW വരെ ആയിരക്കണക്കിന് സമ്മാനങ്ങളും വൻ ഡിസ്കൗണ്ടുകളും അല്ലേ മൈജി ഓണം മാസ് ഓണം സീസൺ 4 കാത്തിരിക്കുന്നത്.
0: അപ്പോ ഈ ഓണത്തിന് മൈജിയിൽ ഒന്ന് കേറാതെ പറ്റില്ലല്ലേ.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന് സ്വന്തം മൈജി.
3: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകളുമായി വെട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺ വരെ എല്ലാ മൊബൈൽ പർച്ചേസിനുമൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. കൂടാതെ മൊബൈൽ ഫോൺ ഫിനാൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ നെറ്റ് ബാൻഡ്. വെട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫറിൽ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും. വെട്ടാപ്പള്ളിയിലെ ഏജൻസീസ്.
5: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
0: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
6: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: അരുൺ ആലാട്ട് വരികൾ എഴുതി, ഹിഷാം അബ്ദുൽ വഹാബ് സംഗീതം നൽകി, ദർശന രാജേന്ദ്രൻ, ഹിഷാം അബ്ദുൽ വഹാബ് എന്നിവർ പാടിയത്. ചിത്രം ഹൃദയം.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
4: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
3: എന്നാ ഞാനും വരുന്നളയാ.
5: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ലൈക്ക ജമാൽ വരികളെഴുതി, മുജീബ് മജീദ് ചിട്ടപ്പെടുത്തി, ശ്യാം മുരളീധരൻ പാടിയത്. ചിത്രം രേഖാചിത്രം.

0: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി 25-ാം വയസ്സിലേക്ക്.
1: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
0: 18 കാരറ്റിൽ തീർത്ത ഇന്റർനാഷണൽ ഗുണനിലവാരമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ.
1: സുൽത്താന ഗോൾഡ് ഡയമണ്ട്സ് ബാലരാമപുരം. 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
5: പ്രേമലു എന്ന ചിത്രത്തിനുവേണ്ടി KG മാർക്കോസും വിഷ്ണു വിജയും പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് സുഹേൽ കോയ, സംഗീതം വിഷ്ണു വിജയ്.

ഒരു ഗാനം കൂടി കേൾക്കാം. കുമാരി എന്ന ചിത്രത്തിന് വേണ്ടി ആവണി മൽഹാർ പാടിയത്, ജോ പോളിന്റെ ഗാനരചന, ജേക്സ് ബിജോയുടെ സംഗീതം.

0: നവമാധുരിയാണ് ഇതുവരെ കേട്ടത്.
1: എല്ലാ പാമ്പുകടിയും മാരകമാണോ? പാമ്പുകടിയെപ്പറ്റി അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
2: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
4: 20 കാറുകൾ,
3: 25 സ്കൂട്ടറുകൾ,
4: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
3: 100,000 രൂപ വീതം 100 പേർക്ക്
4: ബമ്പർ സമ്മാനമായി BMW കാർ,
3: അങ്ങനെ 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: ആകാശവാണി, അനന്തപുരി FM 101.9.

0: എല്ലാ പാമ്പുകടിയും മാരകമാണോ? പാമ്പുകടിയെ പറ്റി അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു.
1: ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് പാമ്പുകടിയേറ്റ് മരണമടയുകയോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയോ ചെയ്യുന്നത്. ശരിയായ പ്രഥമ ശുശ്രൂഷയും അതുപോലെ തന്നെ സമയോചിതമായ ചികിത്സയും അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം മരണങ്ങളും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നവ തന്നെയാണ്. ഇന്ത്യയിലെ പ്രധാന വിഷപ്പാമ്പുകൾ ഏതൊക്കെയെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിഗ് ഫോർ എന്ന് നമ്മൾ പറയും. ഇപ്പൊ അതിൽ ഒരെണ്ണം കൂടെ കൂട്ടി നമ്മൾ ബിഗ് ഫൈവ് എന്ന് പറയും. അതിനകത്ത് തന്നെ വരുന്നത് മൂർഖൻ അഥവാ കോബ്ര, രണ്ടാമതായിട്ട് കണ്ടുവരുന്നത് വെള്ളിക്കെട്ടൻ അല്ലെങ്കിൽ ശംഖുവരയൻ എന്നൊക്കെ പറയുന്ന കോമൺ ക്രേറ്റ്, പിന്നെ റസ്സൽസ് വൈപ്പർ അല്ലെങ്കിൽ ചേനത്തണ്ടൻ, അണലി എന്നൊക്കെ പറയുന്ന പാമ്പാണ് മൂന്നാമത്തത്. നാലാമത്തത് സോസ്കേൾഡ് വൈപ്പർ അല്ലെങ്കിൽ ചുരുട്ട മണ്ഡലി എന്നൊക്കെ പറയും. അഞ്ചാമത്തെ ഇനം പാമ്പ് എന്ന് പറയുന്നത് ഹം നോസ്റ്റ് പിറ്റ് വൈപ്പർ ആണ്, മുഴുമൂക്കൻ എന്നൊക്കെയാണ് അതിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പേരുകൾ. ഇനി നമുക്കുണ്ടാവുന്ന ഒരു സംശയമാണ്, ഒരുപാട് പാമ്പുകടികൾ നമ്മൾ വിഷഹാരിയുടെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ രക്ഷപ്പെടുന്നു എന്ന് പറയും. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ പാമ്പുകടികളും പോയിസണസ് ബൈറ്റ് അല്ലെങ്കിൽ വെനമസ് ബൈറ്റ് ആയിരിക്കുകയില്ല. ഡ്രൈ ബൈറ്റ്, വെറ്റ് ബൈറ്റ്, അങ്ങനെ രണ്ട് രീതിയിൽ ഇതിനെ തരംതിരിക്കാം. ഇപ്പൊ നല്ല രീതിയിൽ ആഹാരമൊക്കെ കഴിച്ച് എരയൊക്കെ വിഴുങ്ങിക്കിടക്കുന്ന ഒരു പാമ്പാണ്, ആ പാമ്പിനെ നമ്മൾ അറിയാതെ തട്ടുകയോ മുട്ടുകയോ ചെയ്യുമ്പോൾ അത് നമ്മളെ കൊത്തുന്നു. ആ സമയം ഒരുപക്ഷെ അതിന്റെ ഫാങ്സിൽ അല്ലെങ്കിൽ വിഷം ചീറ്റുന്ന ഗ്രന്ഥിയില് വിഷത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും, നമ്മുടെ ഉള്ളിലേക്ക് കടക്കാൻ പോലുമുള്ള അത്രയും വിഷം ഉണ്ടായിരിക്കില്ല. അപ്പോ അതെല്ലാം ഡ്രൈ ബൈറ്റ് ആണ്. നമ്മളുടെ

പാമ്പുകടികളിൽ ഒരു 50 മുതൽ 60% വരെയും ഡ്രൈ ബൈറ്റ് തന്നെയാണ്. അപ്പം ഇത്തരം ഡ്രൈ ബൈറ്റ് സംഭവിച്ച രോഗികൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ഇല്ലെങ്കിലും വിഷഹാരിയുടെ അടുത്ത് കൊണ്ടുപോയാലും അവർക്കുള്ള റിസൾട്ട് വളരെ നല്ലതായിരിക്കും. അവർക്ക് ഗുരുതര രോഗലക്ഷണങ്ങളോ മരണങ്ങളോ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണ്. ബാക്കിയുള്ള 40 മുതൽ 50% വരെയുള്ള ബൈറ്റുകളാണ് വെറ്റ് ബൈറ്റ് എന്ന് പറയുന്നത്. വെറ്റ് ബൈറ്റ് ആണ് പാമ്പുകൾ ദേഷ്യത്തോടു കൂടി നമ്മളെ കൊത്തുമ്പോഴോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിശന്നിരുന്ന് അങ്ങനെയുള്ള ആംഗ്രി മൂഡിൽ അവർ കൊത്തുമ്പം വരുന്നതാണ് വെറ്റ് ബൈറ്റ്. അങ്ങനെയുള്ള വെറ്റ് ബൈറ്റ് ആണെങ്കിൽ വിഷം നമ്മുടെ ഉള്ളിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരിക്കലും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ പാമ്പിനെ അടിച്ചു കൊന്നു കൊണ്ടുപോകണം എന്നില്ല. കാരണം നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന മറുമരുന്ന് പോളിവാലന്റ് ആന്റി സ്നേക് വെനം എന്നുള്ള മരുന്നാണ്. ഈ ഒരു ഒറ്റ മരുന്നിൽ തന്നെയും മൂർഖൻ, അണലി, ശംഖുവരയൻ, ചുരുട്ടമണ്ഡലി ഈ 4 പാമ്പുകൾക്കും ഉള്ള ഒരൊറ്റ വിഷമരുന്ന് അത് തന്നെയാണ്. അപ്പം ഇന്ന പാമ്പാണെന്ന് തിരിച്ചറിഞ്ഞാലേ ചികിത്സ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ് തെറ്റാണ്. ഇപ്പൊ നമുക്ക് പാമ്പിന്റെ ഫോട്ടോയോ സംഭവങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും അതിനുവേണ്ടി സമയം കളഞ്ഞ് ഇദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട സമയം നമ്മൾ വൈകിപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പാമ്പുകടിയേറ്റ ഭാഗത്തിന് അവിടെയായിട്ട് ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങളോ എന്തെങ്കിലും ടൈറ്റായിട്ടുള്ള ആഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ മോതിരം അല്ലെങ്കിൽ കൊലുസ് അങ്ങനെയൊക്കെ ഉള്ള ആഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനെ ഊരിമാറ്റാനും ശ്രദ്ധിച്ചിരിക്കണം. ശംഖുവരയൻ അല്ലെങ്കിൽ മൂർഖൻ പാമ്പുകളുടെ വിഷം നമ്മുടെ നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. ആ രോഗികൾക്ക് എന്തൊക്കെ ലക്ഷണങ്ങൾ നമ്മൾക്ക് കണ്ടുവരാം? നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ആ രോഗി നമ്മളോട് പറയും ഡിപ്ലോപ്പിയ, അതായത് എന്ത് നോക്കിയാലും അദ്ദേഹത്തിന് രണ്ടായിട്ട് തോന്നുന്നു എന്ന് പറയാം. പിന്നെ നമുക്ക് കാണാൻ സാധ്യതയുള്ളത് ടോസിസ് എന്ന് പറയും, അതായത് കൺപോള അടഞ്ഞിരിക്കും. എത്ര തന്നെ ആ പേഷ്യന്റ് കഷ്ടപ്പെട്ട് കണ്ണ് തുറക്കാൻ ശ്രമിച്ചാലും കൺപോള തുറക്കാൻ പറ്റില്ല. ടോസിസ് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് തന്നെ റെസ്പിറേറ്ററി അറസ്റ്റ്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വന്ന് ശ്വാസം നിലയ്ക്കാനുള്ള സാധ്യത അധികം താമസിയാതെ തന്നെ ഉണ്ടാകാം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെയുള്ള ലക്ഷണങ്ങൾ നമുക്ക് ഉമിനീരിറക്കാൻ ബുദ്ധിമുട്ട് വരിക, ഉമിനീർ ഇങ്ങനെ വായിൽ കൂടി പുറത്തേക്ക് പതിഞ്ഞു പതിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. അപ്പം എന്തെങ്കിലും ഒരു സംഭവം ഇറക്കാൻ ബുദ്ധിമുട്ട്, അതുപോലെ സംസാരത്തിൽ കുഴച്ചിൽ വരിക, വാക്കുകൾ വ്യക്തമായി പറയാൻ പറ്റാതാവുക, അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ടാണ് കൺപോളകൾക്ക് ബുദ്ധിമുട്ട്, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട്, പോകെ പോകെ സംസാരിക്കാൻ പ്രയാസം, ഉമിനീരിറക്കാൻ പ്രയാസം, അതിൽ നിന്നും താഴേക്ക് വരുമ്പോഴത്തേക്കും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്. ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ നാഡീവ്യൂഹത്തിലാണ് വിഷാംശം ഏറ്റിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് മൂർഖനോ അല്ലെങ്കിൽ ശംഖുവരയനോ ആണ് കടിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ഡോക്ടർമാർക്ക് മനസ്സിലാകും. ശംഖുവരയൻ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒട്ടും വേദനയില്ലാത്ത കടിയായിരിക്കും ശംഖുവരയൻ കടിക്കുന്നത്. നമ്മൾ ഇൻസുലിനൊക്കെ എടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന പോലത്തെ വളരെ നേർത്ത സൂചി പോലെയാണ് ശംഖുവരയന്റെ ഫാങ് മാർക്സ് എന്ന് പറയുന്നത്. അപ്പം കുത്തിയിട്ടുണ്ട് എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ എത്ര നോക്കിയാൽ പോലും കുത്തേറ്റ പാടുകൾ കാണാൻ പറ്റില്ല. സാധാരണഗതിയിൽ പാമ്പ് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്കുകൾ കാലിലോ കയ്യിലോ എവിടെയാണെങ്കിലും നമുക്കത് കാണാൻ പറ്റും. 2 കുത്തിന്റെ ഇടയിൽ 0.5 സെന്റിമീറ്ററോളം ഒരു ഡിസ്റ്റൻസും ഉണ്ടാകും. പക്ഷെ ശംഖുവരയൻ ആണ് എങ്കിൽ നമ്മൾ എത്ര തന്നെ നോക്കിയാലും ഈ അടയാളങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ ശംഖുവരയൻ കുത്തിയിട്ടുണ്ടെങ്കിൽ വളരെ ക്ലാസിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഉറങ്ങിക്കിടന്ന ആൾക്കാരിലോ അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വെളിയിൽ വാഷ്റൂമിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് കിടന്ന് ഉറങ്ങി ഒരു 3-4 മണിക്കൂർ കഴിയുമ്പം ആൾ എഴുന്നേറ്റ് ശക്തമായ വയറുവേദനയും ഛർദിയും ഇങ്ങനെയായിരിക്കും ആശുപത്രികളിലേക്ക് അവർ വരുന്നത്. അപ്പോ ഈ ശംഖുവരയൻ കുത്തിക്കഴിഞ്ഞാൽ വേദനയും ഉണ്ടാവത്തില്ല, അടയാളങ്ങളും ഉണ്ടാവത്തില്ല, ഛർദിലും വയറുവേദനയും ആയിരിക്കും ലക്ഷണങ്ങൾ. അപ്പം ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ വീട്ടുകാർ പറയുന്നത് കുട്ടി ഉറങ്ങുകയായിരുന്നു, ഛർദിയും വയറുവേദനയായി ഉറങ്ങി എഴുന്നേറ്റപ്പം. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഭക്ഷ്യവിഷബാധ ഏറ്റതായിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അത് മിസ്സായി പോവരുത്. ഉറങ്ങി എഴുന്നേറ്റ ശേഷം ഇങ്ങനെയൊരു ലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ശംഖുവരയൻ മൂലമുള്ള ഒരു പാമ്പുകടിയാണോ എന്നും കൂടി നമ്മുടെ മനസ്സിലേക്ക് അത് വരണം. അതുപോലെ നേരത്തെ പറഞ്ഞു ഡ്രൈ ബൈറ്റ്. ഡ്രൈ ബൈറ്റ് ആണെങ്കിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ നോക്കുമ്പം അടയാളങ്ങൾ കാണണം എന്നില്ല. ചിലപ്പം അതിങ്ങനെ ഒരഞ്ഞൊരു മാർക്ക് പോലെ, ഒരു സ്ക്രാച്ച് മാർക്ക് പോലെ മാത്രം കണ്ടെന്നും വരാം. അങ്ങനെയാണെങ്കിലും അത് കുറച്ചുകൂടി ഡ്രൈ ബൈറ്റ് എന്നുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇനി നമ്മൾ ഓരോ പാമ്പുകടി ഏറ്റുകഴിഞ്ഞാൽ എത്ര മണിക്കൂറിനുള്ളിൽ അതിന്റെ ലക്ഷണങ്ങൾ കണ്ടുവരാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അണലി ആണെങ്കിൽ രക്തചംക്രമണത്തിലാണ് അത് ബാധിക്കുന്നത്. അപ്പൊ നമ്മുടെ രക്തം കട്ടപിടിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോവുകയാണ് അണലി അല്ലെങ്കിൽ ചുരുട്ടമണ്ഡലി ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോ നമ്മൾ നോക്കണം ആ കടിയേറ്റ ഭാഗത്ത് നല്ല രീതിയിൽ അവിടുന്ന് രക്തം പൊടിയുന്നുണ്ടോ, അല്ലെങ്കിൽ ആ കടിച്ച ഭാഗത്ത് നീര് വെക്കുന്നുണ്ടോ, അവിടെ ബ്ലിസ്റ്ററിംഗ് പോലെ പൊങ്ങി വരുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അണലിയാണ് കടിച്ചതെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടുവരാൻ പറ്റും. മൂർഖനാണ് കടിച്ചതെങ്കിൽ 1/2 മണിക്കൂർ മുതൽ 6 മണിക്കൂറിനുള്ളിലാണ് നേരത്തെ പറഞ്ഞ ഇരട്ടയായിട്ടുള്ള കാഴ്ച

0: അല്ലെങ്കിൽ കൺപോള തുറക്കാൻ ബുദ്ധിമുട്ട് വരിക, ആഹാര സാധനങ്ങൾ വിഴുങ്ങാൻ അല്ലെങ്കിൽ ഉമിനീര് തവന്നെ വിഴുങ്ങാൻ ബുദ്ധിമുട്ട് വരിക, ഇതൊക്കെ 30 മിനിറ്റ് മുതൽ 6 മണിക്കൂറിനുള്ളിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ്. ഇതേ സമയദൈർഘ്യം തന്നെയാണ് നമ്മൾ ശംഖുവരയനിലും കണ്ടുവരുന്നത്. ശംഖുവരയൻ കടിച്ചു കഴിഞ്ഞാലും നമുക്കൊരു 3 മണിക്കൂർ മുതൽ 24 മണിക്കൂറിനുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടുവരാം. നാഡീവ്യൂഹത്തെ തന്നെയാണ് ബാധിക്കുന്നത്. പിന്നെ വളരെ അപൂർവം ചില ഇനത്തിലുള്ള ശംഖുവരയൻ മാത്രം കടിച്ചു കഴിഞ്ഞാൽ 24 മുതൽ 36 മണിക്കൂറിൽ നമുക്ക് ലക്ഷണങ്ങൾ കണ്ടുവരാം. എന്തുകൊണ്ടാണ് ആ സമയത്തിന് ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രൈ ബൈറ്റ് ആണെങ്കിലും വെറ്റ് ബൈറ്റ് ആണെങ്കിലും, വിഷമുള്ള പാമ്പാണെങ്കിലും വിഷമില്ലാത്ത പാമ്പാണെങ്കിലും, പാമ്പുകടി ഏറ്റൊരു വ്യക്തി ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറെങ്കിലും അദ്ദേഹത്തിനെ നമ്മൾ ഒബ്സർവേഷനിൽ വെച്ചിരിക്കണം. കാരണം ക്രെയ്റ്റ് ഒക്കെ ആണെങ്കിൽ, ശംഖുവരനാണെങ്കിൽ 24-ാമത്തെ മണിക്കൂറിലും വേണമെങ്കിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങാം. അപ്പോൾ 24 മണിക്കൂറെങ്കിലും അദ്ദേഹത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യണം. നമ്മൾ BP ഹാർട്ട് റേറ്റും ഓക്സിജന്റെ അളവും ഇതെല്ലാം നമ്മൾ നോക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലക്ഷണങ്ങൾ, കടിയേറ്റ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോന്നോ, കടിയേറ്റ കാലിന് നീര് വയ്ക്കുന്നുണ്ടോന്നോ, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടി 24 മണിക്കൂർ വയ്ക്കും. പക്ഷെ ചില ഇനം ശംഖുവരയൻ 36 മണിക്കൂർ വരെയും ലക്ഷണങ്ങൾ ഉണ്ടാക്കാം. അത് നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന പാമ്പുകളിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വെസ്റ്റ് ബംഗാൾ പോലത്തെ സ്ഥലങ്ങളിലാണ് ഇതുവരെ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരള സിനാരിയോയിൽ നോക്കുമ്പം 24 അവേഴ്സ് ഒരു പേഷ്യന്റ് നമ്മൾ ഒബ്സർവേഷനിൽ കീപ്പ് ചെയ്തിരിക്കണം. ഇങ്ങനെ നമുക്ക് പാമ്പുകടിയേറ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന ചികിത്സാ തുക അതൊരു ഭീമമായൊരു തുക ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. വൈൽഡ് പ്രൊട്ടക്ഷൻ ആനിമൽ ആക്ട് പ്രകാരം നമ്മൾ ഫോറസ്റ്റ് ഓഫീസറിനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെലവാകുന്ന എമൗണ്ടിന്റെ 80% അല്ലാന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ വരെയോ നിങ്ങൾക്ക് റീഇംബേഴ്സ്മെന്റ് ചെയ്ത് കിട്ടാവുന്നതാണ്. പാമ്പുകടി ഏറ്റാൽ പ്രധാനമായിട്ടും നമ്മൾ ഭയപ്പെടാതിരിക്കുക, ശരിയായ പ്രഥമ ശുശ്രൂഷ പറഞ്ഞ രീതിയിൽ നൽകുക, രോഗിയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക, അതും ആന്റി സ്നേക് വെനം അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയിൽ തന്നെ എത്തിക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യമായാൽ മാത്രം നമ്മൾ ആന്റി സ്നേക് വെനം നൽകുന്നതായിരിക്കും.
1: പാമ്പുകടിയെപ്പറ്റി അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജീന ബദർ.

0: വീട്ടിൽ ലിസ്റ്റ് റെഡിയായി. ടിവി, ഫ്രിഡ്ജ്, ഫോൺ, മിക്സി. പക്ഷെ ബജറ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഓഫായി.
1: ഓഫാവണ്ട, മൈജി ഉണ്ടല്ലോ.
0: എന്താ അവിടെ സ്പെഷ്യൽ?
1: മൈജി ഓണം മാസ് ഓണം 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, സ്പെഷ്യൽ ക്യാഷ് ഡിസ്കൗണ്ട്സ്, പിന്നെ ഭാഗ്യം കൂടിയാൽ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, BMW വരെ.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പ്രായോജകർ,
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വിത്തുകൾ എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയത്, പി ഭാസ്കരൻ്റെ വരികൾ, പുകഴേന്തിയുടെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനും ഗവൺമെന്റ് 14,40,00,000 രൂപയുടെ ഭരണാനുമതി നൽകിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി സാമൂഹ്യനീതി വകുപ്പ് വഴിയാണ് തുക അനുവദിച്ചത്. കുറ്റാന്വേഷണത്തിലും ക്രമസമാധാനത്തിലും രാജ്യത്തിന് മാതൃകയാണ് കേരള പോലീസെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. മികവ് നിലനിർത്തുന്നതിനോടൊപ്പം ഓരോ പോലീസുകാരനും ഒരു റോൾ മോഡലായി മാറണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കാലവർഷക്കെടുതിയിൽ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഗവൺമെന്റ് സംവിധാനങ്ങൾ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സംസ്ഥാന ഗവൺമെന്റ് വേണ്ട രീതിയിൽ മുൻകരുതൽ എടുത്തിട്ടില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ കുറ്റപ്പെടുത്തി. പി എം ശ്രീ വിഷയത്തിൽ സബ് കമ്മിറ്റി റിപ്പോർട്ട് വരട്ടെയെന്നും എല്ലാ വശങ്ങളും പരിശോധിച്ചാകും റിപ്പോർട്ട് സമർപ്പിക്കുകയെന്നും മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീർ. റിപ്പോർട്ട് തയ്യാറാക്കാൻ സമയപരിധി നിശ്ചയിക്കേണ്ടതില്ലെന്നും കേരളത്തിന് കേരളത്തിന്റേതായ മാതൃകയുണ്ടെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഹിമാചൽ പ്രദേശിലെ ചമ്പയിൽ ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് 7 പേർ മരിച്ചു, 11 പേർക്ക് പരിക്കേറ്റു. ബംഗളൂരു ബിഡദിയിൽ KSRTC ബസ് മറിഞ്ഞ് ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയ കോഴിക്കോട് ഡിപ്പോയുടെ ATC 129 ബസ്സാണ് ഡിവൈഡറിൽ തട്ടി അപകടത്തിൽപ്പെട്ടത്. കേരള കർണാടക അതിർത്തി പ്രദേശമായ കുട്ടത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ സ്ത്രീക്ക് പരിക്ക്. കുട്ട, നാണിച്ചി, ബാളേക്കോവ്, മാരയ്ക്കാണ് പരിക്കേറ്റത്. അമേരിക്കയിലെ യൂജിനിൽ വേൾഡ് അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പ് പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം ആശിഷ് യാദവിന് വെള്ളിമെഡൽ. 3 ശ്രമത്തിൽ 74.09 മീറ്റർ ദൂരം എറിഞ്ഞാണ് ആശിഷ് 2 സ്ഥാനം സ്വന്തമാക്കിയത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഈണപ്പൂക്കുകയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ മുതൽ 2 മണിവരെ ശ്രോതാക്കൾക്ക് സന്ദേശങ്ങളിലൂടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. ഗാനങ്ങൾ ആവശ്യപ്പെടാനായി വിളിക്കൂ 8281420305 എന്ന നമ്പറിൽ. ഈ പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കൾക്കൊപ്പം ചേരുന്നു നദീർഷ. ഇന്നത്തെ ഈണപ്പൂക്കുടയിൽ ആദ്യത്തെ സന്ദേശം എത്തിയിട്ടുണ്ട്. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് കൊല്ലം കിളികല്ലൂർ നിന്ന് വിഷ്ണു തമ്പിയാണ്. വിഷ്ണു തമ്പി കേൾക്കാൻ ആഗ്രഹിക്കുന്നു ജൂനിയർ സീനിയർ എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം M. ജയചന്ദ്രൻ. ശ്രോതാവിന്റെ ഇഷ്ടഗാനം ഇതാ കേട്ടോളൂ.

0: എല്ലാം വരവായി.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
0: മികച്ച ക്വാളിറ്റി ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
3: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
4: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകളുമായി വിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
7: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺ വരെ എല്ലാ മൊബൈൽ പർച്ചേസിനുമൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. കൂടാതെ മൊബൈൽ ഫോൺ ഫിനാൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ നെക് ബാൻഡ്. വിട്ടാപ്പള്ളിയിൽ വമ്പനോണം കോമ്പൻ ഓഫറിൽ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും. വിട്ടാപ്പള്ളി ഏജൻസീസ്.
8: ഒരു TV വാങ്ങിച്ചാൽ BMW പിറകെ വരും.
9: അതെങ്ങനെ?
8: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: ഇഷ്ടഗാനം കേൾക്കാനായി ഇണപ്പൂക്കുടിയിലേക്ക് സന്ദേശം അയച്ചിരിക്കുന്നു പൂടനാട് നിന്നും വിമല തോമസ്. ഓരോ പൂവിലും എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനമാണ് ശ്രോതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വെള്ളനാട് നാരായണന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

ശ്രോതാക്കൾ ഈണപ്പൂക്കൂടെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം നക്ഷതങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ എന്ന് തുടങ്ങുന്നു ഈ ഗാനം. കേൾക്കാനായി സന്ദേശം അയച്ചത് ആരാണെന്നറിയണ്ടേ? ആറ്റിങ്ങിൽ നിന്നും മുംതാസ് ആണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ONV കുറുപ്പ്, സംഗീതം രവി ബോംബെ. ശ്രോതാവിന്റെ ഇഷ്ടഗാനം നമുക്കും ആസ്വദിക്കാം.

0: ഓണം ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും
0: ലേഡീസ് ജെന്റ്സ് സ്റ്റിച്ചിങ്ങിന് ഡ്യൂറോൺ പവർ ഹൗസ് ജംഗ്ഷൻ ട്രിവാൻഡ്രം.
2: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി 25 വയസ്സിലേക്ക്.
0: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൌണ്ട്.
2: 18 ക്യാരറ്റിൽ തീർത്ത ഇന്റർനാഷണൽ ഗുണനിലവാരമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ.
0: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
3: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
4: MRT ഓണം പൊന്നോണം ലക്കി ഡ്രോയിലെ ഈ ആഴ്ചയിലെ ഗോൾഡ് കോയിൻ വിന്നർ ഷാമി കാഞ്ഞിരമ്പാറ. 60 വർഷത്തെ സേവന പാരമ്പര്യവുമായി MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും.
5: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
6: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ചേട്ടാ ഒന്ന് മൈജിലേക്ക് വിടാമോ?
9: ഓണം ഷോപ്പിംഗ് ആ
8: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
9: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
10: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: ഇഷ്ടഗാനം കേൾക്കാനായി ഈണപ്പൂക്കൂടിലേക്ക് സന്ദേശം അയച്ചിരിക്കുന്നത് പ്രതാപൻ അഴീക്കോട് ആക്കുളത്ത് നിന്നാണ്. അദ്ദേഹത്തിന്റെ സന്ദേശം ഇങ്ങനെയാണ്. ഇന്ന് ഓഗസ്റ്റ് 8 എന്റെ ഭാര്യ രജിതയുടെ ജന്മദിനമാണ്. അവൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഒരു ഇഷ്ടഗാനം കേൾപ്പിക്കുമോ? തീർച്ചയായും കേൾപ്പിക്കാം. ഗാനം ഇതാണ്, കദളിപ്പൂവിൻ്റെ മെയ്യിൽ കാറ്റിൻ എന്ന് തുടങ്ങുന്നു.

പ്രതാപൻ അഴീക്കോടിന്റെ ഭാര്യയ്ക്ക് ഈണപ്പൂക്കൂടയുടെയും ജന്മദിനാശംസകൾ നേരുന്നു. ബിന്ദു എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയതാണ് ഈ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം പീറ്റർ റൂബൻ.

മരുതൻകുഴിയിൽ നിന്നും അജേഷ്, സജേഷ് എന്നീ ശ്രോതാക്കൾ ഇഷ്ടഗാനത്തിനായി സന്ദേശം അയച്ചിട്ടുണ്ട്. പ്രതീക്ഷ എന്ന ചിത്രത്തിന് വേണ്ടി ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതി സലിൽ ചൗധരി സംഗീതം നൽകിയ ഗാനമാണ് പ്രിയ ശ്രോതാക്കൾ കേൾക്കാനായി സന്ദേശം അയച്ചത്. ഇഷ്ടഗാനം ഇതാ കേട്ടോളൂ.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
0: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഇത് ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈണപ്പൂക്കൂടെയാണ്. ഈ പരിപാടിയിലൂടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുന്നതിന് 8281420305 എന്ന നമ്പറിലേക്ക് ശ്രോതാക്കൾക്ക് സന്ദേശം അയക്കാവുന്നതാണ്. പരിപാടി തുടരും 2 മണിവരെ.

ഇഷ്ടഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നു വാഴമുട്ടത്ത് നിന്നും ആർ കുട്ടപ്പൻ. അദ്ദേഹം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനം കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൽ ചിത്രപാടിയതാണ്. കുന്നത്തെ കൊന്നയ്ക്കും എന്ന് തുടങ്ങുന്ന ഗാനമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ONV കുറുപ്പ്, സംഗീതം ഇളയരാജ.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കാഞ്ഞിരംകുളം നെല്ലിക്കക്കുഴിയിൽ നിന്നും മുരളികുമാർ ഇഷ്ടഗാനത്തിനായി സന്ദേശം അയച്ചിട്ടുണ്ട്. അദ്ദേഹം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനം ദുർഗ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും പി സുശീലയും പാടിയതാണ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. പ്രിയ ശ്രോതാവിന്റെ ഇഷ്ടഗാനം നമുക്കും ഒരുമിച്ച് ആസ്വദിക്കാം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഈണപ്പൂക്കുടയിലെ അടുത്ത സന്ദേശം പള്ളച്ചിൽ നിന്നും പ്രസീതയാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനം ചെങ്കോൽ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം ജോൺസൺ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
3: അതെങ്ങനെ?
2: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഇനിയൊരു SMS സന്ദേശമാണ്. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ചിറയൻകീഴിൽ നിന്നും അനിൽകുമാർ. ലൈല മജ്നു എന്ന ചിത്രത്തിലെ കൂട്ടിനിളംകിളി കുഞ്ഞാറ്റക്കിളി എന്ന് തുടങ്ങുന്ന

ചെയ്യണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനം തൻ്റെ കൊച്ചുമക്കളായ ബാലയ്ക്കും ദേവനും വേണ്ടി സമർപ്പിക്കുന്നു എന്നും അദ്ദേഹം സന്ദേശത്തിൽ എഴുതിയിട്ടുണ്ട്. ലൈല മജ്നു എന്ന ചിത്രത്തിന് വേണ്ടി പി ലീലയും എ പി കോമളയും പാടിയതാണ് ഈ ഗാനം. വരികളെഴുതിയത് പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്. ബാലയ്ക്കും ദേവനും വേണ്ടി ഇതാ ഗാനം കേട്ടോളൂ.

എടക്കാട് ബറ്റാലിയൻ 06 എന്ന ചിത്രത്തിന് വേണ്ടി ഹരിശങ്കറും നിത്യമാമനും പാടിയ ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം വായിച്ചത് ബാലരാമപുരത്തു നിന്നും ആകാശ് മിത്തറിനാണ്. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ഹരിനാരായണൻ, സംഗീതം കൈലാസ് മേനോൻ. ഇഷ്ടഗാനം ഇതാ കേട്ടോളൂ.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: ഇന്നത്തെ ഈണപ്പൂക്കൂടയിൽ നമുക്ക് ഒരു ഇഷ്ടഗാനം കൂടി കേൾക്കാം. സന്ദേശം അയച്ചിരിക്കുന്നത് നെയ്യാറ്റിങ്കര ആലംപൊറ്റയിൽ നിന്നും സന്ധ്യ സുധീഷാണ്. കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനം സൂര്യൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ഈ ഗാനത്തിലെ വരികൾ കാവാലം നാരായണ പണിക്കർ, സംഗീതം ജോൺസൺ.

പ്രിയരെ, ഈണപ്പൂക്കോടയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. സന്ദേശമയച്ച് ഇന്നീ പരിപാടിയുടെ ഭാഗമായവർക്കും മറ്റെല്ലാ ശ്രോതാക്കൾക്കും നന്ദി പറയുന്നു. ഈണപ്പൂക്കോട വീണ്ടുമെത്തും നാളെ ഉച്ചയ്ക്ക് 1-2.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: IIT ഡൽഹിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കാളികളാകാൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. രാജ്യത്ത് പുതുതായി ഉയർന്നുവരുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിച്ച അദ്ദേഹം ക്യാമ്പസിൽ പരംപ്രജ്ഞ എന്ന പുതിയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് സൌകര്യവും ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരെ പരിചരിക്കുന്ന 771 കെയർ ഗിവേഴ്സിന് നൽകുന്ന മാസാന്ത ധനസഹായമായ ആശ്വാസ കിരണം പദ്ധതിക്കായി 64,76,400 രൂപ വകയിരുത്തിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി സാമൂഹ്യനീതി വകുപ്പ് വഴിയാണ് തുക അനുവദിച്ചത്. ബംഗളൂരു വിടതിയിൽ KSRTC ബസ് മറിഞ്ഞ് ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. ഡ്രൈവർ മിഥിലേഷ്, കണ്ടക്ടർ അരുൺ എന്നിവരാണ് മരിച്ചത്. ഇരുവരും കോഴിക്കോട് സ്വദേശികളാണ്. ഹാർബറുകളിൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകുന്നത് കാര്യക്ഷമമാക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി VE അബ്ദുൽ ഗഫൂർ. കൃത്യമായ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇടുക്കി മലങ്കര ജലാശയത്തിലേക്ക് രാസമാലിന്യം ഒഴുകിയെത്തിയതിനെ തുടർന്ന് ഇളംദേശത്ത് പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് ഫാക്ടറി അടച്ചുപൂട്ടാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉത്തരവിട്ടു. കളക്ടറുടെ ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ പോലീസിനും തദ്ദേശഭരണ വകുപ്പിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡാക് സേവ ഗിഫ്റ്റ്സിന്റെ പേരിൽ ഇന്ത്യ പോസ്റ്റ് സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുവെന്ന് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ഇത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾക്ക് ഇന്ത്യ പോസ്റ്റുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഡൽഹിയിൽ ലോകോത്തര സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നത് വ്യവസ്ഥ ചെയ്യുന്ന പുതിയ കരട് ബില്ലിന് ഡൽഹി മന്ത്രിസഭ അംഗീകാരം നൽകി. കോഴ്സുകളിൽ 25% സീറ്റുകൾ ഡൽഹിയിലെ വിദ്യാർത്ഥികൾക്ക് സംവരണം ചെയ്യുന്ന ഈ ബിൽ വരുന്ന മൺസൂൺ സമ്മേളനത്തിൽ നിയമസഭയിൽ അവതരിപ്പിക്കും. ദക്ഷിണ കൊറിയയിൽ കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം അസ്മിത ചാലിഹ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. സെമിഫൈനലിൽ സഹതാരം രക്ഷിത രാംരാജിനെ പരാജയപ്പെടുത്തിയ അസ്മിത നാളെ ഫൈനലിൽ ചൈനയുടെ ക്യൂഹാനെ നേരിടും. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി വൈകിട്ട് 5 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: നേർമൊഴി.
2: പ്രിയ ശ്രോതാക്കളെ, സ്റ്റംപ് ആർട്ടിസ്റ്റായ ഡഗ്ലസ് വി ഹരിഹരപുരമാണ് നേർമൊഴിയിലെ ഇന്നത്തെ അതിഥി. അദ്ദേഹത്തോടൊപ്പം മനീഷ് എം പി.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നേർമൊഴിയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ യുണീക്കായിട്ടുള്ള ഒരു കലാരൂപത്തെയും അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിനെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ശ്രീ ഡഗ്ലസ് വി ഹരിഹരപുരം സ്റ്റംപ് ആർട്ട് എന്നൊരു കലാരൂപമാണെന്ന് പരിചയപ്പെടുന്നത്. ഈ കലാരൂപത്തിന് ശരിക്കും പറഞ്ഞാൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ ഇതിലേക്ക് പ്രചോദിപ്പിച്ചതും ഒരു പക്ഷേ ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു ചിത്രത്തിൽ നിന്നാണ്. നമുക്ക് വിശേഷങ്ങളൊക്കെ വിശദമായി ചോദിച്ചറിയാം. പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ സ്റ്റംപ് ആർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രോതാക്കൾക്ക് ഒരു സംശയം ഉണ്ടാവും, എന്താണ് ഇത്, അത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം.
4: തീർച്ചയായിട്ടും, കാര്യം അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചിത്രകലയാണ്. അങ്ങനെ ഒരു ചിത്രം ഞാൻ കാണാൻ ഇടയായത് കൊണ്ടാണ് അത് കൂടുതൽ അറിയാനായിട്ട് ശ്രമിച്ചതും. കേരളത്തിലെ ഒരുവിധം മുതിർന്ന ചിത്രകാരന്മാരെയൊക്കെ കണ്ട് സമീപിച്ച്, അപ്പോൾ അവരിൽ ചില ആൾക്കാർക്ക് മാത്രം ഈ ചിത്രകലയെക്കുറിച്ച് അറിയാമായിരുന്നു. അവർ ചെയ്തിട്ടുമുണ്ട്. അവർക്കെല്ലാം 80-90 വയസ്സൊക്കെ ഉള്ളവരാണ്. പക്ഷെ അവരാരും ഇന്ന് ആ ചിത്രകല ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു ചിത്രം കണ്ട് ഇതെങ്ങനെ വരയ്ക്കണം എന്നതിനെക്കുറിച്ചും എനിക്കറിയില്ലായിരുന്നു. പിന്നീട് ഈ ചിത്രകാരന്മാരെയൊക്കെ കണ്ടതിന് ശേഷം അവരിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചിട്ടാണ് ഈ സ്റ്റംപ് ഡ്രോയിങ് ചിത്രം സ്വായത്തമാക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം തോന്നി. അതിന് ഏകദേശം ഒരു 5 വർഷം ഞാൻ അതിൻ്റെ ഒരു പരിശ്രമം നടത്തി.
3: പരിശീലനത്തിന് വേണ്ടി മാത്രം,
4: പരിശീലനവും അന്വേഷണവും, പിന്നെ ഇതിൻ്റെ എന്തിലാണ് വരയ്ക്കുന്നത്, എന്തുകൊണ്ട് വരയ്ക്കണം എന്നൊക്കെ ഒരു വലിയ കൺഫ്യൂഷൻ ആയിരുന്നല്ലോ. കാണുമ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്, ജീവൻ ചൊടിക്കുന്ന ചിത്രം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് പെൻസിൽ കൊണ്ട് വരയ്ക്കാം, ചാർക്കോൾ കൊണ്ട് വരയ്ക്കാം, അങ്ങനെ ഇത് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. പക്ഷേ സ്റ്റംപ് ഡ്രോയിങ് ഇപ്പോൾ പെൻസിൽ ഡ്രോയിങ്ങിനെയും ചാർക്കോളിനെയൊക്കെ മാറ്റി നിർത്തുന്നത് അല്ലെ. ഇതുകൊണ്ട് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പലർക്കും തോന്നാം ഈ ചിത്രം കാണുമ്പോൾ ആ ഇത് ചാർക്കോളല്ലേ, ആ ഇത് പെൻസിൽ ഡ്രോയിങ് അല്ലേ എന്ന് പറയാം. പക്ഷേ ഇത് തങ്ങളുടെ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഈ സ്റ്റംപ് ഡ്രോയിങ് ചിത്രം വരച്ചാൽ നമ്മൾ വരച്ചിട്ട് ഇത് നമ്മൾ കൈകൊണ്ട് നല്ല രീതിയിൽ തൂത്താൽ നമ്മൾ ഫോട്ടോയിൽ തുടർന്ന് കണക്കായിരിക്കും. ഇത് മായില്ല, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം.
3: അതുകൊണ്ടാണല്ലോ ഈ നൂറ്റാണ്ടുകൾ
4: കടന്നിരിക്കുന്നത്. പിന്നെ പെൻസിൽ കൊണ്ട് വരച്ചാൽ ഉറപ്പായിട്ട് നമ്മൾ കൈകൊണ്ട് മാച്ചാൽ അറിയാമല്ലോ,
3: അതെ
4: അത് മായും,
3: ആ ഷെയ്ഡിൽ തന്നെ വ്യത്യാസം വരും.
4: അതെ, ചാർക്കോളിലായാലും ശരി തന്നെ, വരച്ചാൽ നമ്മൾ കൈകൊണ്ട് തേച്ചാൽ അത് മായും. സ്റ്റംപ് ഡ്രോയിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ഫോട്ടോ എങ്ങനെയാണോ അതേപോലെ ഒരു കേടുപാടും ഇല്ലാതെ വർഷങ്ങളോളം ഇരിക്കും എന്നതും ഈ ചിത്രകലയുടെ ഒരു പ്രത്യേകതയാണ്.
3: ഇതിന്റെ ഈ ക്യാൻവാസ് ഒരുക്കലിൽ മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളില്ലേ?
4: തീർച്ചയായിട്ടും.
3: അപ്പോൾ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
4: ഇതില് കെൻഡ് എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട്. ഇതാണ് സ്റ്റംപ് ഡ്രോയിങ്ങിനായിട്ട് പൂർവ്വകാലം തൊട്ടേ ഉപയോഗിച്ചിട്ടിരിക്കുന്ന, ഇതൊന്നും നമ്മുടെ നാട്ടിലുള്ള പേപ്പറല്ല, വിദേശത്തുനിന്ന് വരുന്ന പേപ്പറാണ്. പിന്നെ സ്റ്റംപ് പൗഡറായിട്ട് സെപ്പറേറ്റ് പൗഡർ തന്നെ ഇപ്പോഴും നിലവിലുണ്ട്, സ്റ്റംപ് പൗഡർ എന്ന് പറഞ്ഞ ബ്ലാക്ക് പൗഡർ. പക്ഷെ അത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്കത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല. പിന്നെ കാലങ്ങളായിട്ട് ആർട്ടിസ്റ്റുമാർ ഈ സ്റ്റംപ് ഡ്രോയിങ് ചെയ്യുമ്പോൾ അവരവർക്ക് അവരവരേതായ ബ്ലാക്ക് പൗഡറുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. കാര്യം ഇതിൻ്റെ ഉപജ്ഞാതാവ് ആയിരുന്നോ, ഇത് എവിടെ നിന്നുണ്ടായി നിന്നോ, അതിനെക്കുറിച്ചൊന്നും ഒരു അറിവും നമ്മൾ ഒരു രേഖയിലും ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ ആധികാരികതയെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പുറകോട്ട് പോയാൽ അറിയാനും പറ്റുന്നില്ല. പക്ഷേ ചിത്രകാരന്മാരൊന്നും ജീവിച്ചിരിപ്പുണ്ട്, ഇത് വരച്ചിട്ടുള്ളവരും ജീവിച്ചിരിപ്പുണ്ട്, പിന്നെ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരും ജീവിച്ചിരിപ്പുണ്ട്. അപ്പം അവരിൽ നല്ലൊരു ശതമാനം പറഞ്ഞത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ, അവരവർക്ക് ഇഷ്ടമുള്ള പിന്നെ പൗഡറുകൾ, ബ്ലാക്ക് പൗഡർ അവരവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണെന്നാണ് മുതിർന്ന ആർട്ടിസ്റ്റുമാർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ ആർട്ടിസ്റ്റ് കൂടുതലാരും ഉപയോഗിച്ചിരുന്നത് ഉള്ളത്, ഇത് സ്റ്റുഡിയോകളിലാണ് കൂടുതൽ ആർട്ടിസ്റ്റുമാരും ഈ വർക്ക് ചെയ്തിരുന്നത്. കാരണം ഇത് ഒരു 100-200 വർഷം മുമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്റ്റുഡിയോകളിൽ ഈ വലിയ എൻലാർജ്മെന്റൊക്കെ ചെയ്യുന്നത്, അതിനുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മുടെ നാട്ടിൽ കുറവായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ സ്റ്റംപ് ഡ്രോയിങ് ചിത്രകാരന്മാരാണ് ഈ ചിത്രങ്ങൾ വരച്ചിരുന്നത്. ഇപ്പോൾ സ്റ്റുഡിയോകളിലാണ് കൂടുതലും ചിത്രകാരന്മാർ ഇരുന്ന് വരയ്ക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ പോലുള്ള IT പാർക്ക് പോലെ അന്ന് ചിത്രകാരന്മാരുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു ഈ സ്റ്റുഡിയോകൾക്ക് വേണ്ടി വലിയ വലിയ ചിത്രങ്ങൾ വരച്ചു കൊടുക്കുക. വലിയ ചിത്രം വെച്ചാൽ വലിയ ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരച്ചപ്പോൾ സ്റ്റുഡിയോകളുടെ പേരായിരിക്കും ഈ ഫോട്ടോയിൽ വരുന്നത്.
3: അതെ, സ്റ്റുഡിയോകൾക്ക്
4: വേണ്ടി വരയ്ക്കുമ്പോൾ സ്വാഭാവിക

0: സ്വാഭാവികമായിട്ടും അവരവരുടെ പേരെ നിൽക്കും. മറ്റവർക്ക് വരയ്ക്കുന്ന എൻ്റെ കൂലി മാത്രമാണ് കിട്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നതും പിന്നെ കാലങ്ങൾ കഴിഞ്ഞു, പ്രിൻറ്റിങ് മെത്തേഡുകൾ മാറി, സ്റ്റുഡിയോകളിൽ വലിയ വലിയ എത്ര ചിത്രമാണെങ്കിലും എല്ലാവരും ചെയ്ത് പ്രിൻ്റ് ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് വന്ന്, പ്രിൻറ്റിങ് ടെക്നോളജി കൂടിയതോടുകൂടി ഈ ഒരു കല അവകാശം മാറി മാറി മാറി ഇപ്പം തീർത്തും അന്യം നിന്നുപോയി.
1: ഇപ്പോൾ ഇതിനകത്ത് താങ്കൾ ഇപ്പോൾ കെൻ പേപ്പറിനെ കുറിച്ച് സൂചിപ്പിച്ചു, അതുപോലെ തന്നെ റോസാ ചെടിയുടെ കമ്പൊക്കെ ഉപയോഗിക്കുന്നു ഞാൻ വായിച്ചു.
0: ഞാൻ വിവിധ ബ്ലാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഇതിനൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. എല്ലാം പരീക്ഷണമാണല്ലോ. അപ്പം എനിക്ക് എൻ്റെതായ രീതിയിൽ തൃപ്തിപ്പെടുന്ന രീതിയിൽ ഏത് ബ്ലാക്ക് പൗഡറാണ് എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിരട്ടക്കരി, ചിരട്ടയെന്ന് പറയുമ്പം നമ്മൾ ചുമ്മാ തീയിലിട്ട് കരിച്ചിട്ടെടുത്ത ഇതിൻ്റെ ആവശ്യത്തിന് കിട്ടൂല, പ്രത്യേക രീതിയിൽ അത് പ്രോസസ്സ് ചെയ്ത് തന്നെ എടുക്കണം ആ കരി. അതിൽ പിന്നെ വേറൊരു സത്യം കൂടെ ഉണ്ട്, അതിൻ്റെ കരി എന്ന് പറയുമ്പോൾ എപ്പോഴും ചിരട്ടയും തേങ്ങയും ആണല്ലോ, ഇതിലൊരു ഓയിലി ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. പിന്നെ റോസാ ചെറിയുടെ വേരാണ്, അത് നമ്മൾ പ്രത്യേക രീതിയിൽ കരിച്ചെടുക്കുമ്പോൾ ഭയങ്കര സ്മൂത്താണത്. മറ്റതെല്ലാം പൊടിച്ചെടുക്കുമ്പോൾ സ്മൂത്ത് തന്നെ, പക്ഷേ എങ്കിൽ ഇത് വളരെ ഡിഫറൻറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിവിധ പൗഡറുകൾ ബ്ലാക്ക് ഞാൻ ഉപയോഗിച്ച് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പൗഡർ വരെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ അത് തൃപ്തി തന്നില്ല. അത് കുറച്ച് കരടും ക്ലിയർ ബ്ലാക്ക് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇതിനുപയോഗിക്കുന്ന പേപ്പർ, കെൻറ്റ് പേപ്പർ, ആ പേപ്പറിൽ നമ്മൾ വരച്ച് കഴിയുമ്പോഴാണ് ശരിക്കും ഈ പടം അല്ലെങ്കിൽ ഒരു ചിത്രം ഒരു ഫോട്ടോഗ്രാഫ് പോലെ തന്നെ. അതിൽ മാച്ചാ ഒരു കാരണവശാലും ആയില്ല, നമ്മൾ ഫോട്ടോയിൽ തുടങ്ങുക അതേ ഫീലാണ്. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, പല ആർട്ടിസ്റ്റുമാരും എന്നോട് പറഞ്ഞതാണ്, ഇത്രയും കളറിൻ്റെ ലോകത്ത്, ആർട്ടെന്ന് പറയുമ്പം ഇഷ്ടം പോലെ ഇങ്ങനെ വർണ്ണങ്ങൾ വാരി വിതറുന്ന ഈ ലോകത്ത് താങ്കൾ എന്തിനാണ് ഇപ്പോഴും ഈ കറുപ്പും വെളുപ്പിൻ്റെയും പുറക്കേ നടന്ന് സമയം കളയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് വളരെ സ്നേഹ ബഹുമാനത്തോടെ തന്നെ പറഞ്ഞത്, ഈ കല എന്ന് പറയുന്നത് കളർ മാത്രമല്ലല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് വലിയൊരു കല തന്നെയാണ്. അപ്പം കലയ്ക്ക് കളറെന്നോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നോ ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എങ്ങനെ ചെയ്യുന്നു എന്നതിലാണ് അതിൻ്റെ പ്രാധാന്യമുള്ളത്. എങ്ങനെ ചെയ്യുന്നു, അത് ഏത് രീതിയിൽ ചെയ്യുന്നു, അതിൻ്റെ പൂർണ്ണത എന്താണ്. ഇപ്പം ഒരു പോർട്രേറ്റ് വർക്ക്, ഒരാളെ വർക്ക് നമ്മൾ വരയ്ക്കുമ്പോൾ, വരച്ച് കഴിയുമ്പം അത് അദ്ദേഹമാണെന്ന് ഇപ്പം ഞാൻ മാത്രമല്ല കാണുന്നവരും കൂടി പറഞ്ഞു കഴിയുമ്പോഴാണ് അതിലൊരു പൂർണ്ണത വരുന്നത്. അപ്പം അങ്ങനെ സ്റ്റംപ് ഡ്രോയിങ്ങിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ടാവാം, ഒരു പക്ഷേ അതിൻ്റെ പരിശ്രമം നടത്താത്തത് കൊണ്ടാവാം, ഇങ്ങനെ സംശയങ്ങൾ ഒരുപാടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഒരുപാട് ചിത്രകാരന്മാർക്ക് ഇത് സംശയമുണ്ട്, പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ചാർക്കോളാണ്, ഇത് പെൻസിലാണ് എന്നൊക്കെ അല്ല, ഒരു കാരണവശാലും അല്ല. അതിൻ്റെ വ്യത്യാസം ഞാൻ ഈ പറഞ്ഞതാണ്. പിന്നെ ഈ സ്റ്റംപ് ഡ്രോയിങ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്ത് പെൻസിൽ എങ്ങാനും ടച്ച് ചെയ്താൽ ശരിക്കും നമ്മളെ ചേമ്പലെ വെള്ളം വീഴുന്ന നടക്കുക, അതിനകത്ത് പിടിക്കില്ല, അപ്പോഴത്തന്നെ ഈ ഗ്ലെയർ വരും. പിന്നെ ഈ സ്റ്റംപ് ഡ്രോയിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫോട്ടോഗ്രാഫ് കണക്ക് തന്നെ, ഗ്ലെയർ വരില്ല. അങ്ങനെ ഒരുപാട് സവിശേഷതയുള്ള ഒരു ചിത്രകലയാണത്.
1: ചിത്രങ്ങളിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ചിത്രം ഒരു ഇമോഷൻ ക്യാരി ചെയ്യുന്നു എന്ന് പറയും.
0: അതെ.
1: അപ്പോൾ താങ്കൾ ആദ്യം ഇതിൽ അറ്റംപ്റ്റ് ചെയ്തതും താങ്കളെ വൈകാരികമായി സ്വാധീനിച്ച ഒരു മൊമെന്റ് പകർത്താൻ വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
0: തീർച്ചയായിട്ടും.
1: അത് പക്ഷേ ഇങ്ങനെ ഒരു പുതിയ മീഡിയം, പുതിയ മീഡിയത്തിൽ ഇത്രയും ഷെയ്ഡുകൾ അതിനകത്ത് കൊണ്ടുവരണം, ആ ഷെയ്ഡുകളും വരുമ്പോഴത്തേക്ക് ആ ഇമോഷൻ കൺവേ ചെയ്യപ്പെടത്തുള്ളൂ. അതിനകത്ത് ഒന്നിലധികം ക്യാരക്ടേഴ്സ് ഉണ്ട്, മെയിൽ ഫീമെയിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ ആദ്യം പരീക്ഷിക്കാനുള്ളൊരു ധൈര്യം എങ്ങനെയാണ്?
0: അതൊരു നല്ല ചോദ്യമാണ്. കാരണം അതൊരു വലിയ പരീക്ഷണം തന്നെയായിരുന്നു. പല ചിത്രങ്ങൾ വരച്ച്, 10-30 ചിത്രങ്ങൾ വരച്ചിട്ട് ഇത് കരിയല്ലേ, അതുമല്ല ഇതിന് പെൻസില് പേന ബ്രഷ് ഇതൊന്നും യൂസ് ചെയ്യാനും പറ്റില്ല. ഈ കലയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. പെൻസില് പേന ബ്രഷ് നൈഫ് ഇങ്ങനെ സാധാരണ ഉപയോഗിക്കുന്ന ടൂളുകളൊന്നും ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ഇത് നമ്മൾ പേപ്പർ ചുരുട്ടി അത് പ്രത്യേക ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയും അല്ലെങ്കിൽ സ്റ്റംപം പുറത്തുനിന്ന് മേടിക്കാനേ കിട്ടും. അത് കുറച്ച് റഫാണത്. നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് ഞാൻ കുറേ പടങ്ങൾ വരച്ചു. വരച്ച് കഴിയുമ്പോൾ ഒരു കരിക്കൂട്ട് മാത്രം കാണും, അത് പൂർണ്ണമാവുന്നില്ല. പിന്നെ ഒരുപാട് ക്ഷമയുള്ളൊരു വർക്കായതുകൊണ്ട്, ഞാൻ കുറച്ച് ക്ഷമ കൂടുതലുള്ള ആളാണെന്ന് എനിക്ക് തന്നെ തോന്നുന്നതുകൊണ്ട് ഞാൻ തുടർന്ന് അത് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഞാനിത് ആദ്യമായിട്ട് ഒരു ചരിത്രപടമാണ്. ചരിത്രപടം ഞാൻ പറയുമ്പോൾ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ഗൗരി ലക്ഷ്മിബായ് തമ്പുരാട്ടിയും മകൻ ആദിത്യവർമ്മയും ഇവർ രണ്ടുപേരും കൂടി ചേർന്ന്, ഒരു അമ്മയും മകനും ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രമാണ് ഞാൻ ആദ്യം വരയ്ക്കുന്നത്. അപ്പോൾ അത് ആദ്യം വരച്ചു, അതിനെനിക്ക് തൃപ്തി തോന്നിയില്ല, ഞാൻ വീണ്ടും വരച്ചു. അങ്ങനെ വരച്ച് പൂർത്തിയാക്കിയപ്പോൾ ഞാനത് പലരെയും കാണിച്ചു. ഈ ചിത്രം കാണിച്ചപ്പോൾ അവരെല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, അവരെല്ലാവരും പറഞ്ഞു ഇത് ഗംഭീര ചിത്രമാണ്, നന്നായിട്ടുണ്ട് എന്ന് പലരുടെയും അഭിപ്രായം പല ആർട്ടിസ്റ്റുമാരും പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് വരയ്ക്കുന്നത്.

0: തിരുവിതാംകൂർ പാലസിലെ ഗൗരി ലക്ഷ്മിബായ് തമ്പുരാട്ടിയമ്മയുടെയും ആദിത്യവർമ്മയുടെയും ചിത്രമാണ്. അപ്പോൾ അത് അവർക്ക് കൊടുക്കാനുള്ളൊരു അവസരവും എനിക്ക് കിട്ടിയായിരുന്നു.
1: അവരുടെ ഒരു റിസപ്ഷൻ എങ്ങനെയായിരുന്നു ഈ ചിത്രം കണ്ടിട്ട്?
0: ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും അവിടെ വലിയ സ്വീകരണം അവർ തന്നേ. തിരുവിതാംകൂർ കൊട്ടാരം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പാഠപുസ്തകത്തിലൊക്കെ പഠിച്ചിട്ടേ ഉള്ളൂ, നമുക്ക് അതിനകത്ത് കയറാനോ നമ്മൾ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഈ ഒരൊറ്റ ചിത്രം കൊണ്ട് മാത്രം ആ ഒരു കാരണത്താൽ ഞങ്ങൾക്ക് അവിടെ ചെല്ലാൻ പറ്റി. അപ്പോൾ ഞങ്ങളെ ക്ഷണിച്ചു അവിടുത്തെ വിസിറ്റിംഗ് റൂമിൽ കൊണ്ടിരുത്തി. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ചിത്രങ്ങളുണ്ടെങ്കിലും ഈ സ്റ്റംപ് ഡ്രോയിങ്ങിലൊരു ചിത്രം ഞങ്ങളെ കയ്യിലില്ല എന്ന് അന്ന് പറഞ്ഞായിരുന്നു അവർ. അപ്പോൾ എനിക്കും അതൊരു വലിയ
1: ചിത്രങ്ങളുള്ള സ്ഥലം.
0: അതെ അതെ. അപ്പോൾ കൊട്ടാരം എന്ന് പറയുമ്പോൾ അറിയാലോ, അവിടെ ചിത്രങ്ങളുടെ ഒരു ശേഖരം തന്നെയുണ്ട് വലിയ. അപ്പോൾ ഈ സ്റ്റംപ് ഡ്രോയിങ് എന്താണെന്നുള്ളത്, അങ്ങനെ ഒരു ചിത്രം കൂടി അവരുടെ കളക്ഷനിൽ എത്തിയെന്നുള്ളതാണ്. അതുമല്ല, തമ്പുരാട്ടി അതൊരു വീഡിയോ ആയിട്ട് അവരതിനെക്കുറിച്ച് പറയും, ലക്ഷക്കണക്കിന് പേരെ അത് കേട്ടെ. അങ്ങനെ ഒരു പ്രോത്സാഹനം കൂടി എനിക്ക് അവരിൽ നിന്ന് കിട്ടി.
1: അപ്പോൾ ആദ്യത്തെ ചിത്രം തന്നെ ഇങ്ങനെ വെൽ റിസീവ്ഡ് ആയി.
0: അതെ അതെ അതെ.
1: അതിനൊരു ആവേശം കൊണ്ടിട്ട് പിന്നെ താങ്കൾ ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ മിക്കവാറും എല്ലാം തന്നെ പോർട്രേറ്റ്സ് ആണ്.
0: അതെ.
1: അതിന് കൂടുതലും തിരഞ്ഞെടുത്തിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളെ.
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ?
0: തീർച്ചയായിട്ടും. കാരണം ഈ നമ്മുടെ നാട്ടിലെ എല്ലാ മുഖ്യമന്ത്രിമാരെയാണ് ഞാൻ പിന്നെ വരച്ചത്. കേരളത്തിലെ പട്ടംതാണുള്ള സാർ തൊട്ട് അങ്ങനെ ഒരുപാട് പേരുടെ, തിരുക്കൊച്ചി മന്ത്രിസഭയിലുണ്ടായിരുന്നവർ തൊട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ പിണറായി സഖാവ് മന്ത്രിസഭ വരെയുള്ള എല്ലാ മുഖ്യമന്ത്രിമാരുടെ ചിത്രങ്ങൾ വരച്ച് ഞാൻ പൂർത്തിയാക്കിയായിരുന്നു. പക്ഷേ അതിനും എനിക്ക് വലിയ ഒരു അംഗീകാരം എന്ന് വെച്ചാൽ എല്ലാവർക്കും വളരെ ഇഷ്ടമായി. അപ്പോൾ അതും ഒരുപാട് പേര് കാണുകയും എനിക്ക് ഒരുപാട് പ്രോത്സാഹനം തരികയൊക്കെ ചെയ്തായിരുന്നു. ചാനലുകാരെല്ലാവരും ഒരുപാട്
1: ചിത്രകാരനാണല്ലോ, അപ്പോൾ ചിത്രങ്ങൾ കാണാനുള്ളത് കൂടിയാണ്.
0: അതെ, തീർച്ചയായിട്ടും.
1: രാഷ്ട്രീയ നേതാക്കളുടെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിമാരുടെ കാര്യം പറയുമ്പോൾ മിക്കവാറും എല്ലാവരും തന്നെ കന്നഡയുള്ള ആൾക്കാരായിരുന്നു.
0: അതെ.
1: അപ്പോൾ ഈ കന്നഡ എന്ന് പറയുന്നത് പോർട്രേറ്റില് ചിത്രകാരന്റെ പൊതുവേ ഒരു ചലഞ്ചുള്ള ഒരു
0: സ്ഥലമാണ്. തീർച്ചയായിട്ടും.
1: പക്ഷേ വളരെ മിഴിവോടുകൂടി താങ്കളത് വളരെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അവരുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കാണുന്ന പോലെ തന്നെ താങ്കൾക്ക് അത് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓരോ ചിത്രത്തിനും ഈ ഇത്രയും പെർഫെക്ഷൻ ആയിട്ടൊക്കെ ചെയ്തെടുക്കാൻ എത്ര സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും?
0: പ്രത്യേക സമയം നോക്കി ഇതുവരെ ചെയ്തിട്ടില്ലെന്നുള്ളതാണ് സത്യം. കാര്യം ഈ ചിത്രം വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ഒരു കലയാണ്. മുകളിൽ നിന്ന് തന്നെ തുടങ്ങി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ശൈലിയിൽ ചെയ്താൽ ഓരോ പോർഷൻ ചെയ്യുമ്പോഴും അത് ഫിനിഷ് ചെയ്താണ് താഴോട്ട് വരുന്നത്. രണ്ടാമത് അതിനകത്ത് ഒരു റീടച്ച് വരാത രീതിയിൽ ആണ് അത് ചെയ്തു വരുന്നത്. അപ്പം അതിന് സമയമെടുക്കും. പിന്നെ ഞാൻ അതിനു വേണ്ടി മാത്രം അങ്ങ് ഇരുന്ന് മണിക്കൂറുകളോളം ഇരിക്കാറില്ല. അപ്പോൾ ഒരു ദിവസം എൻ്റെ മറ്റു ജോലികളും ഇതുമെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് അങ്ങ് ചെയ്തെടുക്കുന്ന ഒരു കലയാണ്. എങ്കിലും ദിവസങ്ങളെടുക്കും, ദിവസങ്ങളെടുത്ത് വരച്ച് പൂർത്തിയാക്കാൻ പറ്റും.
1: പല ചിത്രകാരന്മാർക്കും പല രീതിയാണ്. മിക്കവാറും പേര് ഒരു സ്കെച്ച് അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കി വരയ്ക്കുന്ന ആൾക്കാരുണ്ടാവും, ഗ്രിഡ് തയ്യാറാക്കി വരയ്ക്കുന്ന ഒരു രീതി ഉണ്ടാവും. ഇത് ഒരു പുതിയ കലാരൂപം കൂടി ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇതിനകത്ത് അത്തരത്തിലുള്ള സാങ്കേതികതയ്ക്കുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ താങ്കൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അതായത് ഗ്രിഡോ ഇട്ടോ അല്ലെങ്കിൽ സ്കെച്ച് ഇട്ടോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണോ ഇത്?
0: തീർച്ചയായിട്ടും. കാര്യം നമുക്ക് സ്കെച്ച് എന്ന് പറയുന്നത് എല്ലാ ചിത്രകലയ്ക്കും
1: വേണം,
0: സ്കെച്ച് അനിവാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാനിത് സ്കെച്ച് ഇടുക എന്ന് പറയുന്നത് ഈ സ്റ്റമ്പിന്റെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, അത് വിവിധ ഷേപ്പിലുണ്ട്. അപ്പൊ അത് വളരെ പെൺ മോഡലിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്ന ഉണ്ട്. അപ്പൊ ഇതിന്റെ ഔട്ട്ലൈൻ ഇടുന്നത് വരെയും സ്റ്റമ്പിൽ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെൻസിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് സ്റ്റമ്പ് ഈ പെൻസിലിൽ പിടിക്കുമ്പോൾ അത്രയും സ്ഥലത്ത് പിടിക്കത്തില്ല, അവിടെ തെറ്റിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ സ്റ്റമ്പ് വെച്ച് തന്നെയാണ് സ്കെച്ച് ഉൾപ്പെടെയുള്ള എല്ലാം വരച്ച് പൂർത്തിയാക്കുന്നത്.
1: പഠിച്ചത് ചിത്രകലയാണ്.
0: അതെ.
1: പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഏത് രീതിയിൽ പെയിൻറിംഗ് ആണ് കൂടുതൽ ആകർഷിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ആവണം എന്ന് ആഗ്രഹിച്ചിരുന്നത്?
0: തുടക്കം എന്ന് പറയുന്നത് എപ്പോഴും അറിയാലോ, നമ്മൾ കുട്ടിയായിരിക്കുമ്പോഴേ നമ്മൾ വരയ്ക്കുന്ന പെൻസിലിൽ തന്നെയായിരിക്കും. അത് കഴിഞ്ഞിട്ട് വാട്ടർ കളറായി, പിന്നെ കുറച്ച് മുതിർന്ന് വന്നപ്പോഴത്തേക്ക് ഓയിൽ പെയിൻറ് ആ ഒരു മീഡിയത്തിലോട്ട് മാറി. ഒരുപാട് പോർട്രേറ്റുകൾ ഞാൻ ഓയിൽ പെയിന്റിൽ ചെയ്തിട്ടുണ്ട്, അക്രിലിക്കിൽ ഒക്കെ ചെയ്യാറുണ്ട്. എല്ലാ മീഡിയത്തിലും വരയ്ക്കുന്നതിന് സംതൃപ്തി തന്നെയാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഈ ഓയിൽ പെയിന്റിങ്ങിൽ വരയ്ക്കുന്നതും കളർ മീഡിയയിൽ, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സ്റ്റമ്പ് തന്നെയാണ്, അതിൽ ഒരു സംശയം വേണ്ട. കളറിൽ ഓയിൽ പെയിന്റിൽ വരയ്ക്കുന്നത് തന്നെയാണ് എനിക്ക് ഏറ്റവും തൃപ്തി തന്നിട്ടുള്ളത്.
1: താങ്കൾ ജനിച്ചു വളർന്ന സ്ഥലം വളരെ പ്രകൃതി രമണീയമായ ഒരു കായൽ തീരവും അങ്ങനെയുള്ളൊരു വളരെ മനോഹരമായ ഒരു നാട്ടിൻപുറമാണ്. നാട്ടിൻപുറം താങ്കളുടെ കലയെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്?
0: തീർച്ചയായിട്ടും. കാരണം എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഹരിഹരപുരം, അത് തിരുവനന്തപുരം ജില്ലയാണ്, വർക്കലയിൽ നിന്ന് 10 കിലോമീറ്ററിലുള്ള ഇലകമ്മൻ ഗ്രാമപഞ്ചായത്തിൽ 18-ാം വാർഡിൽ പെടുന്ന ഹരിഹരപുരം എന്ന് പറയുന്ന ഏകദേശം 4 കിലോമീറ്റർ മാത്രമുള്ള ഒരു കൊച്ചു ഗ്രാമം. അവിടെ പുഴയും കുറച്ച് കുന്നും കായലും നീരുറവകളും ഒക്കെയുള്ള ഒരു ചെറിയ ഗ്രാമമാണ്. അപ്പൊ ആ ഗ്രാമത്ത് ജനിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാനമായിട്ട് ഞാൻ കാണുന്നത്. കാര്യം ഇത്രയും കലാ പ്രകൃതിയുള്ളൊരു നാട്ടിലാണ് ഞാൻ ജനിച്ചത്. ആ നാട് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ആ നാട്ടിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ തൂമ്പെന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. തൂമ്പെന്ന് പറയണത് ഈ ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന വെള്ളമുണ്ട്, ഉറവ. അപ്പൊ ഇത് നേരത്തേക്ക്
1: പാളയൊക്കെ
0: വെച്ച് അതെ ഒക്കെ ആയിരുന്നു. ഇപ്പൊ പൈപ്പ് വെച്ച് അവിടെയാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ തൊടിയിൽ പോയിട്ട് കുളിക്കുകയും നമ്മുടെ നനയ്ക്കുകയും ചെയ്യുന്ന അവിടെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രകൃതി രമണീയമായ ഹരിഹരപുരം എന്ന എന്റെ ഗ്രാമത്ത് ജനിച്ചു വളർന്നതിന്റെ ആ ഗുണം കൂടി എനിക്ക് തീർച്ചയായിട്ടും എന്റെ
1: കലാചിത്രം
0: രൂപപ്പെടുത്തി വലിയ സഹായമുണ്ട് എന്റെ ഗ്രാമം.
1: എപ്പോഴാണ് ഒരു ചിത്രകല വളരെ ഗൗരവമായിട്ട് എടുക്കണം എന്നൊരു പഠിക്കണം എന്നൊക്കെ ഒരു തീരുമാനം വരുന്നത്?
0: അതായത് ചിത്രകല ഞാൻ ഗൗരവമായിട്ട് എടുക്കുന്നതെന്ന് പറയുന്നത് ഒരു 30 വർഷം മുമ്പാണ്. അതായത് 1988 ഞാൻ ചിത്രകല ഗൗരവമായിട്ട് എടുക്കുന്നത്. ഒരാൾ എന്നെ കൊണ്ടൊരു ചിത്രം വരപ്പിച്ചു, വരച്ച് കൊടുത്തു കഴിഞ്ഞപ്പം എനിക്ക് നല്ലൊരു തുക കിട്ടി. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇത്രയും പൈസയും കിട്ടുമെന്നൊരു സ്ഥിതി വന്നപ്പോൾ എനിക്ക് പ്രോത്സാഹനമായി. പിന്നെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ട് ചിത്രങ്ങൾ വരപ്പിക്കും, കൊണ്ടുപോകും. അപ്പോൾ അതിനുള്ള കൂലി എനിക്ക് തരും. ഞാൻ പിന്നെ ഈ ചിത്രങ്ങൾ എക്സിബിഷൻ പിന്നെ നടത്തിയിട്ടില്ല. കാരണം ഞാൻ ഈ ചിത്രം വരച്ചിരിക്കുന്ന നമ്മൾ ഒരുപാട് സമയമെടുത്തൊക്കെയാണല്ലോ. അപ്പം ഞാൻ വരച്ചു കൊടുക്കുമ്പോൾ പൈസ കിട്ടണം. കാര്യം ഈ പൈസ ഉണ്ടെങ്കിൽ അന്നൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മുടെ വരുമാനം കൂടിയാണിത്, ഓർഡറാണ്. പോർട്രേറ്റ് ചിത്രങ്ങളാണ് കൂടുതലും, പിന്നെ ലാൻഡ്സ്കേപ്പ് എല്ലാം വരും, എങ്കിലും പോർട്രേറ്റ് ചിത്രങ്ങളാണ് കൂടുതലും വരച്ചിട്ടുള്ളത്.
1: പിന്നീട് വാട്ടറും ഓയിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ ഈ സ്റ്റമ്പ് സീരിയസ് ആയിട്ട് എടുത്തതിന് ശേഷം?
0: തീർച്ചയായിട്ടും എനിക്ക് ഓർഡർ വരുന്ന വർക്കുകൾ ഞാൻ ചെയ്തു കൊടുക്കും, എങ്കിലും ഓയിൽ കളറാണ് കൂടുതലും. ഈ പോർട്രേറ്റ് ചിത്രങ്ങളാണ് എന്നെ കൊണ്ട് ഒരുപാട്
1: വരപ്പിക്കാറുള്ളത്.
0: അതെ, എനിക്ക് അതിനൊരു തൃപ്തി വരും. പിന്നെ ഈ തൃപ്തി എനിക്ക് മാത്രമല്ല, എനിക്ക് തരുന്നവർക്കും വരും. അതുകൊണ്ടാണല്ലോ അവരെന്നെ കൊണ്ട് വരപ്പിക്കുന്നത്.
1: അപ്പം കുറച്ചുകൂടി തുടിച്ചിരിക്കുന്ന,
0: അതെ അതെ, എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണത്. ഒരുപാട് വീടുകളിൽ ഞാൻ വരച്ച ചിത്രങ്ങൾ, ആ പെയിന്റിങ്ങുകളുണ്ട്.
1: ഒരു റെംബ്രാൻ സ്റ്റൈൽ ഓഫ് ലൈറ്റിംഗ് ആണോ താങ്കൾ അതിൻ്റെ അത് മിക്കവാറും ഫോളോ ചെയ്യുന്നത്? മൊത്തം പിക്ചറിൽ സോസ് കൊണ്ട് ഇലൂമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുന്ന ഒരു രീതിയാണോ താങ്കൾക്കുള്ളത്?
0: അങ്ങനല്ല, ഇപ്പം ഒരു പോർട്രേറ്റ് ചിത്രം വരയ്ക്കാൻ, ഇപ്പം ജീവിച്ചിരിക്കുന്നവരുടെ ചിത്രമാണെങ്കിൽ വരയ്ക്കാനാണെങ്കിൽ ഞാൻ പോയി ഫോട്ടോ എടുത്തിട്ടാണ് വരയ്ക്കുന്നത്. കാരണം ഞാൻ ആർട്ടിസ്റ്റ് മാത്രമല്ല, ഞാൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറും കൂടിയാണ്. അപ്പോൾ ഞാൻ പോയി ഫോട്ടോ എടുക്കും, വരും, അവരെ നിർത്തി ശരിക്കുള്ള ലൈറ്റിങ്ങിൽ. ലൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോട്ടോഗ്രാഫിയിൽ. അപ്പം ആ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എങ്ങനെ, ലൈറ്റിങ്ങിൽ ഫോട്ടോ എടുത്തിട്ട് ഞാൻ അതാണ് വരയ്ക്കുന്നത്. നമുക്കിപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുന്നതും നമ്മൾ ഔട്ട്ഡോർ ഒരാളെ നിർത്തി എടുക്കുന്നതും വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇത് രണ്ടും വരച്ചാൽ രണ്ടും രണ്ട് ഫീലായിരിക്കും, കാണുന്നതിന് ഫീൽ ഉണ്ടാവും. അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നവരെ ഫോട്ടോ വരയ്ക്കണമെന്ന് പറയുകയാണെങ്കിൽ അവരെ ഇപ്പോൾ കുടുംബ ഫോട്ടോ ആയാലും ശരി, ഞാൻ അവരെ വീട്ടിൽ പോയി കുടുംബത്തോടെ നിർത്തിയെടുത്ത് ആയിട്ടാണ് ആ ചിത്രം വരയ്ക്കുന്നത്. ക്യാൻവാസിലോട്ട് മാറ്റുന്നത് അപ്പം തന്നെയാണ്.
1: കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ചിത്രം ഒരു ഇമോഷനും കൂടിയാണല്ലോ കൺവേ ചെയ്യുന്നത്. കുടുംബത്തെക്കുറിച്ച്
0: ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നെങ്കിൽ എനിക്ക് ആദ്യം പറയാനുള്ള എൻ്റെ അച്ഛനും അമ്മയാണ്. എൻ്റെ പപ്പ വർഗീസ്, അമ്മ റോസ്ലി വർഗീസ്, രണ്ടുപേരും മരണപ്പെട്ടു. എൻ്റെ പപ്പ മത്സ്യത്തൊഴിലാളിയായിരുന്നു, എൻ്റെ അമ്മ കയർ തൊഴിലാളിയായിരുന്നു. ഇപ്പോൾ എൻ്റെ ഭാര്യ, രണ്ട് മക്കൾ. വൈഫിൻ്റെ പേര് ജോസഫൈൻ, സെക്രട്ടറിയേറ്റിൽ അഡീഷണൽ സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യുന്നു. മോന് ഗാൾഡിൻ ഡഗ്ലസ്, മറിയൻ എഞ്ചിനീയറിംഗ് കോളേജിലെ ബി ടെക് വിദ്യാർത്ഥിയാണ്. മോള് ക്രൈസ്തവർ സ്കൂളിൽ പ്ലസ് ടു കഴിഞ്ഞു.
1: ഇവർക്കെല്ലാം വരയൊക്കെ ഉണ്ടോ?
0: തീർച്ചയായിട്ടും മക്കൾ രണ്ടുപേരും വരയ്ക്കും, പക്ഷേ ഇപ്പോൾ അവരുടെ പഠനം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ.
1: അതെ അതെ. അവർക്ക് ഈ സ്റ്റംപ് ആർട്ടിലാണോ അതോ?
0: ഇല്ല, സ്റ്റംപ് ആർട്ടിലോട്ട് അവർക്ക് കൈവയ്ക്കാൻ പറ്റിയില്ല. സമയം മാത്രമൊന്നുമല്ല, അവരിങ്ങ് നോക്കിയിട്ട് പറയും, അപ്പോൾ ഈ കരി എങ്ങനെയാ അപ്പോൾ പടാവുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് അവർക്ക് പരിസരത്തെ വരില്ല, അല്ലാതെ വരയ്ക്കും, പക്ഷെ അവരുടെ പഠനമാണ് ഇപ്പം പ്രധാനം. രണ്ടുപേരും വരയ്ക്കും.
1: ഈ കോവിഡിന് മുൻപ് നമ്മുടെ മുഖ്യമന്ത്രിമാരുടെ എല്ലാവരുടെയും പടം വരച്ച സമയത്ത് ഒരു എക്സിബിഷൻ പോലെ താങ്കളുടെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ നടക്കുമായിരുന്നില്ലേ?
0: തീർച്ചയായിട്ടും. അത് ഈ കോവിഡ് ഒരുപാട് നല്ലതും വന്നിട്ടുണ്ട്, മോശവും വന്നിട്ടുണ്ട്. അതിൽ കോവിഡ് സമയത്തിരുന്ന് പടം വരച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റും. കൂടുതലൊന്നും വരയ്ക്കാൻ പറ്റിയിട്ടില്ല. കാര്യം അപ്പോഴും ഞങ്ങൾ ജോലി സംബന്ധമായിട്ട് തിരുവനന്തപുരത്ത് ഡെയിലി വരണമായിരുന്നു. അങ്ങനെയാണ് തിരുവനന്തപുരത്തോട്ട് മാറുന്നത് തന്നെ. ഒരു എക്സിബിഷൻ ആ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് എക്സിബിഷനെ കുറിച്ചൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു കുറച്ച്. ഈ വരച്ച പടങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ അത് മുന്നോട്ട് പോയില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ തന്നെ ചിത്രങ്ങൾ വരച്ചു. അപ്പോൾ അതിൽ സർക്കാരിൽ നിന്ന് ഒരു പ്രോത്സാഹനം എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. കാര്യം അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ പലർക്കും ഈ കല എന്താണെന്നുള്ളൊരു മനസ്സിലാവാൻ ധാരണക്കുറവുണ്ട്. എങ്കിലും ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു.

0: സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു സഹകരണം ഉണ്ടെങ്കിൽ ഇതെനിക്ക് കൂടുതൽ വൈഡ് ചെയ്യാൻ പറ്റും, ഒരു വരും തലമുറയ്ക്ക് ഇത് പങ്കുവയ്ക്കാൻ പറ്റും. ഞാനൊരു കല ഉണ്ടായിരുന്നെന്നും ആ കല മരിച്ചു പോയിട്ടില്ലെന്നും അതിനൊരു പുനർജീവൻ കൊടുത്തിട്ടുണ്ടെന്നും ഒക്കെ എനിക്ക് ഇപ്പം മനസ്സിലാഗ്രഹമുണ്ട്. കാര്യം ഇപ്പം ഞാൻ വരച്ച പടങ്ങളെല്ലാം വെച്ചിട്ട് ഇപ്പം ഒരു പുതിയ കുറച്ച് ചിത്രം കൂടി വരയ്ക്കണമുണ്ട്. അപ്പം കുറച്ച് ചിത്രം കൂടെ വരച്ചുകൊണ്ടിരിക്കുകയാണ്, സ്റ്റമ്പ് തന്നെ. അപ്പം ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പ്രദർശനം തീർച്ചയായിട്ടും ചെയ്യണം. കാര്യം എനിക്ക് ആഗ്രഹം സ്കൂളുകളിൽ ചെയ്യാനാണ്. കാര്യം വരും തലമുറ
1: അത്
0: കണ്ട് മനസ്സിലായി. സ്കൂളിൽ ഇപ്പം ചെറിയ സ്കൂളായാലും ശരി വലിയ സ്കൂളായാലും ശരി കുട്ടികൾക്ക് ഇത് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം, സ്കൂൾ കോളേജുകളിലൊക്കെ. അപ്പം അതിനൊരു ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ സർക്കാരുമായിട്ട് സഹകരിച്ച് ചെയ്യണമെന്നുള്ള താല്പര്യമുണ്ട്.
1: അപ്പോൾ ഇത്തരത്തിലാണ് പരിപാടികൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ എന്തെങ്കിലും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ വിപത്തെന്ന് പറയണ മദ്യ മയക്കുമരുന്നുകളാണ്. അത് ഓരോ ദിവസവും ഓരോ വാർത്തകൾ കാണുമ്പം ആകാശവാണി കൂടെ തന്നെ നമ്മൾ കേൾക്കാറുണ്ട്. വാർത്തകൾ വായിക്കുമ്പോൾ മറ്റ് ദൃശ്യ ചാനലിൽ കൂടെ കാണാറുണ്ട്. മാധ്യമങ്ങൾ പത്രങ്ങളിൽ കൂടെ വായിക്കുന്നതെല്ലാം വളരെ ക്രൂരമായ രീതിയിലെ കുട്ടികളുടെ പെരുമാറ്റ ദൂഷ്യമാണ് നമ്മൾ കാണുന്നത്. ഈ അടുത്ത സമയത്ത് തന്നെ ഒരു സ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ മാരകമായിട്ട് സഹപാഠികൾ അടിക്കുന്നത്, മകൻ അച്ഛനെ കുത്തി കൊല്ലുന്നു, അമ്മയെ ചവിട്ടി കൊല്ലുന്നു, ഇതൊന്നും നമ്മുടെ നാക്കെന്ന് പറയാൻ പോലും അത്ര വേദനയോടു കൂടിയാണ് നമ്മൾ ഓരോ വാർത്തയും ഓരോ ദിനവും കടന്നു പോകുന്നത്. അപ്പോൾ ഈ വിപത്തിനെതിരെ ഒരു സാധാരണ ഒരു ചിത്രകാരൻ എന്ന നിലയിൽ മുന്നിട്ടിറങ്ങേണ്ട ഒരുവനാണെന്ന് ഞാനും വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെതിരെ, അതായത് ഈ മദ്യമയക്കുമരുന്നതിനെതിരെ കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായിട്ടുള്ള ചിത്ര പ്രദർശനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരാഗ്രഹം കൂടി എൻ്റെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും സർക്കാരിനൊപ്പം ഞാനും എൻ്റെ ഈ ചിത്ര പ്രദർശനവും ഇപ്പം തൂഫാൻ എന്ന് പറയുന്ന ഒരു അഡ്രസ്സിലാണ് ഗവൺമെൻറ് തുടങ്ങിയത്. തീർച്ചയായിട്ടും ഒരു ചിത്രകാരൻ എന്ന നിലയിൽ ഞാനും ഈ വിപത്തിനെതിരെ സർക്കാരിനൊപ്പം ഉണ്ടാവും. അതിനെതിരെ ഉള്ള ചിത്ര പ്രദർശനങ്ങളും സംഘടിപ്പിക്കാനുള്ള പ്രോഗ്രാം അതുമായിട്ടും മുന്നോട്ട് ചെയ്യാൻ പോവുകയാണ്.
1: ഈ 19-ാം നൂറ്റാണ്ടിൽ വരച്ച ഒരു ചിത്രം 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഒരാൾ കാണുകയും എന്ത് 21-ാം നൂറ്റാണ്ടിലേക്ക് അതിനെ കൊണ്ടുവരികയും അത് പ്രാക്ടീസ് ചെയ്യുകയും ഇനി കൂടുതൽ പേരിൽ വ്യാപിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ എല്ലാ ശ്രമങ്ങൾക്കും എല്ലാ ആശംസകളും നേരുന്നു. ഇവിടെ എത്തിയതിൽ സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം.
0: താങ്ക് യു വെരി മച്ച്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ആകാശവാണിയിൽ ഉണ്ടാക്കി തന്നതിൽ ഞാൻ തീർച്ചയായിട്ടും നന്ദി പറയുന്നു. താങ്ക് യു.
2: സ്റ്റംപ് ആർട്ടിസ്റ്റായ ഡഗ്ലസ് വി ഹരിഹരപുരവുമായി മനീഷ് എം പി നടത്തിയ അഭിമുഖമാണ് നേർമൊഴിയിൽ ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
5: 20 കാറുകൾ,
4: 25 സ്കൂട്ടറുകൾ,
5: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
4: 100,000 രൂപ വീതം 100 പേർക്ക്
5: ബമ്പർ സമ്മാനമായി BMW കാർ,
4: അങ്ങനെ 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും

ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ലംഹെ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

ആകാശവാണി അനന്തപുരി FM 101.9 പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഈറ്റ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും പി മാധുരിയും പാടിയത്, യൂസഫലി കേസരിയുടെ വരികൾക്ക് സംഗീതം പകർന്നത് ജി ദേവരാജൻ.

0: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജുവലറി 25 വയസ്സിലേക്ക്.
1: ഓഗസ്റ്റ് 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
0: ഒപ്പം വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങളും പിറന്നാൾ സമ്മാനങ്ങളും. സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
2: നമ്മള് BMW വാങ്ങിക്കുകയാണെന്ന് മോൻ എല്ലാരോടും പറയുന്നുണ്ട്.
3: അവൻ പറയട്ടെ, ചിലപ്പോ BMW നമ്മുടെ പോർച്ചിൽ വന്നാലോ.
2: നിങ്ങൾ ഈ ഓണത്തിന് ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിക്കും.
3: ആ അത് വാങ്ങിക്കാം, BMW പുറകെ വരും.
2: അതെങ്ങനെ?
3: മൈ ജി ഓണം മാസ ഓണത്തില് ബമ്പർ പ്രൈസ് BMW, പിന്നെ കാറും സ്കൂട്ടറും എല്ലാമായി ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും.
4: മൈ ജി ഓണം മാസ ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
5: ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ. ചിത്രം ഇവിടെ തുടങ്ങുന്നു. പി സുശീലയും മോഹനും പാടിയത്.

0: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
1: ഓണം ഷോപ്പിംഗ് ആ
0: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
1: ആ കാറും സ്കൂട്ടറും ബി എം ഡബ്ല്യു ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഒരു ഗാനം കൂടി കേൾക്കാം. എന്നും നാഥന്റെ നിമ്മി എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോനും ചിത്രയും പാടിയത്. കലാധരൻ എഴുതിയ വരികൾക്ക് സംഗീതം നൽകിയത് ശ്യാം.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ലംഹേ.

തിരൈപ്പൂക്കൾ. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും തിരൈപ്പൂക്കളിലേക്ക് സ്വാഗതം. ആദ്യം കേൾക്കാം നമ്മ വീട്ടുപിള്ള എന്ന ചിത്രത്തിന് വേണ്ടി പ്രദീപ് കുമാറും ശ്രേയ ഘോഷാലും പാടിയത്.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: ചിത്രം സ്റ്റാർ, പാടിയത് ശങ്കർ മഹാദേവൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 20 ഓഗസ്റ്റ്. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശിപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. തിരയിപ്പുകൾ തുടരുന്നു. മധുര എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ, സാധന സർഗം എന്നിവർ പാടിയത്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
3: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
2: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിലെ സ്വന്തം മൈജി.
5: പാർത്ഥിപൻ കനവ് എന്ന ചിത്രത്തിന് വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയത്.

ഓണം ഷോപ്പിംഗ് തുടങ്ങിയോ? KCS പണിക്കേഴ്സ് ഹാളിൽ സ്ത്രീ സംരംഭകരുടെ എക്സ്പോ. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ബാഗുകൾ, കളിപ്പാട്ടങ്ങൾ എന്നിവ വിലക്കുറവിൽ. എൻട്രി ഫ്രീ. തിരയ്പൂക്കളിൽ ഇനി സില്ലനൊരു കാതൽ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയ ഘോഷാൽ, നരേഷ് അയ്യർ എന്നിവർ പാടിയത്.

0: നിനക്കൊരു BMW കിട്ടിയാൽ ആദ്യം എവിടെയാ പോവുക?
1: BMW ആദ്യം കിട്ടട്ടെ,
0: കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ.
2: എങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഷോപ്പിംഗ് ചെയ്താൽ ബമ്പർ സമ്മാനമായി ഒരു BMW ആ കാത്തിരിക്കുന്നത്. കൂടാതെ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്
1: എന്ന ഞാനും വരും എന്റെ സ്വന്തം BMW.
3: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: തിരേപ്പൂക്കളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഉണ്ണികൃഷ്ണനും ഹരിണിയും സംഘവും പാടിയത്, ചിത്രം ഉള്ളം കേട്ടുകുമേ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല
1: ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഹാമാരിയും പ്രളയവും സൃഷ്ടിച്ച ഭീതിയിൽ നിന്നും നാം കരകയറിയിട്ട് അധിക നാളുകളായിട്ടില്ല. അപ്പോഴിതാ മറ്റൊരു മഹാവിപത്ത് നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കി കഴിഞ്ഞു. അതെന്താണെന്നല്ലേ, മറ്റൊന്നുമല്ല, യുവതലമുറയിലെ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം. ഇത് തടഞ്ഞേ മതിയാകും. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന കൌമാരപ്രായക്കാരെയും യുവാക്കളെയും സമൂഹം തിരിച്ചറിഞ്ഞ് അവരെ കർത്തവ്യബോധമുള്ള സാമൂഹ്യബോധമുള്ള പൌരന്മാരാക്കി മാറ്റേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. യുവതലമുറയും ലഹരി ഉപയോഗവും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് പ്രൊഫസറും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് നമ്മുടെ യുവതലമുറയിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം ശരിക്കും ഭയപ്പെടുത്തുന്ന രീതിയിൽ വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത്. എന്താണ് സർ ഇത്തരത്തിൽ നമ്മുടെ യുവതലമുറയിൽ ലഹരിയുടെ സ്വാധീനം ഇത്രത്തോളം ഉണ്ടാകുന്നത്?
2: കൗമാരക്കാരിലും അതുപോലെ യുവാക്കളിലും കുട്ടികളിലും മദ്യം മയക്കുമരുന്ന് ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ക്ലിനിക്കൽ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ ക്രൈം റെക്കോർഡ്സിൽ നോക്കുമ്പോഴത്തേക്ക് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിച്ചതായിട്ട് പോലീസ് റെക്കോർഡുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ അടുത്തിടെയായിട്ടൊരു കുട്ടിയെ കൊണ്ടുവന്നു, ഒരു 11-ാം ക്ലാസ്സുകാരനായിട്ടുള്ളൊരു കുട്ടിയെ, കുട്ടി അമ്മയാണ് കുട്ടിയെ കൊണ്ടുവന്നത്. കുട്ടിയുടെ പേരിലുള്ള പരാതി എന്ന് പറഞ്ഞാൽ കുട്ടി സ്കൂളിൽ സീനിയേഴ്സിനെ അടിച്ചു. അത് സ്കൂളിൽ വെച്ചിട്ടല്ല, കുട്ടിയുടെ വീട്ടിൽ പോയി അടിച്ചു, സീനിയറിൻ്റെ വീട്ടിൽ പോയി അടിച്ചു. അങ്ങനെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കുട്ടിയെ കൊണ്ടുവന്നു. അപ്പോൾ കൂടുതൽ മാനസിക വിശകലനം നടത്തിയപ്പോഴത്തേക്ക് കുട്ടി MDMA ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും കണ്ടെത്താൻ സാധിച്ചു. ആദ്യം കുട്ടി ഇത് വെളിവാക്കിയില്ല, പിന്നെ നമ്മൾ ഇൻ്റർവ്യൂവിലാണത് വെളിവായത്. അപ്പോഴീ കുട്ടിയുടെ ഒരു കുടുംബ പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് അച്ഛൻ മദ്യപാനിയാണ്, അച്ഛൻ കുറേ നാളായിട്ട് വീട് വിട്ടു പോയിരിക്കുകയാണ്, അവരെ കുടുംബമായിട്ട് ചിലവിന് കൊടുക്കുക ഒന്നും ചെയ്യുന്നില്ല. അമ്മ ഒരു പാവപ്പെട്ട ഒരു അമ്മ, ഒരു ഫ്ളാറ്റിൽ ജോലിക്ക് പോയിട്ട് അമ്മ കുടുംബം പോയിട്ടുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ നിറഞ്ഞ അന്തരീക്ഷം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന. ഒന്ന് വളരെ അരക്ഷിതാവസ്ഥ നിറഞ്ഞ വളരെ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികൾ, പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള അരക്ഷിതാവസ്ഥ നിറഞ്ഞ കുടുംബാന്തരീക്ഷം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരം കുട്ടികളിൽ മയക്കുമരുന്ന് ഉപയോഗം വർധനമുള്ളതായിട്ട് ക്ലിനിക്കൽ അനുഭവങ്ങളും സ്റ്റഡീസും തെളിയിക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മധ്യവർഗ കുടുംബങ്ങളിലെ മാതാപിതാക്കൾ കുട്ടികളെ പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്തി മറ്റ് താല്പര്യമുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കാൻ കഴിയാത്ത രീതിയിൽ നിർബന്ധിച്ച് പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്തി അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരം കുട്ടികൾക്കൊരു മാനസികമായിട്ടൊരു ശൂന്യത അനുഭവപ്പെടും, ഒന്നും ചെയ്യാനില്ലാത്തവർ. അവർക്ക് മെൻ്റൽ എനർജി കൂടുതലുമായിരിക്കും അഡോളസൻ്റ് ആകുമ്പോൾ, പക്ഷേ മാനസികമായിട്ടുള്ളൊരു ശൂന്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ശൂന്യതയും മുതലാക്കിക്കൊണ്ട് മയക്കുമരുന്ന് ലോബി അവരുടെ കൂടെയുള്ള കുട്ടികളെ ഉപയോഗിച്ച് അവർ വഴി ഇത്തരം കുട്ടികളെ സ്വാധീനിച്ച് മയക്കുമരുന്നിലേക്ക് കൊണ്ടുവരുന്ന പ്രവണതയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആദ്യം പറഞ്ഞ തരത്തിലുള്ള അവസ്ഥയിലുള്ള കുടുംബങ്ങളിലെ കുട്ടികളാണ് കൂടുതൽ

0: കൂടുതലിത് കാണുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും.
1: സർ, തങ്ങളുടെ കുട്ടികൾ അത് വീടുകളിലാവട്ടെ അതുപോലെ തന്നെ സ്കൂളുകളിലാവട്ടെ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും എങ്ങനെയാണ് കണ്ടെത്താൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കുക?
0: അതേപോലെ നമ്മൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ കുട്ടിയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടിക്ക് മോശപ്പെട്ട തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ചെറിയ കുട്ടി, 5-ാം ക്ലാസ്സിലെ കുട്ടി, 10-ാം ക്ലാസ്സിലെ കുട്ടിയായിട്ടാണ് അടുപ്പം കൂടുതൽ. അങ്ങനെ രീതിയിലുള്ള പ്രായത്തിന് അതീതമായ തരത്തിലുള്ള സുഹൃബന്ധം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത്തരം കുട്ടികളുടെ സുഹൃബന്ധം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. കൂടുതൽ കൂടുതൽ മുതിർന്ന കുട്ടികളുടെ സുഹൃബന്ധം ഭയങ്കര ചേഞ്ച് സൗഹൃദത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ സ്കൂളിൻ്റെ പരിസരത്തുള്ള മുറുക്കാങ്കടയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന രീതി, കുട്ടിയെ തിരക്കിയാൽ അവിടെ മാത്രമേ കാണത്തുള്ളൂ, വേറെ എവിടെയും കുട്ടിയെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുപോലെ വീട്ടിന് പരിസരത്ത് ഇത്തരം കുട്ടികൾ തെങ്ങുംപുരയിടത്തിലൊക്കെ ഇരുന്ന ആൾക്കാർ മുതിർന്നവർ ചീട്ട് കളിക്കുമ്പം മദ്യപിക്കുമ്പോൾ അവിടെ പോയി സഹായിയായിട്ട് കൂടും, അവരുമായിട്ട് ഭയങ്കര അടുപ്പത്തിലേക്ക് വീടിൻ്റെ പരിസരത്തുള്ള. അപ്പോൾ ഇത്തരം കുട്ടികൾ നേരത്തെ കൂട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കണ്ടെത്താൻ ക്ലിനിക്കൽ അനുഭവങ്ങൾ. അതുപോലെ തന്നെ കുട്ടികളിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ സ്വഭാവമാറ്റം പ്രകടമാകും പെട്ടെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം, അകാരണമായ കോപം, വഴക്ക്, മാതാപിതാക്കളെ അനുസരിക്കാത്ത രീതിയിൽ, അധ്യാപകരെ അനുസരിക്കാത്ത രീതിയിൽ, അവരുമായിട്ട് തർക്കിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു സ്വഭാവ രീതി നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. ഇത്തരം കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോകുന്നത്, അപ്പോൾ സുഹൃബന്ധങ്ങളിലുള്ള മാറ്റത്തിനോടൊപ്പമാണ് പഠനത്തിൽ പിന്നോക്കം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളിൽ പ്രത്യേകിച്ച് കൗമാരകാലത്തിൽ എത്തുമ്പോഴത്തേക്ക് ഈ മയക്കുമരുന്ന് ഉപയോഗത്തിനൊപ്പം പോർണോഗ്രാഫിയിലും കൂടെ പ്രത്യേകം അശ്ലീല സെക്സ് വീഡിയോസ് കാണുന്നത്, സെക്സ് വീഡിയോസ് ക്ലാസ്സിൽ കൊണ്ടുവരിക, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, അങ്ങനെ പോർണോഗ്രാഫി, പിന്നെ അതുപോലെ സെക്സ് ക്രൈംസിൽ പെൺകുട്ടികളെയൊക്കെ പരസ്യമായിട്ട് ചുംബിക്കുക അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ എടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള സെക്ഷൽ ഡീവിയൻ്റ് ബിഹേവിയർ ചില കുട്ടികളെ നമ്മൾ MDMA ഉപയോഗിക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. പിന്നെ ഇത്രയൊരു സാഹചര്യമാണ് ലൈംഗിക കുറ്റകൃത്യങ്ങൾ. ഇനി മയക്കുമരുന്ന് ആസക്തിയിലേക്ക് പോകുന്ന ഒരു അടിമ, മയക്കുമരുന്ന് അടിമ എന്ന് പറയുന്ന ആസക്തിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികളിൽ പെട്ടെന്ന് വേഗത്തിൽ വയലൻ്റ് ആകുന്ന ഒരു സ്വഭാവ രീതി, ചിത്തഭ്രമം ബാധിച്ചതുപോലെയുള്ള രീതിയിൽ പെട്ടെന്ന് വയലൻ്റ് ആകുന്ന ഒരു സ്വഭാവ രീതി നമുക്ക് കാണാൻ സാധിക്കും. പണം, വലിയ തോതിൽ പണം മോഷ്ടിക്കുക, ആ പണം ഉപയോഗിച്ചിട്ട് മയക്കുമരുന്ന് കിട്ടാതെ വരുമ്പോൾ അത് വാങ്ങുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുക, വീട് വിട്ടിറങ്ങുക, റോഡിൽ ചുറ്റിത്തിരിയുക, ഇതൊക്കെ മയക്കുമരുന്ന് ഡിപ്പെൻഡൻസി, ആൾക്കഹോൾ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് പോലെ സബ്സ്റ്റൻസ് അബ്യൂസ് ഡിപ്പെൻഡൻസി, മയക്കുമരുന്ന് ആസക്തിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യവും കൂടെ നമ്മൾ കാണേണ്ടത്, എന്തുകൊണ്ടാണ് ഈ കുട്ടികളിൽ ഇത്തരത്തിലുള്ള മാറ്റം വരുന്നതെന്നുള്ളത് സംബന്ധിച്ച് തലച്ചോറിൻ്റെ ഒരു ഭാഗവും കൂടെ ഞാൻ പറയാം. അതായത് ഈ കുട്ടികളുടെ തലച്ചോറ് വളർച്ച പൂർത്തിയായിട്ടില്ല. പ്രീ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത്, പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിലുള്ള അക്രമ പ്രവണതയെ നിയന്ത്രിച്ച് അയാളുടെ അക്രമ പ്രവണതയെ കുറച്ച് കൊണ്ടുവരുന്നതിൽ പ്രത്യേക പങ്ക് വഹിക്കുന്നതാണ് പ്രീ ഫ്രോണ്ടൽ ലോബ്. അപ്പോൾ ഈ കുട്ടികളുടെ പ്രീ ഫ്രോണ്ടൽ ലോബ് കൗമാരക്കാരിൽ മെച്ചുറായിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ മെച്ചുറാകാത്ത പ്രീ ഫ്രോണ്ടൽ ലോബിൽ ഈ മയക്കുമരുന്നുണ്ടാക്കുന്ന ആഘാതം കുട്ടിയുടെ നിയന്ത്രണശേഷി നഷ്ടപ്പെടുത്തും അതുപോലും. അപ്പോൾ അങ്ങനെ ഈ കുട്ടികൾ അൺപ്രെഡിക്റ്റബിൾ, അൺകൺട്രോൾഡ് വയലൻസിലേക്ക് പോകുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഈ തലച്ചോറിൽ മയക്കുമരുന്നുണ്ടാക്കുന്ന ആഘാതമാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്.
1: സർ പറഞ്ഞതുപോലെ കുട്ടികൾ ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും അടുത്തതായി എന്താണ് ചെയ്യേണ്ടത്?
0: അതിൽ വളരെ പ്രധാനമാണ്. അതായത് പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മയക്കുമരുന്ന്, മദ്യ മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങുന്നത് മിക്കവാറും സ്കൂളിൻ്റെ പരിസരവുമായി ബന്ധപ്പെട്ട, പിന്നെയാണ് വീട്ടിലേക്ക് വ്യാപിക്കുന്നത് സ്കൂളിലെ കേസുകളിൽ. അപ്പോൾ ഇവിടെ നമ്മൾ സംശയിക്കപ്പെടുന്ന കുട്ടിയുമായിട്ട് അധ്യാപകനാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും നല്ല രീതിയിലുള്ള സൗഹൃദം സ്ഥാപിക്കണം. അവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചിട്ട് അങ്ങനെ അവരുമായിട്ട് കൂടുതൽ വിശകലനം നടത്തുക, അങ്ങനെ പിന്നെ അവരുടെ കൂട്ടുകാരെ തിരിച്ചറിയുക, കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക, കൂട്ടുകാരുടെ രീതികൾ മനസ്സിലാക്കുക, അങ്ങനെ നമ്മൾ ഈ കുട്ടികളെ പിന്നെ ക്രൂരമായി ശിക്ഷിക്കാതെ, പരസ്യമായിട്ട് കുറ്റപ്പെടുത്താതെ കുട്ടിയുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് കുട്ടിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് കുട്ടിയെ പുറത്താക്കുക അല്ലെങ്കിൽ കൂടുതൽ കുറ്റപ്പെടുത്തുക അങ്ങനെയുള്ള രീതികൾ നമ്മൾ പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആ കുട്ടിയുമായിട്ട്, അങ്ങനെ ഒരു സംശയിക്കപ്പെടുന്ന കുട്ടിയുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാകുന്ന ഉള്ള ഒരു അധ്യാപകന് അല്ലെങ്കിൽ ഒരമ്മയ്ക്ക് അച്ഛന് കുട്ടിയുമായിട്ട് കൂടുതൽ ചർച്ച ചെയ്തിട്ട് യഥാർത്ഥത്തിൽ കുട്ടി അതിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് ആ വിഷയം തന്നെ നേരിട്ട് സംസാരിക്കുന്നതിന് കുഴപ്പം.

0: കുഴപ്പമില്ല. പക്ഷെ നല്ല സൗഹൃദമില്ലാത്തൊരു അധ്യാപകനോ അമ്മയ്ക്കോ ഈ കുട്ടിയെ നേരിട്ട് വിഷയത്തിലേക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിലേക്ക് പോകാൻ കഴിയത്തില്ല. പക്ഷേ സൗഹൃദമുള്ള ഒരു അമ്മയ്ക്ക് അച്ഛന് അല്ലെങ്കിൽ അധ്യാപകന് കുട്ടിയുമായിട്ട് വിഷയത്തിലേക്ക് നേരിട്ട് പോയി നമുക്ക് വിശകലനം നടത്തി നോക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. അവന് സംശയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുടുംബ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കുട്ടിയെ അടിച്ച് കുറ്റം സമ്മതിപ്പിക്കുന്ന ഒരു രീതി മാതാപിതാക്കൾ പ്രത്യേകിച്ച് അച്ഛന്മാർ പുലർത്താറുണ്ട്. അത് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം നമുക്ക് കുട്ടിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് കുട്ടിയെ നമുക്ക് സ്വാധീനിച്ച് നല്ല രീതിയിലോട്ട് മാറ്റി കൊണ്ടുവരാൻ സാധിക്കാതെ വരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു, അതുപോലെ സംശയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുട്ടിയുമായിട്ടുള്ള പ്രത്യേകിച്ച് സ്കൂൾ അന്തരീക്ഷത്തിൽ അധ്യാപകൻ രഹസ്യമായിട്ട് വേണം കുട്ടിയുമായിട്ടുള്ള ഇൻ്ററാക്ഷൻസ് നടത്തി പിന്നെ മനസ്സിലാക്കി ഇത് വളരെ കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കുകയും വേണം. ഇപ്പോൾ ടീച്ചേഴ്സ് റൂമിലൊക്കെ ഇത്തരം കുട്ടികളെക്കുറിച്ചിട്ടുള്ള ഒരു പരസ്യമായ ചർച്ച കുട്ടികൾ തന്നെ കേൾക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ സാഹചര്യത്തിൽ കുട്ടികൾ മനസ്സ് തുറന്ന് പുറത്തേക്ക് അവർ വരത്തില്ല. എങ്ങനെ അവരിതിലേക്ക് വന്നു അല്ലെങ്കിൽ എന്തോ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുന്നതിന് അധ്യാപകർ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ കുട്ടിയുമായിട്ട് നിരീക്ഷണം നടത്തുന്ന കുട്ടികളുടെ സുഹൃത്തുക്കളെ നിരീക്ഷിക്കുന്നതിനും സ്കൂൾ അധികൃതർ അതുപോലെ അധ്യാപകരും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ഒരു കുട്ടിക്ക് മയക്കുമരുന്ന് ഉപയോഗം ഉണ്ടെന്ന് കണ്ടെത്തിയാൽ സ്കൂൾ തല കൗൺസിലിംഗ് കൊടുക്കുന്നതിന് അധ്യാപകൻ നല്ല രീതിയിൽ പരിശീലിക്കപ്പെട്ട അധ്യാപകനോ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലറോ ഉണ്ടെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ സ്കൂൾ കൗൺസിലിംഗ് നടത്തി കുട്ടി ഇതിലേക്ക് വന്ന സാഹചര്യം കുടുംബ പശ്ചാത്തലം കുട്ടി ഇപ്പോൾ എത്രത്തോളം ഉപയോഗിക്കും ഇപ്പോൾ ആരാണ് കുട്ടിയുടെ കൂട്ടുകാർ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ഇതിനകത്തുണ്ട് കയ്യിലുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നത് അതാണ് വളരെ പ്രധാനം. അതുപോലെ അവരുടെ സുഹൃത്തുക്കളുമായിട്ടും സൗഹൃദം സ്ഥാപിക്കുന്നതും വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മതിലിന് പുറത്തുള്ള സുഹൃത്തുക്കളുണ്ട്, മുതിർന്ന സുഹൃത്തുക്കൾ, നമ്മൾ നേരത്തെ പറഞ്ഞ മുറുക്കാങ്കട പോലെയുള്ള അവിടുത്തെ അവർ അങ്ങനെ അവരുമായിട്ടുള്ള ബന്ധം മുതിർന്ന കുട്ടികളുമായിട്ടുള്ള ബന്ധവും നിരീക്ഷിക്കണം. മുതിർന്ന കുട്ടികൾ ഏജ് അപ്രോപ്രിയേറ്റ് അല്ലാത്ത കൂട്ടുകാരാണ് ഇത് ഒരു പ്രധാന ഘടകമാണിത്. അപ്പോൾ അങ്ങനത്തെ കൂട്ടുകാരെയും അങ്ങനത്തെ അവർ അതുപോലുള്ള ബന്ധങ്ങളെയും നിരീക്ഷിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്കൂളിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകർ സമചിത്തതയോടുകൂടി പെരുമാറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കേൾക്കുമ്പം വിഷമിക്കുമ്പം ഇത് അറിയുമ്പോഴത്തേക്ക് അധ്യാപകർക്ക് പ്രത്യേകിച്ച് ഒരു പിന്നെ വിഷമം ദേഷ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട് പേരൻസിനും. അങ്ങനെ നമ്മൾ ഇടപെട്ടിട്ടൊരു കാര്യവുമില്ല. സമചിത്തതയോടുകൂടി ഇടപെട്ട് ആവശ്യമായ തരത്തിലുള്ള കൗൺസിലിംഗ് കുട്ടിക്ക് കൊടുക്കുന്നതിന് അധ്യാപകനോ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലറോ അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ ഈ കുടുംബ സാഹചര്യത്തിൽ കുട്ടിയെ ഇത്തരത്തിൽ കണ്ടെത്തുന്ന ഒരു അമ്മയോ അച്ഛനോ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ള വളരെ പിന്നെ ബന്ധമുള്ളവരും സ്കൂൾ അധ്യാപകനുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂൾ തലത്തിൽ ഈ അധ്യാപകൻ കോൺഫിഡൻഷ്യലായിട്ട് തന്നെ കുട്ടിയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ രീതിയിലുള്ള പ്രാഥമിക ഇടപെടലുകൾ അധ്യാപകൻ നടത്തുന്നു, ഈ പറഞ്ഞ രഹസ്യമായിട്ട് കുട്ടിയുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നു, കൗൺസിലറുടെ സഹായത്തിൽ കൊടുക്കുന്നു. ഇതിലെല്ലാം നമ്മൾ മതിയായ തരത്തിലുള്ള ഒരു പുരോഗതി കാണുന്നില്ല. കുട്ടി ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു, നമ്മളുമായിട്ട് ബന്ധത്തിൽ വരാൻ കുട്ടി വിമുഖത പ്രകടിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടി കുട്ടിക്ക് മതിയായ തരത്തിലുള്ള ചികിത്സ തന്നെ കൊടുക്കേണ്ടി വരും. ഒരുപക്ഷേ അടിമത്തത്തിലേക്ക് മയക്കുമരുന്ന് അടിമത്തത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ചികിത്സ, അങ്ങനെ നമ്മൾ ചികിത്സ കൊടുത്ത് നമുക്ക് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാണേണ്ടുന്നത് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് നല്ലൊരു ധാരണ നമുക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വേണ്ടതുണ്ട്. നമ്മളെ നടത്തുന്നു, നമ്മളെ ഇടപെടൽ നടത്തുന്നു, ഒരു കുട്ടി സഹകരിക്കുന്നില്ല, പക്ഷേ കുട്ടി ഇപ്പോൾ സ്റ്റിൽ കണ്ടിന്യൂ, അതുപോലെ സുഹൃത്ബന്ധത്തിലും ഒരു മാറ്റവും നമ്മൾ പറഞ്ഞതിന് ശേഷം വന്നിട്ടില്ല, ഇപ്പോഴും അതേപോലെ തന്നെ തുടരുന്നു എന്ന് തോന്നിയാൽ, എപ്പോഴും തോന്നിയാലും ഇതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിവിധി എന്ന് പറയുന്നത് മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടി. തീർച്ചയായിട്ടും അത്തരം കുട്ടികളിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായത്തോടുകൂടി നമുക്ക് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ആവശ്യമായിട്ടുള്ള ചികിത്സ, മാനസികാരോഗ്യ ചികിത്സ നൽകി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഒക്കെ നൽകി നമുക്ക് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്നതെന്നുള്ളതാണ് ക്ലിനിക്കൽ അനുഭവങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അമാന്തം കാണിക്കരുത്, അതാണ് ഒരു മെസ്സേജ്. ഈ കുട്ടി ആവശ്യമാണെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക എന്നുള്ളതാണ്.
1: സർ, ഈ അവസരത്തിൽ എന്ത് സന്ദേശമാണ് അങ്ങേക്ക് സമൂഹത്തോട് പറയാനുള്ളത്?
0: കുട്ടികളെ മാതാപിതാക്കളും അധ്യാപകരും കുട്ടിയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടിയുമായിട്ട് നല്ല സൗഹാർദ്ദമുള്ളൊരു മാതാപിതാക്കൾക്കും അമ്മയ്ക്കും അച്ഛനും അധ്യാപകർക്കും തീർച്ചയായിട്ടും ഇതിൽ വിജയകരമായി ഇടപെടാൻ കഴിയും.

0: ചെയ്യും. അപ്പോൾ ആ സൗഹാർദ്ദം സ്ഥാപിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കൗമാരക്കാരുമായിട്ടുള്ള ഒരു സൗഹാർദ്ദം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അവരെ അംഗീകരിക്കുകയും അവരെ ഉൾക്കൊണ്ടും കൊണ്ട് അവരെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ അവരോട് പെരുമാറുന്നത്, ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമീപനം പുലർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല സ്നേഹത്തിലൂടെ തന്നെ ഒത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുന്നതാണ് ഒരു യാഥാർത്ഥ്യം.
1: യുവതലമുറയും ലഹരി ഉപയോഗവും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജയപ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: എല്ലാവർക്കും നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ് കേൾക്കാം. ആദ്യം സാജൻ എന്ന ചിത്രത്തിന് വേണ്ടി കുമാർ സാനു, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത്.

0: ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
4: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: ചിത്രം താൾ, പാടിയത് ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എൻആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563211. മറ്റൊരു നമ്പർ 9496593211. ഓർക്കുക, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും

0: ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് കാരണമുള്ള വേദനകൾക്ക് ഫിസിയോതെറാപ്പി എത്രത്തോളം ഫലപ്രദമാണ്? ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
2: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: അടുത്ത ഗാനം മൊഹറ എന്ന ചിത്രത്തിനു വേണ്ടി പങ്കജ് ഉദാസ്, സാധന സർഗം എന്നിവർ പാടിയത്.

0: ആഹാ, പുതിയ ഫോൺ വാങ്ങിച്ചല്ലോ. ഇന്നലെ മൈജിയിൽ പോയിരുന്നോ?
1: എങ്ങനെ പോവാതിരിക്കും.
0: അതെന്താ,
1: കാറും സ്കൂട്ടറും മുതൽ BMW വരെ ആയിരക്കണക്കിന് സമ്മാനങ്ങളും വൺ ഡിസ്കൗണ്ടുകളും അല്ലേ മൈജി ഓണം മാസ് ഓണം സീസൺ 4 കാത്തിരിക്കുന്നത്.
0: അപ്പൊ ഈ ഓണത്തിന് മൈജിയിൽ ഒന്ന് കേറാതെ പറ്റില്ലല്ലേ.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ചിത്രം സിൽസില, ലതാ മങ്കേഷ്കറും കിഷോർ കുമാറും സംഘവും പാടിയത്.

0: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
5: മൈജി ഫ്യൂച്ചറിൽ
4: എന്താ ഇത്ര അത്യാവശ്യം?
5: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
4: എന്നാ ഞാനും വരുന്നളിയാ.
6: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ഇനി കേൾക്കാം ഏതിൽ ആഷിഖാന എന്ന ചിത്രത്തിലെ ഒരു ഗാനം.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ബെഡേമിയൻ ചോട്ടേമിയൻ എന്ന ചിത്രത്തിന് വേണ്ടി ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത്.

എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സിൽ ഒരു ഗാനം കൂടി കേൾക്കാം. പഥേർ കെ സനം എന്ന ചിത്രത്തിനു വേണ്ടി ലതാ മങ്കേഷ്കർ, മുകേഷ് എന്നിവർ പാടിയത്.

0: സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രണ്ടു ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ശ്രീവിജയപുരത്തെത്തി. സെല്ലുലാർ ജയിലിലെ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. യുവജനങ്ങൾ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതി സെർജിയോ ഗോറുമായി കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തി. കാസർഗോഡ്, കുമ്പള, മഞ്ചേശ്വരം ഉപജില്ലകളിലെ സ്കൂളുകളിൽ നടത്തിയ പ്രശ്നോത്തരിയിൽ വിവാദമുണ്ടായ സാഹചര്യത്തിൽ അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. കണ്ണൂർ ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹം ഫ്രീസർ സൌകര്യമില്ലാതെ കൊണ്ടുപോയ സംഭവത്തിൽ പയ്യന്നൂർ തഹസിൽദാർ പോൾ KPയെ സസ്പെൻഡ് ചെയ്യാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശം നൽകി. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനുമായി നടപ്പിലാക്കി വരുന്ന സമഗ്ര പാക്കേജ് സ്നേഹസാന്ത്വനത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് 14.40 കോടി രൂപയുടെ ഭരണാനുമതി നൽകി സംസ്ഥാന സർക്കാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 68 കേസുകളിലായി 81 പേർ കൂടി അറസ്റ്റിലായി. ആകെ 9291 കേസുകളാണ് ഇതുവരെ നടന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിൽ പാപ്പാനെ ആന ചവിട്ടിക്കൊന്നു. മോഹനൻ എന്ന പാപ്പാനാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അഴകിയ രാവണൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.
1: തനനാന താന താന പവിഴമഴ

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകളുമായി വെട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺ വരെ എല്ലാ മൊബൈൽ പർച്ചേസിനുമൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. കൂടാതെ മൊബൈൽ ഫോൺ ഫിനാൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ നെക് ബാൻഡ്. വെട്ടാപ്പള്ളിയിൽ വമ്പനോണം കോമ്പൻ ഓഫറിൽ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും. വെട്ടാപ്പള്ളിയിലെ ഏജൻസീസ്.
4: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും,
5: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
7: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
6: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
9: 20 കാറുകൾ,
8: 25 സ്കൂട്ടറുകൾ,
9: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
8: 100,000 രൂപ വീതം 100 പേർക്ക്
9: ബമ്പർ സമ്മാനമായി BMW കാർ,
8: അങ്ങനെ 30 കോടി രൂപയുടെ
9: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
10: ഇനി ഇവൾ ദ്രൗപദി എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടി ഒരു ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം മധു.

0: ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും
0: ലേഡീസ് ജെന്റ്സ് സ്റ്റിച്ചിങ്ങിന് ഡ്യൂറോൺ പവർ ഹൗസ് ജംഗ്ഷൻ ട്രിവാൻഡ്രം.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
3: ഷോറൂം സന്ദർശിക്കൂ.
4: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210.

0: വീട്ടിൽ ലിസ്റ്റ് റെഡിയായി. ടിവി, ഫ്രിഡ്ജ്, ഫോൺ, മിക്സി. പക്ഷെ ബജറ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഓഫായി.
1: ഓഫാവണ്ട, മൈജി ഉണ്ടല്ലോ.
0: എന്താ അവിടെ സ്പെഷ്യൽ?
1: മൈജി ഓണം മാസോണം 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, സ്പെഷ്യൽ ക്യാഷ് ഡിസ്കൗണ്ട്സ്, പിന്നെ ഭാഗ്യം കൂടിയാൽ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഗിരീഷ് പുതഞ്ചേരിയുടെ രചനയും ഇളയരാജയുടെ സംഗീതവും. ചിത്രം പാടിയത് ചിത്രം രസതന്ത്രം.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ഇനി നമുക്ക് മംഗല്യസൂത്രം എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രനും

0: ഫോണുകൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകളുമായി വിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺ വരെ എല്ലാ മൊബൈൽ പർച്ചേസിനുമൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. കൂടാതെ മൊബൈൽ ഫോൺ ഫിനാൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ നെറ്റ് ബാൻഡ്. വിട്ടാപ്പിള്ളിൽ വമ്പനോണം കോമ്പൻ ഓഫറിൽ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും. വിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. പാടിയത് യേശുദാസും ചിത്രയും.
1: അത് ഉറപ്പല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ചേട്ടാ, ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
5: ഓണം ഷോപ്പിംഗ്?
4: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
5: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
6: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി നമുക്ക് ഡോക്ടർ പേഷ്യൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനം പാടിയത് ഹരിഹരൻ, രചന റഫീഖ് അഹമ്മദ്, സംഗീതം ബെന്നറ്റ് ആൻഡ് വി ട്രാക്ക്.

0: രണ്ട് വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
3: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
2: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
3: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
4: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ജി വേണുഗോപാലും സിതാരയും പാടിയത് ചിത്രം പോപ്പിൻസ്. രചനയും സംഗീതവും രതീഷ് വേഗം.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദേശീയ താൽപര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകണമെന്ന് യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഐഐടി ഡൽഹിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംവാദങ്ങളിലൂടെയാണ് നീതി ലഭ്യമാകുന്ന പ്രക്രിയ ആരംഭിക്കുന്നതെന്നും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കനുസരിച്ചുള്ള പരിഹാരങ്ങൾ നൽകണമെന്നും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ നടന്ന 11-ാമത് ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം ഭോപ്പാലിൽ സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭോപ്പാൽ പ്രഖ്യാപനം യോഗം അംഗീകരിച്ചു. കർണാടകയിലെ ബിഡതിയിൽ കെഎസ്ആർടിസി ബസ് അപകടത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കർണാടക ആരോഗ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ദക്ഷിണ വ്യോമസേനയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 12-13 തീയതികളിൽ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ബാൻഡ് പ്രകടനം സംഘടിപ്പിക്കും. കണ്ണൂർ ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹം ഫ്രീസർ സൌകര്യമില്ലാതെ കൊണ്ടുപോയ സംഭവത്തിൽ പയ്യന്നൂർ തഹസിൽദാർ പോൾ കെ പിയെ സസ്പെൻഡ് ചെയ്യാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് മന്ത്രി എ പി അനിൽകുമാർ നിർദ്ദേശം നൽകി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 68 കേസുകളിലായി 81 പേർ കൂടി അറസ്റ്റിലായി. ആകെ 9291 അറസ്റ്റുകളാണ് ഇതുവരെ നടന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. വരും മണിക്കൂറുകളിൽ ഇടുക്കി ജില്ലയിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിൽ പാപ്പാനെ ആന ചവിട്ടിക്കൊന്നു. മോഹനൻ എന്ന പാപ്പാനാണ് മരിച്ചത്.

ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം 23-ാം ദിവസം കാവലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. ഡയറി മേഖലയിൽ സംരംഭകത്വ സാധ്യതകൾ. ഡോക്ടർ ജയദേവൻ ജി ആർമായി അഭിമുഖം. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീത സുധ. 10:30 നിശാസുരവി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 വിവിധ ഭാരതി റിലേ.

ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ കെ വി ദേവ് അവതരിപ്പിച്ചത്. 6:02 അറിയിപ്പ്, തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ആദ്യം ഉഷമലരി. വള്ളത്തോൾ എഴുതിയ കവിത മാതൃഭൂമിയോട്. ആലാപനം മുട്ടറ ബി എൻ രവീന്ദ്രൻ. അധ്യാത്മരാമായണ പാരായണം 24-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. തുടർന്ന് ഉദയഗീതം മധു ബാലകൃഷ്ണൻ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇന്നത്തെ ചോദ്യം രാമായണ പൊരുൾ ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്നു. കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് 7:15 ആരണികം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം കണ്ടതും കേട്ടതും ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഓർമ്മച്ചെപ്പ്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 ഓർമ്മച്ചെപ്പ് തുടരും. 11:02 ബാലലോകം. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. 11:30 പഞ്ചാര മിഠായി, കുട്ടികൾക്കുള്ള ചലച്ചിത്ര ഗാനങ്ങൾ. 12:02 ഗാനമാലിക. 12:40 പ്രകാശധാര. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ. 2:02 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹേ സ്പോൺസേർഡ് പരിപാടി. 3:00 തിരയിപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4:00 ഗാനാമൃതം. 5:02 രാത്രി 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:02 അറിയിപ്പ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം 24-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലിൻ വീടും പശുക്കളിൽ കണ്ടുവരുന്ന വന്ധ്യത, കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഡോക്ടർ ശില്പ വി എസുമായി അഭിമുഖം. 8:45 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് സ്പോൺസേർഡ് പരിപാടി. 9:00 സൺഡേ സെലക്ഷൻസ്. 9:30 സംഗീത സുധ, നിത്യശ്രീ മഹാദേവൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം, പ്രൊഫസർ കെ വി ദേവ് അവതരിപ്പിച്ചത്. രാത്രി 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി മുംബൈയിലെ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി നമുക്ക് കാലാവസ്ഥ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29°C, കുറഞ്ഞ താപനില 23.8°C. അറിയിപ്പ് പൂർണ്ണമാകുന്നു. ഇനി നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മധുര നൊമ്പരക്കാറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. യൂസഫ് അലി കേച്ചേരിയുടെ രചനയും വിദ്യാസാഗറിന്റെ സംഗീതവും.

0: ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഓണം ഷോപ്പിംഗ് തുടങ്ങിയോ? KCS പണിക്കേസ് ഹാളിൽ സ്ത്രീ സംരംഭകരുടെ എക്സ്പോ. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ബാഗുകൾ, കളിപ്പാട്ടങ്ങൾ വിലക്കുറവിൽ. എൻട്രി ഫ്രീ.
4: ഓണം വരവായി.
5: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
4: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
5: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
0: അതെങ്ങനെ?
6: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
7: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
8: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
9: ഈ ഓണം ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
10: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും.
9: ലേഡീസ് ജെന്റ് സ്റ്റിച്ചിങ്ങിന് ഡ്യൂറോൺ പവർ ഹൗസ് ജംഗ്ഷൻ ട്രിവാൻഡ്രം.
11: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
12: MRT ഓണം പൊന്നോണം ലക്കി ഡ്രോയിലെ ഈ ആഴ്ചയിലെ ഗോൾഡ് കോയിൻ വിന്നർ ഷാമി കാഞ്ഞിരമ്പാറ, 60 വർഷത്തെ സേവന പാരമ്പര്യവുമായി MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും.
13: August 12 ബാലരാമപുരം സുൽത്താന ജുവലറി, 25ാം വയസ്സിലേക്ക്.
14: August 12, 13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
13: ഒപ്പം വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങളും പിറന്നാൾ സമ്മാനങ്ങളും. സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാലരാമപുരം.
3: ഇനി അനന്തഭദ്രം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 7:20 കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: രാമായണ പാരായണം 23-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: ഹനുമൽ സീതാ സംവാദമാണ് ഇന്നത്തെ കഥാസന്ദർഭം. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.
2: ശ്രീരാമ രാമ ഹൃദി രാമ താം രാമ രാമ.
3: ഉഷസി

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് കാരണമുള്ള വേദനകൾക്ക് ഫിസിയോതെറാപ്പി എത്രത്തോളം ഫലപ്രദമാണ്? ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. യുവജനങ്ങൾ രാജ്യ താൽപര്യത്തിന് മുൻഗണന നൽകണമെന്ന് IIT ഡൽഹിയുടെ ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളം കലൂരിൽ നിർവഹിച്ചു. എൻഡോസൾഫാൻ ദുരിത ബാധിതർക്കുള്ള സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് 14.40 കോടി രൂപയുടെ ഭരണാനുമതി നൽകി സംസ്ഥാന സർക്കാർ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനും പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മ്യൂൾ അക്കൌണ്ട് തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് കേരള പോലീസ്. ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് വ്യാപക മഴ. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ ശ്രീവിജയപുരത്തിലെത്തി. INS ഉത്ക്രോഷിൽ എത്തിയ ഉപരാഷ്ട്രപതിക്ക് ഗാർഡ് ഓഫ് ഓണറോടെ ഔദ്യോഗിക സ്വീകരണം നൽകി. ദേശീയ സ്മാരകമായ സെല്ലുലാർ ജയിൽ സന്ദർശിച്ച് രക്തസാക്ഷി മണ്ഡപത്തിലും സ്വതന്ത്ര ജ്യോതിയിലും അദ്ദേഹം പുഷ്പാർച്ചന നടത്തും. നാളെ ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി ശ്രീവിജയപുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തും. യുവജനങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ രാജ്യ താൽപര്യത്തിന് മുൻഗണന നൽകണമെന്നും തങ്ങളുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുമെന്ന് ചിന്തിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളിലും രാജ്യം സ്വാശ്രയത്വം കൈവരിക്കാനുള്ള ശ്രമത്തിലാണെന്നും ഇത് വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള ശക്തമായ അടിത്തറയായി മാറുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രി VD സതീശനും ഇന്ത്യയിലെ US സ്ഥാനപതി സെർജിയോ ഗോറും തമ്മിൽ കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തി. ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ഉന്നത വിദ്യാഭ്യാസം, ടൂറിസം, സംസ്കാരം, നിക്ഷേപം, തീരദേശ തുറമുഖ വികസനം തുടങ്ങിയ മേഖലകളിൽ കേരളവും അമേരിക്കയും തമ്മിലുള്ള പരസ്പര സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. കുറ്റാന്വേഷണത്തിലും ജനങ്ങളെ സംരക്ഷിക്കുന്നതിലും കേരള പോലീസിന്റെ പങ്ക് പ്രശംസനീയമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. പാലക്കാട് മുട്ടികുളങ്ങര KAP 2nd Battalion പരേഡ് ഗ്രൌണ്ടിൽ പാസിംഗ് ഔട്ട് പരേഡിന് അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മ്യൂൾ അക്കൌണ്ടുകൾക്കെതിരെ മുന്നറിയിപ്പുമായി കേരള പോലീസ്. സൈബർ കുറ്റവാളികൾ തട്ടിപ്പിലൂടെ കൈക്കലാക്കുന്ന പണം സുരക്ഷിതമായി മാറ്റിയെടുക്കാൻ വ്യക്തികളുടെ ബാങ്ക് അക്കൌണ്ടുകൾ വാടകയ്ക്കെടുക്കുന്ന തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. ബാങ്ക് അക്കൌണ്ടുകൾ മറ്റുള്ളവർക്ക് കൈകാര്യം ചെയ്യാൻ നൽകരുതെന്നും അക്കൌണ്ട് വിവരങ്ങളോ വ്യക്തിഗത വിവരങ്ങളോ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും പോലീസ് നിർദ്ദേശിച്ചു. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഗോത്രവർഗ വിഭാഗക്കാർക്ക് ദീർഘദൂരം യാത്ര ചെയ്യാതെ വാസസ്ഥലങ്ങളിൽ തന്നെ റേഷൻ വിഹിതം ലഭ്യമാക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P ജഗന്നിവാസൻ.
1: 2013 ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പൊതുവിതരണ ഉപഭോക്തൃ വകുപ്പാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ അരിങ്കല്ല്, VTOD, പാൽച്ചുരം തട്ട്, മാമ്പള്ളം, ചീറ്റക്കാൽ, അത്തിക്കടവ്, അരീക്കര എന്നീ ഉന്നതികളിലെ താമസക്കാർക്ക് താമസ സ്ഥലത്ത് നേരിട്ട് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു നൽകുന്നതാണ് ഈ പദ്ധതി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും കാസർകോട്ട് മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. സംസ്ഥാനത്തൊട്ടാകെ 148 ഗോത്രവർഗ ഊരുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കും.
0: കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനുമായി നടപ്പിലാക്കുന്ന സമഗ്ര പാക്കേജായ സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി 14.40 കോടി രൂപയ്ക്ക് സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകി. സംസ്ഥാന ബജറ്റിലെ ധനാഭ്യർത്ഥനയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യനീതി വകുപ്പ് വഴിയാണ് തുക അനുവദിച്ചത്.

0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളം കലൂരിൽ നിർവഹിച്ചു. ആഘോഷവേളകളിൽ വിലക്കയറ്റം ഉണ്ടാകുന്ന സമയങ്ങളിൽ വിപണിയിൽ ആവശ്യമായ ഇടപെടൽ നടത്താൻ സപ്ലൈകോയെ സജ്ജമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭാവിയിൽ സപ്ലൈകോയെ സ്വതന്ത്ര സ്ഥാപനമായി നിലനിർത്താനും നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും, ഓർഗാനിക്കായിട്ടുള്ള വിലക്കയറ്റം ഉണ്ടാവും. അതുകൊണ്ട് മാർക്കറ്റ് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുകയും കൃത്യമായ ഇടപെടൽ നടത്തുകയും ചെയ്യുക. അങ്ങനെ വിപണിയിൽ ഇടപെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് സപ്ലൈകോ.
0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും സംസ്ഥാനത്തെ അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി വിപണനമേള 10 മുതൽ 15 തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കും. മേളയോടനുബന്ധിച്ച് ആകർഷകമായ സമ്മാന പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖാദി വസ്ത്രങ്ങൾക്ക് 30% റിബേറ്റ് ലഭിക്കും. സംസ്ഥാനത്ത് ഈ മാസം 12 വ്യാപക മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പുണ്ട്. ഇടുക്കി ദേവികുളം താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് വ്യാപക നാശനഷ്ടം. അടിമാലിയിൽ 20 വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുകയും വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ശക്തമായ മഴയിൽ അടിമാലി ടൌണിലും ലൈബ്രറി റോഡിലും ഫെഡറൽ ബാങ്ക് ജംഗ്ഷനിലും ഓടകൾ കവിഞ്ഞൊഴുകിയാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയത്. ഇതുമൂലം വ്യാപാരികൾക്ക് വൻ സാമ്പത്തിക നഷ്ടമുണ്ടായി. അതേസമയം കൂമ്പൻപാറയ്ക്കും കത്തിപ്പാറയ്ക്കും സമീപം മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും പിന്നീട് മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ചാറ്റുപാറ സബ്സ്റ്റേഷൻ പടിയിലും റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമായി. രാത്രികാലങ്ങളിൽ മലയോര മേഖലകളിൽ യാത്രകൾ കഴിവതും ഒഴിവാക്കണമെന്നും പ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും പ്രാദേശിക ഭരണകൂടവും ജില്ലാ ദുരന്ത നിവാരണ സേനയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ ഗവ് പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഡാക് സേവ ഗിഫ്റ്റ്സ് എന്ന പേരിൽ ഇന്ത്യ പോസ്റ്റ് സമ്മാനങ്ങൾ നൽകുന്നുണ്ടെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം ഓഫറുകളുമായോ സമ്മാന പദ്ധതികളുമായോ ഇന്ത്യ പോസ്റ്റിന് യാതൊരു ബന്ധവുമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ദക്ഷിണ വ്യോമസേനയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഈ മാസം 12-13 തീയതികളിൽ ബാൻഡ് പ്രകടനം സംഘടിപ്പിക്കും. സംഗീതത്തിലൂടെ ദേശാഭിമാനവും ഐക്യബോധവും വളർത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. അതേസമയം വ്യോമസേനയുടെ സംഗീത പരിപാടി നാളെ ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നടക്കും. പൂർവികരുടെ സ്മരണ പുതുക്കുന്ന കർക്കടക വാവ് ബലിതർപ്പണത്തിന് സംസ്ഥാനത്തെ വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബുധനാഴ്ച നടക്കുന്ന പിതൃതർപ്പണ ചടങ്ങുകളിൽ ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ കേന്ദ്രങ്ങളിൽ ബലിയർപ്പിക്കാൻ എത്തുന്നത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 11th ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം ഇന്ന് ഭോപ്പാലിൽ നടന്നു. ഭോപ്പാൽ പ്രഖ്യാപനം അംഗീകരിച്ചുകൊണ്ടാണ് യോഗം സമാപിച്ചത്. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കും പങ്കാളി രാജ്യങ്ങൾക്കും ഇടയിലുള്ള സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് പ്രായോഗികവും ഭാവിയെ മുന്നിൽ കണ്ടുള്ളതുമായ ഒരു ചട്ടക്കൂടൊരുക്കാൻ യോഗത്തിൽ ധാരണയായി. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങൾ രാജ്യ താൽപര്യത്തിന് മുൻഗണന നൽകണമെന്ന് IIT ഡൽഹിയുടെ ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളം കലൂരിൽ നിർവഹിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് 14.40 കോടി രൂപയുടെ ഭരണാനുമതി നൽകി സംസ്ഥാന സർക്കാർ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനും പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കും.

0: ചെയ്യണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മ്യൂൾ അക്കൌണ്ട് തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് കേരള പോലീസ്. ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് വ്യാപക മഴ. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം.

0: സന്ധ്യാഗീതമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വീടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,
3: നിങ്ങൾ ജീവിക്കുന്ന ഇപ്പോഴത്തെ ജീവിതം അനേകരുടെ സ്വപ്നമാണ്. അതുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ സംതൃപ്തരായിരിക്കുക, ഓരോ നിമിഷവും ആസ്വദിക്കുക. ഈയൊരു ശുഭചിന്തയോടെ ഇന്നത്തെ പരിപാടി ആരംഭിക്കുന്നു. കേരളത്തിൽ ക്ഷീരമേഖല മികച്ച വരുമാനവും വളർച്ചയും നൽകുന്ന ഒരു സംരംഭക രംഗമാണ്. പാലിനും ഉപോൽപ്പന്നങ്ങൾക്കും ദിവസേനയുള്ള ഉയർന്ന ആവശ്യം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്കുള്ള മാറ്റം എന്നിവ ഈ മേഖലയെ ലാഭകരമാക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ക്ഷീരമേഖലയിലെ സംരംഭകത്വ സാധ്യതകളെക്കുറിച്ചാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇന്നത്തെ ചോദ്യം പറയാം. റാണിഖേത്ത് രോഗം തടയുന്നതിനായി കോഴിക്കുഞ്ഞുങ്ങൾക്ക്

0: ഏത് പ്രായത്തിലാണ് ആദ്യ ഡോസ് വാക്സിൻ നൽകേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: ഇനി വിഷയത്തിലേക്ക് കടക്കാം. ഒരാളുടെ ആരോഗ്യ കാര്യത്തിൽ പാൽ എന്ന പോഷക വിഭവം എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നതാണെന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിവുള്ളതാണല്ലോ. പ്രഭാതത്തിൽ ഉന്മേഷം നൽകുന്ന ഒരു ചായയായോ മധുരമൂർന്ന ഐസ്ക്രീമായോ സദ്യ കഴിക്കുന്ന വേളയിലെ ഒരു തുണം മോരായോ അല്ലെങ്കിൽ പാൽപായസമായോ ഒക്കെ നിത്യജീവിതത്തിൽ പാൽ നമുക്കൊപ്പമുണ്ട്. പാലിന്റെ വൈവിധ്യമാർന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ ക്ഷീരകർഷകർക്ക് ഉയർന്ന ലാഭം നേടുവാൻ സാധിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. വെറും പാൽ വിൽക്കുന്നതിനേക്കാൾ പല മടങ്ങ് വരുമാനം ഇത്തരം ഉൽപ്പന്നങ്ങളിലൂടെ ലഭിക്കുന്നു. ഇതാ ഈ അഭിമുഖ സംഭാഷണം ശ്രദ്ധിക്കൂ. ക്ഷീരമേഖലയിൽ സംരംഭകത്വത്തിന് എത്രമാത്രം സാധ്യതകളുണ്ടെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഡയറി ബിസിനസ് ഡിപ്പാർട്ട്മെന്റ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ജയദേവൻ ജി ആർ ആണ് ഷിബു ജോർജ് അദ്ദേഹവുമായി സംസാരിക്കുന്നു.
3: ഡോക്ടർ ജയദേവൻ, പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം
3: സർ. നമ്മുടെ ക്ഷീരമേഖലയെക്കുറിച്ച് സംസാരിച്ചാൽ ഇന്ന് നമ്മൾ സംരംഭകത്വ സാധ്യതകളെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ക്ഷീര മൂല്യ ശൃംഖലയിലെ ഡെയറി വാല്യൂ ചെയിനിലെ എല്ലാ ഘട്ടത്തും നമുക്ക് ഇതിന്റെ ഒരു സാധ്യത ഉണ്ടല്ലേ.
4: ലോകത്തിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ 247.87 മില്യൺ ടൺസ് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമായ ഇന്ത്യ ഉപഭോക്തൃ വിപണിയിൽ രണ്ടാം സ്ഥാനത്തുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ക്ഷീരമേഖലയിൽ ശുദ്ധമായ പാലുൽപാദനത്തിൽ തുടങ്ങി അതിന്റെ ഓരോ ഘട്ടത്തിലും സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധനവ്, വിപണനം അങ്ങനെ വന്ന് യഥാർത്ഥ ഉപഭോക്താവിന്റെ തീന്മേശയിലേക്ക് എത്തുന്നവരെയുള്ള പാലിന്റെ പ്രയാണത്തിൽ ഒട്ടനവധി സംരംഭകത്വ സാധ്യതകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് അതിലെ സാധ്യതകൾ മനസ്സിലാക്കാനും ആ സാധ്യതകൾ വഴി അവരുടെ ജീവനോപാധിയായിട്ട് അത് മാറ്റാനും ഉള്ള ഒരു വലിയ അവസരം ഈ മേഖലയിലുണ്ട്.
3: ഇപ്പൊ സാർ സൂചിപ്പിച്ച മാതിരി തന്നെ ഇത് നമ്മുടെ പാൽ ഉൽപാദനത്തിൽ നിന്ന് തുടങ്ങും, പിന്നെ നമ്മുടെ മേശയിൽ എത്തുന്നിടം വരെയുള്ള ആ ഒരു യാത്രയിൽ വിഭിന്ന ഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ള വിവിധ കാര്യങ്ങളുണ്ട്. ആദ്യം നമ്മുടെ ഈ പാൽ ഉൽപാദനം അല്ലെങ്കിൽ ഒരു സേഫ് മിൽക്ക് പ്രൊഡക്ഷനിലല്ലേ വരുന്നത്.
4: അതെ അതെ, പാൽ ഉൽപാദനത്തിന്റെ ആ ഒരു ഘട്ടം പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ചെറുകിട നാമമാത്ര കർഷകനാണെങ്കിൽ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ശുദ്ധമായ പാൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അയാളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി, ആ കർഷകൻ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ പശു വളർത്തി പശുവിൽ നിന്ന് കിട്ടുന്ന പാലിനെ എത്രയും വേഗം അടുത്ത ക്ഷീരസംഘത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നത് വഴി ഫാമിൽ നിന്ന് കിട്ടുന്ന പാലിന് ഏറ്റവും നല്ല ഒരു വില ഉറപ്പാക്കാനും സാധിക്കും. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങുന്നു സംരംഭകത്തിന്റെ ഒന്നാം പാഠം. അപ്പോൾ പശു വളർത്തൽ തന്നെയാണ് ഈ ഒരു മേഖലയിലെ
3: അടിസ്ഥാനം,
4: അത് തന്നെയാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് പല രീതിയിൽ പശു വളർത്താം. ഒരു പശു ആയിക്കോട്ടെ, രണ്ട് പശു ആയിക്കോട്ടെ, അങ്ങനെ തുടങ്ങി വലിയ ഡയറി ഫാമുകൾ, ഒരുപാട് പശുക്കളെ വളർത്തുന്ന വലിയ ഒരു സ്കെയിലിൽ തന്നെ നമുക്ക് ഡയറി ഫാമുകളെ നമുക്ക് കൊണ്ടുവരാനും സാധിക്കും. പാലുൽപാദന രംഗത്ത്, അതായത് ഏറ്റവും അടിസ്ഥാനമെന്ന് പറയുന്ന പാലുൽപാദന രംഗത്ത്, പാല് ഉൽപ്പാദിപ്പിക്കുന്നതിൽ നമുക്ക് ശാസ്ത്രീയതയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും മിൽക്കിംഗ് മെഷീൻ്റെ റോൾ അവിടെ വരുന്നു. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൂടി വരെയാണ് കർഷകർ പറയുന്ന ഒരു വലിയ ഒരു പരാതി എന്ന് പറയുന്നത്. കറവക്കാരെ കിട്ടാനില്ല, കറവക്കാർക്കുള്ള കൂലി നിലവിലത്തെ പാലിന്റെ വിലയൊക്കെ വെച്ച് മുതലാകുന്നില്ല എന്ന് പറയാറുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു ഫാമിന്റെ ഒരു സ്കെയിലും കൂടെ നോക്കിയിട്ട് എത്ര പശുവിനെ വളർത്തുന്നു, അദ്ദേഹം ഏത് തോതിലാണ് കൃഷി ചെയ്യുന്നതും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നമുക്ക് പറയാൻ പറ്റും ഒരു മിൽക്കിംഗ് മെഷീൻ നമുക്ക് അവിടെ ഉപയോഗിക്കാം. അപ്പൊ മിൽക്കിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ യന്ത്രവൽക്കരണത്തിന്റെ സാധ്യത വന്നു. അപ്പോൾ ഫാം മെക്കനൈസേഷനിൽ ഇത്തരത്തിലുള്ള സംരംഭകത്വ സാധ്യതയുണ്ട്. അതായത് ഫാമിൻ്റെ മെക്കനൈസേഷൻ ആസ്പെക്റ്റിൽ അതിനോട് ചേർന്ന് തന്നെ വെറ്റിനറി കെയർ, കൃത്യമായ മൃഗചികിത്സയ്ക്ക് ഉള്ള സപ്പോർട്ട് കർഷകന് വളരെ അടിസ്ഥാനപരമാണ്. ഒരു ആവശ്യം വരുമ്പോൾ കൃത്യമായി കർഷകന്റെ പഠിക്കൽ തന്നെ വെറ്റിനറി

0: വെറ്ററിനറി കെയർ സപ്പോർട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഒരുപാട് അഭ്യസ്തവിദ്യരായ വെറ്റിനറിയൻസിനും പാരാ വെറ്റിനറിയൻസിനും ഒരു ജോലി സാധ്യത അതുവഴി തുറന്നു കിട്ടുകയാണ്. ഇനി വരുന്ന ഏറ്റവും വലിയൊരു ഘട്ടം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അടുത്ത ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പശുവിൻ്റെ തീറ്റയാണ്. തീറ്റ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും നമുക്ക് നമ്മുടെ മൊത്തം ആവശ്യകതയുടെ ഒരു 40-45% കേരളത്തിൽ നിന്ന് പച്ചപ്പുല്ല് ലഭ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള ഫീഡ് റിസോഴ്സുകളിലേക്ക് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ കേരളത്തിൽ ടോട്ടൽ മിക്സ്ഡ് റേഷൻ എന്നുള്ള കൺസെപ്റ്റിൽ ശാസ്ത്രീയമായി തന്നെ അവർ അസംസ്കൃത വസ്തുക്കൾ വാങ്ങി അത് ഫോർമുലേറ്റ് ചെയ്ത് വിദഗ്ധരുടെ സപ്പോർട്ടോടുകൂടി തന്നെ അവരുടെ ഫാമുകളിലും തൊട്ടടുത്തുള്ള ഫാമുകളിൽ അവർ വരുമാന മാർഗമായി തന്നെ അത് വിൽക്കുകയും അവർ അങ്ങനെയും വരുമാനം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഫീഡിൻ്റെ കാര്യത്തിലും ഫീഡ് സപ്ലിമെൻസിൻ്റെ കാര്യത്തിലും
1: ബിസിനസ്
0: ഓപ്പർച്യൂണിറ്റി ഫാമിൻ്റെ സ്റ്റേജിൽ തന്നെ നമുക്ക് വന്നു കഴിഞ്ഞു. പിന്നെ പ്രധാനമായി പറയേണ്ടത് ട്രെയിനിങ് ആസ്പെക്റ്റുകളിലാണ്. ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്ഷീരമേഖലയിലുള്ള പരിചയവും അല്ലെങ്കിൽ ക്ഷീരമേഖലയിൽ ശാസ്ത്രീയമായ പഠനവും നടത്തിയ ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ കർഷകരുടെ കൂടെ നിന്ന് അവരോട് ചേർന്ന് നിന്ന് അവരുടെ ഫാമിൽ ഉള്ള പോരായ്മകളെ മനസ്സിലാക്കി കൊടുക്കുകയും അവർക്ക് വേണ്ട സപ്പോർട്ട് ട്രെയിനിങ് സപ്പോർട്ടും കൂടെ കൊടുക്കുകയാണെങ്കിൽ
1: കൺസൾട്ടേഷൻ
0: എന്നുള്ളത് ഒരു വലിയ മേഖലയാണ്. അപ്പം നമുക്ക് ഫാമിങ്ങിൻ്റെ സ്റ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സാധ്യതകൾ നമ്മൾ പെട്ടെന്നൊരു ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം അവിടെ വരുന്നു.
1: നമ്മളിപ്പം
0: ശുദ്ധമായ പാൽ ഉൽപ്പാദനം കഴിഞ്ഞു ഒരു ഫാമിന്റെ സ്റ്റേജിൽ, അടുത്ത് അത് പോകുന്ന സംഭരണത്തിലേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറുകിട കർഷകനാണെങ്കിൽ അദ്ദേഹം തന്നെ പാല് അദ്ദേഹം മെമ്പർ ആയിട്ടുള്ള ഒരു സംഘത്തിലേക്ക് പോവുകയും അതല്ല ഇന്ന് വരുന്ന നൂതനമായ ചില ബിസിനസ് മോഡലുകളുണ്ട്. ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ വരുന്നുണ്ട്. അവർ കർഷകരുടെ കൂട്ടായ്മ തന്നെ അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, JLG ഗ്രൂപ്പ്, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകളൊക്കെ തന്നെ അവർ അവരുടെ അംഗ കർഷകരിൽ നിന്നുള്ള പാല് സംഭരിക്കുകയും അവർ അടുത്ത പാല് സംസ്കരിക്കാനുള്ളൊരു ഓപ്ഷൻ കണ്ടെത്തുന്നു. അപ്പം ഈ സംഭരണത്തിനും സ്വാഭാവികമായിട്ടും നമുക്കൊരു ഇൻബൗണ്ട് ലോജിസ്റ്റിക്സിന്റെ ആവശ്യം വരും. നമുക്ക് പാല് സംഘങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം വേണം, അതിന് വേണ്ടുന്ന ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ കൊടുക്കണം. ഈ സംഘത്തിൽ വരുമ്പോൾ അതിന്റെ ഗുണമേന്മ സംഘത്തിന്റെ ലെവലിൽ തന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യം വരും. സ്വാഭാവികമായിട്ടും മിൽക്ക് ടെസ്റ്റർ വേണം, ഒരു ക്വാളിറ്റിയെ നോക്കാനുള്ള കാര്യം, അതിൽ എത്ര കൊഴുപ്പുണ്ട്, കൊഴുപ്പിതര ഖര പദാർത്ഥമുണ്ട്, വെള്ളത്തിന്റെ കണ്ടന്റ് എത്രയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കണം. അത് കഴിഞ്ഞ് ഈ പാല് മൊത്തം കർഷകർ കൊണ്ടുവരുന്ന പാല് നമ്മൾ പുളിയതിന് ശേഷമാണ് നമ്മൾ ഒരു ഡയറി സംസ്കരണശാലയിലേക്ക് പാല് പോകുന്നത്.
1: അതല്ലെങ്കിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗും വേണമെങ്കിൽ ചെയ്യാം.
0: അവിടെ സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് ഇന്നത്തെ ഒരു കൺസെപ്റ്റ് ഫാം ടു ഫോർക്ക് എന്നുള്ള ഒരു മോഡൽ, ബിസിനസ് മോഡൽ വരുന്നുണ്ട് കേരളത്തിൽ. അത് വളരെ പ്രചാരം വരുന്നുണ്ട്. കർഷകരിൽ നിന്ന് നേരിട്ട് ഉപഭോക്താവിലേക്ക്, അതായത് പ്രോസസ്സിംഗ് ഇല്ല, കറന്നെടുക്കുന്ന പാൽ ഏറ്റവും ശുദ്ധമായി ഒരു ഫാം ഫ്രഷ് കൺസെപ്റ്റിലൂടെ തന്നെ അതിന് നല്ല വിലയും കൊടുത്ത് വാങ്ങിക്കാൻ ഉപഭോക്താക്കൾ മുന്നോട്ട് വരുന്നുണ്ട്. ക്വാളിറ്റി അഷോർഡായ മാത്രം മതി. മാത്രമല്ല ഇപ്പോഴും വരുന്ന ഒരു പുതിയൊരു ട്രെൻഡ് എന്ന് പറയുന്നത് ഉപഭോക്താക്കൾ പലപ്പോഴും ഒരു പശുവിന്റെ പാല് തന്നെ മതി എന്ന് പറയുന്ന, അപ്പോൾ ഒരു ട്രേസബിലിറ്റിയുടെ ഒരു എലിമെന്റ് ഇവിടെ ഉണ്ട്. കർഷകർക്ക് ഇന്ന ഫാമിലെ ഇന്ന പശുവിന്റെ പാല് തന്നെ മതി. അപ്പൊ അത് കൊടുക്കാൻ തയ്യാറായ ഒരു കർഷകൻ അഥവാ സംരംഭകൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റ് മാർക്കറ്റിലുള്ള വിലയേക്കാൾ ഒരു പ്രീമിയം വിലയിൽ ഈ ഒരു പാല് ഫാം ഫ്രഷ് മിൽക്ക് എന്നുള്ള ലേബൽ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കും. അപ്പൊ അവിടെയും ഒരു സംരംഭകത്വ സാധ്യത വരുന്നു, ഒരു വിപണി സാധ്യത അവിടെ വരുന്നു. സംഭരണത്തിന്റെ കാര്യം അവിടെ തൽക്കാലം പറഞ്ഞു നിർത്താം. അവിടെ നിന്ന് നമ്മൾ സംസ്കരണത്തിലേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ ഏറ്റവും പ്രാഥമികമായി തന്നെ ക്വാളിറ്റി ടെസ്റ്റുകളെല്ലാം ചെയ്യേണ്ടതുണ്ട്. അതിനൊരു സംവിധാനം വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും പാലിന്റെ ഗുണമേന്മ ഏറ്റവും കൂടുതൽ, ഇതൊരു ഭക്ഷണ സാധനമായതുകൊണ്ട് തന്നെ പബ്ലിക് ഹെൽത്ത് കൺസേൺ ഉള്ളതാണ്. പാലിന്റെ ഘടന എന്താണ്, അതിൽ എന്തെങ്കിലും വിഷാംശമുണ്ടോ, അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പബ്ലിക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, അതൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമാണ്. അപ്പം നമ്മളൊരു ഡയറി പ്ലാന്റിൽ എത്തുമ്പോൾ സൂക്ഷിപ്പ് മേന്മ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു കാര്യം നോക്കേണ്ടത്. പാല് സാധാരണഗതിയിൽ ഒരു തരത്തിലുമുള്ള സംസ്കരണം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, പുറത്തു വെച്ച് കഴിഞ്ഞാൽ അതൊരു 6-7 മണിക്കൂർ കൊണ്ട് പിരിഞ്ഞ് കേടായി പോകുന്നത് തടയാൻ വേണ്ടിയാണ് നമ്മൾ സംസ്കരണ മാർഗങ്ങൾ അവലംബിക്കുന്നത്. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള സംസ്കരണ പ്രക്രിയകൾ നമ്മൾ പാലിന്റെ പ്രോസസ്സിംഗിലുണ്ട്.
1: എല്ലാം ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി,
0: എല്ലാം ഓരോ ഘട്ടത്തിലും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. അത് അതാത് സംരംഭകന്റെ ശേഷി അനുസരിച്ച്, എത്രത്തോളം അദ്ദേഹത്തിന് അതിൽ മുതൽ മുടക്കാം എന്നുള്ളതനുസരിച്ച് നമുക്കൊരു പാസ്റ്ററൈസ് യൂണിറ്റ് ആണോ, അല്ലെങ്കിൽ ഒരു USD സ്റ്റെറിലൈസേഷൻ യൂണിറ്റ് പോലും, അല്ലെങ്കിൽ ഒരു ബാച്ച് ടൈപ്പ് പാസ്റ്ററൈസേഷൻ എന്ന് പറയുന്നത് പാലിനെ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെന്റാണ്, ഹീറ്റ് ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏത് പ്രോസസ്സാണ് അവലംബിക്കേണ്ടതെന്നുള്ളത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള ട്രീറ്റ്മെന്റ്, ഹീറ്റ് ട്രീറ്റ്മെന്റുകൾ വഴി പാലിനെ നമ്മൾ അണുവിമുക്തമാക്കുകയും ഈ പാലിൽ നിന്ന് തന്നെ വൈവിധ്യവൽക്കരണത്തിന്റെ ഒരു വലിയ പാതയും അവിടെ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. പാലിൽ നിന്ന് ക്രീം സെപ്പറേറ്റ് ചെയ്യുക, ക്രീമിൽ നിന്ന് നമുക്ക് ബട്ടറും

0: ഈം അതുപോലത്തെ കാര്യങ്ങൾ, ഐസ്ക്രീം, യോഗട്ട്, പാൽപ്പൊടി, പാൽപ്പൊടി ബേസ് ചെയ്തിട്ടുള്ള മറ്റ് ഡയറി വൈറ്റ്നർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ
1: വാല്യൂ അഡിഷൻ,
0: ഇതെല്ലാം വാല്യൂ അഡിഷനാണ്. അത് സംരംഭത്തിൻ്റെ ഒരു തോതനുസരിച്ച്, അതിൻ്റെ ഒരു സ്കെയിൽ അനുസരിച്ച് നമുക്ക് ഓരോ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അവിടെ കഴിഞ്ഞ് നമ്മൾ പാല് ഒരു പാക്കേജിങ് ഘട്ടത്തിലേക്ക് എത്തുകയാണ്. പാലായിക്കോട്ടെ, പാലിൻ്റെ ഉൽപ്പന്നങ്ങളായിക്കോട്ടെ, ഒരു പാക്കേജിങ് ഘട്ടത്തേക്ക് എത്തുമ്പോൾ ഇന്ന് ലോകത്ത് മൊത്തം ഭക്ഷ്യവിപണിയിൽ തന്നെ പാക്കേജിങ്ങിൻ്റെ പുതിയ പുതിയ സൊല്യൂഷൻസ് വരുന്നുണ്ട്. പ്രത്യേകിച്ചും സസ്റ്റൈനബിൾ ബയോ ഡീഗ്രേഡബിൾ പാക്കിംഗ്, പ്രകൃതിക്ക് ഒരു തരത്തിലും തന്നെ ഹാനികരമല്ലാത്ത പാക്കേജിങ് സൊല്യൂഷൻസാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്, ഉപഭോക്താക്കൾ ഇഷ്ടപ്പെടുന്നത്. ഉപഭോക്താക്കൾ അതിനൊരു കൂടിയ വില പോലും കൊടുക്കാൻ അവർ തയ്യാറാണ്. പ്രകൃതിയെ തീർത്തും നോവിക്കാത്ത രീതിയിലുള്ള സംവിധാനങ്ങളാണ് അവരും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു കൂട്ടായ ഇത്തരത്തിലുള്ളൊരു ചിന്ത വരുമ്പോൾ തന്നെ സസ്റ്റൈനബിൾ ബയോഡീഗ്രേഡബിൾ പാക്കേജിങ് സൊല്യൂഷൻസിലേക്ക് ക്ഷീരമേഖലയും മാറി തുടങ്ങിയിരിക്കുന്നു. ഇൻ്റലിജൻറ്റ് പാക്കിംഗ്, ഈ പാക്കേജിങ് സൊല്യൂഷൻസ് വഴി നമുക്ക് ശരിക്കും ഉൽപ്പന്നത്തിൻ്റെ സൂക്ഷിപ്പ് മേന്മ കൂട്ടാനും സാധിക്കും. ഒരു തരത്തിലുമുള്ള രാസ പ്രിസർവേറ്റീവ്സുകൾ ആഡ് ചെയ്യാതെ തന്നെ ഇതിന്റെ സൂക്ഷിപ്പ് മേന്മ ഏറ്റവും കൂടുതലായി നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നതാണ്.
1: ഈ പാക്കേജിങ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു അവസരമായി ഉപയോഗിക്കാം.
0: ഈ പാക്കേജിങ്ങിന് മേഖലയിലുള്ള എല്ലാ സംരംഭങ്ങളും ക്വാളിഫൈഡ് യൂത്തിന് ഇതൊരു വലിയ മേഖലയാണ്. പാക്കേജിങ്ങിന്റെ കാര്യത്തിൽ ഒരുപാട് പുതിയ പുതിയ ട്രെൻഡുകൾ, മോഡിഫൈഡ് അറ്റ്മോസ്ഫറിക് പാക്കേജിങ്, കൺട്രോൾഡ് അറ്റ്മോസ്ഫറിക് പാക്കേജിങ് എന്നൊക്കെ പറഞ്ഞ ഒരു പുതിയ ഒരു വലിയ ട്രെൻഡ് തന്നെ ഈ ഒരു മേഖലയിൽ വരുന്നുണ്ട്. ഒരുപാട് ചെറുപ്പക്കാരത്ത് സംരംഭങ്ങൾ ആരംഭിക്കുന്നുണ്ട് പാലിന്റെ പാക്കേജിങ്ങിന്റെ കാര്യത്തിൽ.
1: എനിക്ക് തോന്നുന്നു സാർ, വാല്യൂ അഡിഷനിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പം അവിടെ സാർ പറഞ്ഞ നമ്മൾ ഘീ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ബട്ടർ ഉണ്ടാക്കാം, ചീസും ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ പരിസ്ഥിതിയിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നല്ലപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്?
0: കേരളത്തിലെ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ഒരു ഉപഭോക്താക്കളുടെ ഒരു രീതി അനുസരിച്ച് കൾച്ചേർഡ് പ്രോഡക്ട്സ്, കിണ്വനം എന്ന പ്രക്രിയ വഴി ചെയ്യുന്ന പാലുൽപ്പന്നങ്ങളോട് വലിയൊരു ആഭിമുഖ്യം കേരളത്തിലെ ഉപഭോക്താക്കൾക്കുണ്ട്. പ്രത്യേകിച്ചും യോഗേർട്ട് പോലത്തെ ഒരു സാധനം. അപ്പം തൈര്, യോഗേർട്ട്, സംഭാരം, ഈ മലയാളി ഇഷ്ടപ്പെടുന്ന സംഭാരം, തൈര്, ഇത് കൂടാതെ യോഗേർട്ട് എന്നുള്ളൊരു ഹെൽത്ത് പ്രോഡക്റ്റ്. യോഗേർട്ടിന് നമുക്ക് മനുഷ്യൻ്റെ ഗട്ട് മൈക്രോഫ്ലോറ, ഏറ്റവും നല്ല ഒരു മൈക്രോഫ്ലോറ എൻഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഉൽപ്പന്നമാണ് യോഗേർട്ട്. വികസിത രാജ്യങ്ങളിൽ വളരെ മുമ്പേ ഇത് സുപരിചിതമാണ്. പക്ഷേ കേരളത്തിലും ഇന്ത്യയിലെ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ പതുക്കെ അത് പോപ്പുലാരിറ്റി വരുന്നുണ്ട്. അപ്പം യോഗേർട്ട് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഒട്ടനവധി സംരംഭങ്ങൾ ഇപ്പോൾ ഉണ്ട്. കേരളത്തിൽ തന്നെ അത് ഒരുപാട് ചെറിയ ചെറിയ യോഗേർട്ട് ഉണ്ടാക്കുന്ന സംരംഭങ്ങൾ വ്യാപകമായി വരുന്നുണ്ട്. ഇത് കൂടാതെ ഐസ്ക്രീം ലാഭകരമായി ചെയ്യാൻ പറ്റുന്നൊരു ഉൽപ്പന്നമാണ്. പാലുൽപ്പന്നങ്ങളിൽ ഏറ്റവും ലാഭകരമായി ചെയ്യാൻ പറ്റുന്നതും എന്നാൽ ഏറ്റവും കൂടുതൽ മൂലധനം നിക്ഷേപവും വേണ്ടി വരുന്ന ഒരു മേഖല ഐസ്ക്രീം മാനുഫാക്ചറിംഗ് ആണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫ്രീസറും അതിന് വേണ്ടുന്ന എക്യുപ്മെൻ്റ് ആണ് നമുക്ക് കുറച്ച് ചിലവ് വരുന്നത്. പക്ഷേ എന്നിരുന്നാലും ഏത് പ്രായക്കാരും ഇഷ്ടപ്പെടുന്ന എല്ലാ കാലത്തും വിപണിയുള്ള ഒരു പ്രോഡക്റ്റാണ് ഐസ്ക്രീം എന്ന് പറയുന്നത്. ഇന്ന് ഐസ്ക്രീമിൽ തന്നെ ഈ പ്രോബയോട്ടിക് ഐസ്ക്രീം, ഷുഗർ ഫ്രീ ഐസ്ക്രീം മുതലായ കാര്യങ്ങൾ മാർക്കറ്റിൽ ഒരു ട്രെൻഡായി വരുന്നുണ്ട്. മലയാളികൾക്കത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ട്രെൻഡുമാണ്. ശരിക്കും എല്ലാ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത്തരം പ്രോഡക്റ്റുകൾ പെട്ടെന്ന് വിറ്റ് പോകുന്നുമുണ്ട്.
1: ഇവിടെ ഡോക്ടർ ജയദേവൻ, ഒരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഒരു ചെറുകിട കർഷകന്, നമ്മൾ ആദ്യം സംസാരിച്ച മാതിരി തന്നെ പാലുൽപാദനം, സുരക്ഷിത പാലുൽപാദനം ചെയ്ത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇതൊഴിച്ച് പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ വാല്യൂഡിഷൻ ചെയ്യാൻ സാധിക്കുമോ?
0: തീർച്ചയായിട്ടും, തീർച്ചയായും. അതായത് ഒരു ചെറുകിട കർഷകന് അയാളുടെ ആവശ്യം കഴിഞ്ഞ് അയാളുടെ ലോക്കൽ സെയിൽസ്, അദ്ദേഹത്തിന് ഒരു ശൃംഖല കാണും. കുറച്ച് ഉപഭോക്താക്കൾ പാലായിട്ട് തന്നെ വിൽക്കുന്ന ഒരു സംവിധാനത്തിൽ അല്ലാതെ പാല് ഒരു വൈവിധ്യവൽക്കരണത്തിനെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുകയാണെങ്കിൽ സഹായിക്കാൻ ഒരുപാട് ഏജൻസികളും സംവിധാനവും ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട്. നമ്മളെ ക്ഷീരവികസന വകുപ്പിൻ്റെ തന്നെ MSDP പോലത്തെ പദ്ധതികളിൽ പശുവിനെ വാങ്ങിക്കലും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതും നാടൻ പശുക്കളെ വാങ്ങിക്കുന്നതും അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടതാണ് നീഡ് ബേസ്ഡ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. കർഷകർക്ക് തന്നെ ഫാം മെക്കനൈസേഷനും ഇത്തരത്തിൽ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാല് കേടുകൂടാതെ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങളായി മാറ്റാവുന്നുള്ള യന്ത്ര സാമഗ്രികൾ വാങ്ങിക്കുന്നതിനും 50% സബ്സിഡി കൊടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ചെറിയ രീതിയിൽ തന്നെ നമുക്കൊരു പ്രോസസ്സിംഗ് യൂണിറ്റ് അദ്ദേഹത്തിന് തുടങ്ങാവുന്നതാണ്.
1: നെയ്യൊക്കെ നല്ല ഡിമാൻഡ്.
0: തീർച്ചയായിട്ടും ക്രീം സെപ്പറേഷനാണ് ആദ്യത്തെ ഘട്ടം. ഇത്തരത്തിൽ മാറ്റിവെക്കാവുന്ന ഒരു ഡിസ്പോസിബിൾ മിൽക്ക് ഉണ്ടെങ്കിൽ ക്രീം സെപ്പറേഷനിലേക്ക് പോവാം. ക്രീമിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കാം. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു കേർഡ് തൈര് തൈരായി വിൽക്കാം, ഒരു നല്ല തരത്തിലുള്ള ഉറ ലഭ്യമാണെങ്കിൽ അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈവൻ യോഗട്ടായി പോലും ആലോചിക്കുക എന്നുള്ളതാണ്. നമുക്ക് വെറ്റിനറി സർവകലാശാല തന്നെ ഇത്തരത്തിൽ ഒരു മിനി യോഗട്ട് മിനിങ്ങോ എന്നുള്ള ഒരു രീതിയിൽ ഒരു യോഗട്ട് മേക്കിംഗ് മെഷീൻ

0: ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്, നമുക്ക് ഇൻക്യുബേറ്റർ ഉണ്ട്, യോഗർട്ട് ഉണ്ടാക്കി വിപണിയിലേക്ക് എത്തിക്കാം. അപ്പോൾ അതൊക്കെ ഒരു ചെറിയ സ്കെയിലിലുള്ള കർഷകന് പോലും പ്രാപ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
1: ഓക്കെ സാർ, നമ്മളിപ്പം ഡിസ്കഷൻ നമ്മുടെ എത്തിയിരുന്നത് നമ്മൾ ടോട്ടൽ ഒരു വാല്യൂ അഡീഷൻ ചെയ്യാൻ പറ്റും, അവിടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയുണ്ട്.
0: അടുത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളെല്ലാം ഉപഭോക്താവിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. നമ്മൾ കർഷകനെ ബോധവൽക്കരിച്ചു, കർഷകൻ നല്ല രീതിയിൽ നമ്മളോടൊപ്പം ഉയർന്നു, നന്നായി പാൽ ഉൽപ്പാദിപ്പിച്ചു, അത് സംസ്കരിച്ചു, നമ്മൾ നന്നായി പാക്ക് ചെയ്തു, നമ്മൾ നന്നായി അത് ശീതീകരിച്ച് സൂക്ഷിച്ചു. ഇനി നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഇതിനെ അതേ ഗുണമേന്മയോടുകൂടി ഒരു ഉപഭോക്താവിൻ്റെ തീന്മേശയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ കോൾഡ് ചെയിൻ മാനേജ്മെൻ്റ് എന്ന് നമുക്ക് പറയാം, ഫാം ടു ടേബിൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും ആംബിയൻ്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ കണ്ടീഷനിൽ നമുക്ക് നമ്മുടെ ശീതീകരണ സംവിധാനങ്ങൾ വഴി ഇത് ഉപഭോക്താവിൻ്റെ വീട്ടുപടിക്കൽ എത്തിക്കലാണ് ഏറ്റവും വലിയ ചലഞ്ച്. നമുക്ക് നമ്മുടെ അമൂല് പോലത്തെ, മിൽമ പോലത്തെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളും ഒരുപാട് പ്രൈവറ്റ് കമ്പനികളും ഒക്കെ തന്നെ നമ്മൾ ഇന്ത്യയിലുണ്ട്. അവർക്കൊക്കെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇത്തരത്തിൽ വിപണന ശൃംഖല ഉണ്ട്. കൃത്യമായി കോൾഡ് ചെയിൻ കീപ്പ് ചെയ്ത് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താവിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. എനി ടൈം മിൽക്ക് എന്നുള്ളൊരു കൺസെപ്റ്റിൽ ATM പോലത്തെ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ കർഷകന്റെ ഇത്രയും ശ്രമിച്ച് ഉണ്ടാക്കിയ പാല് ഏറ്റവും ഗുണമേന്മയോടുകൂടി ഏറ്റവും മൂല്യവർദ്ധിതമായി ഈ സാധനം എത്തിക്കുന്നതിനുള്ള മാർക്കറ്റിംഗ് സപ്ലൈ ചെയിൻ ശൃംഖല, അവിടെയും നമുക്കൊരു സംരംഭകത്വ സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ചെറിയ രീതിയിലല്ല, വലിയ രീതിയിൽ തന്നെ നമുക്ക് അത്തരത്തിൽ ചെയ്യാം. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, IoT ഒക്കെ ഒരു ആവിർഭാവം വന്നതോടുകൂടി ഒരുപാട് പുതിയ നൂതന RFID, GPS ഒക്കെ വഴി തന്നെ മിക്കവാറും നമുക്ക് ഏറ്റവും ചുരുങ്ങിയ സമയത്ത് ഉൽപ്പന്നങ്ങൾ കേടുകൂടാതെ തന്നെ ഉപഭോക്താവിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളും ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ഉണ്ട്.
1: ഡോക്ടർ ജയദേവൻ, നമ്മുടെ ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും നമ്മുടെ ക്ഷീരമൂല്യ ശൃംഖല ഡെയറി വാല്യൂ ചെയിനിൽ എല്ലാ ഘട്ടത്തിലും നമുക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്, എല്ലാവർക്കും വേണ്ടിയും ഉണ്ട്, നമുക്കത് ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. സർ, പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് വളരെ നന്ദി.
0: നന്ദി സർ, നന്ദി.
2: ക്ഷീരമേഖലയിൽ സംരംഭകത്വത്തിന്റെ സാധ്യതകളെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് പകർന്നു തന്നത് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഡയറി ബിസിനസ് ഡിപ്പാർട്ട്മെന്റ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ജയദേവൻ GR. ഷിബു ജോർജാണ് അദ്ദേഹവുമായി സംസാരിച്ചത്. ഡോക്ടർ ജയദേവന്റെ ഫോൺ നമ്പർ പറയാം. 9496369081. നമ്പർ ഒരിക്കൽ കൂടി, 9496369081.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ കൃഷി.

0: അടുത്തതായി കമ്പോള വില നിലവാരം.
1: സംസ്ഥാന സാമ്പത്തിക സ്ഥിതിവിവര കണക്ക് വകുപ്പിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പുറത്തിറക്കിയ മൊത്തവ്യാപാര വില നിലവാര റിപ്പോർട്ട് പ്രകാരമുള്ള പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില വിവരങ്ങൾ ഇനി പറയുന്നു. വെളിച്ചെണ്ണ ക്വിന്റലിന് 25,300 രൂപ മുതൽ 27,800 രൂപ വരെയും കൊപ്രയ്ക്ക് 16,400 രൂപ മുതൽ 21,900 രൂപ വരെയുമാണ് വില. തേങ്ങാപ്പിണ്ണാക്കിന് ക്വിന്റലിന് 3,700 മുതൽ 3,900 രൂപ ലഭിക്കുന്നു. 1,000 തേങ്ങയ്ക്ക് തൊണ്ടോട് കൂടിയതിന് 22,000 രൂപ മുതൽ 26,000 രൂപ വരെയും തൊണ്ടില്ലാത്തതിന് 21,000 രൂപ മുതൽ 32,500 രൂപ വരെയുമാണ് വില. സുഗന്ധവിളകളിൽ ഏലത്തിന് കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയും ഗാർബിൾഡ് കുരുമുളകിന് ക്വിന്റലിന് 65,000 രൂപ മുതൽ 71,500 രൂപ വരെയും വില രേഖപ്പെടുത്തി. കാപ്പിക്കുരുവിന് ക്വിന്റലിന് 36,500 രൂപയും തൂവരപ്പരിപ്പിന് 12,600 രൂപയും ഉഴുന്നുപരിപ്പിന് 12,500 രൂപയുമാണ് വില. റബ്ബർ ലോട്ടിന് ക്വിന്റലിന് 23,000 മുതൽ 27,000 രൂപ വരെയും മഞ്ഞളിന് 16,500 മുതൽ 23,800 രൂപ വരെയും വിലയായിരുന്നു. നേന്ത്രക്കായ്ക്ക് ക്വിന്റലിന് 3,700 മുതൽ 18,000 രൂപ വരെയും പച്ചക്കപ്പയ്ക്ക് 2,300 മുതൽ 3,200 രൂപ വരെയും വിലയായിരുന്നു. ശർക്കരയ്ക്ക് ക്വിന്റലിന് 5,500 മുതൽ 6,500 രൂപ വരെയും പുളിയരിപ്പൊടിക്ക് 3,000 മുതൽ 4,000 രൂപ വരെയും വില രേഖപ്പെടുത്തി.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ്.
2: നെൽപ്പാടങ്ങളിൽ സസ്യസംരക്ഷണ നടപടികൾ കൃത്യമായി സ്വീകരിക്കണം. പോളരോഗം കൂടുതലായി കാണുന്ന സ്ഥലങ്ങളിൽ രോഗബാധ വരാതിരിക്കാനുള്ള മുൻകരുതലായി സ്യൂഡാമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കണം. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
4: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: ഇനി തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ള സമയമാണ്. അതിനു മുൻപായി ചോദ്യം ഒന്നുകൂടി പറയാം. റാണിഖേത്ത് രോഗം തടയുന്നതിനായി കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഏത് പ്രായത്തിലാണ് ആദ്യ ഡോസ് വാക്സിൻ നൽകേണ്ടത്? ഉത്തരം, 5 മുതൽ 7 ദിവസം പ്രായമാകുമ്പോൾ ആദ്യ ഡോസായ ലസോട്ട അല്ലെങ്കിൽ F1 വാക്സിൻ നൽകണം. പൊതുവെ പിന്തുടരുന്ന വാക്സിനേഷൻ ഷെഡ്യൂൾ ഇപ്രകാരമാണ്: 5 മുതൽ 7 ദിവസം പ്രായമാകുമ്പോൾ ലസോട്ട അല്ലെങ്കിൽ F1 വാക്സിൻ, 4 മുതൽ 5 ആഴ്ച പ്രായത്തിൽ ലസോട്ട വാക്സിൻ ബൂസ്റ്റർ ഡോസായി നൽകുക, 8 മുതൽ 10 ആഴ്ച പ്രായത്തിൽ R2B വാക്സിൻ നൽകുക. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
5: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
6: വയലും വേടും സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഫ്രണ്ട്സ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്, സംഗീതം ഇളയരാജ.

0: ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: യേശുദാസ് പാടിയത് ചിത്രം ദ ഫിലിം സ്റ്റാർ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ചിത്രപാടിയത് ചിത്രം അടിവേരുകൾ, രചന ബിജു തിരുമല, സംഗീതം ശ്യാം.

കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇനി. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: വീട്ടിൽ ലിസ്റ്റ് റെഡിയായി. ടിവി, ഫ്രിഡ്ജ്, ഫോൺ, മിക്സി. പക്ഷെ ബജറ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഓഫായി.
1: ഓഫാവണ്ട, മൈജി ഉണ്ടല്ലോ.
0: എന്താ അവിടെ സ്പെഷ്യൽ?
1: മൈജി ഓണം മാസ് ഓണം 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, സ്പെഷ്യൽ ക്യാഷ് ഡിസ്കൗണ്ട്സ്, പിന്നെ ഭാഗ്യം കൂടിയാൽ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, BMW വരെ.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ONV കുറിപ്പിന്റെ രചനയും SP വെങ്കടേഷിന്റെ സംഗീതവും. ചുക്കാൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയതാണ്.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: യേശുദാസ് പാടിയത് ചിത്രം ബൽറാം വേഴ്സസ് താരാദാസ്. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം ജാസി ഗിഫ്റ്റ്. ചക ചക ചക ചക ചക ചക.

നാലാം കെട്ടിലെ നല്ല തമ്പിമാർ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. പാടിയത് യേശുദാസും ചിത്രയും. ഇഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കടേഷ്. പ്രധാന വാർത്തകൾക്ക് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ തുടരും.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ആൻഡമാൻ നിക്കോബാർ സന്ദർശനത്തിന് തുടക്കമായി. ഹർഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി നാളെ ശ്രീവിജയപുരത്ത് ദേശീയ പതാക ഉയർത്തും. വികസിത ഭാരതത്തിലേക്കുള്ള പ്രയാണത്തിൽ ബിരുദ വിദ്യാർത്ഥികൾ നിർണായക സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭോപ്പാൽ പ്രഖ്യാപനം അംഗീകരിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം സമാപിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സ്നേഹസാന്ത്വന പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് 14.40 കോടി രൂപയുടെ ഭരണാനുമതി നൽകി കേരള സർക്കാർ. വ്യക്തിഗത ബാങ്ക് അക്കൌണ്ടുകൾ നിയമവിരുദ്ധ ഇടപാടുകൾക്കായി സൈബർ കുറ്റവാളികൾ ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളം കല്ലൂരിൽ നിർവഹിച്ചു. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡും ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി വിപണന മേള ഈ മാസം 10 മുതൽ 15 വരെ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കും. ഖാദി വസ്ത്രങ്ങൾക്ക് 30% റിബേറ്റ് ലഭിക്കും. സംസ്ഥാനത്ത് വ്യാപക മഴ. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന മുന്നറിയിപ്പ്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിക ഫൈനലിൽ.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. രാജവാഴ്ച എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

0: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
1: ഓണം ഷോപ്പിംഗ് ആ
0: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
1: ആ കാറും സ്കൂട്ടറും ബി എം ഡബ്ല്യു ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഇനി നമുക്ക് ഗോളാന്തര വാർത്ത എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനം കേൾക്കാം. രചന ഓൻവി കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ?
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

കമല എന്ന ചിത്രത്തിനു വേണ്ടി മിഥുൻ ജയരാജ് പാടിയ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. മൈഥിലി പാടിയൊരു ഗാനം കേൾക്കാം, ചിത്രം ലോഹം. ഈ ഗാനത്തിൻ്റെ രചന റഫീഖ് അഹമ്മദ്, സംഗീതം ശ്രീവത്സൻ ജെ മേനോൻ.

ഇനി നമുക്ക് പത്മ എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന അനൂപ് മേനോൻ, സംഗീതം നീനോയ് വർഗീസ്.

0: സ്മാർട്ട് ടി വി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടി വി മാത്രല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ബിധു പ്രതാപും മൃദുല വാര്യരും പാടിയത് ചിത്രം പോർക്കളം.

0: ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: ചിത്രം നവൽ എന്ന ജ്വർ. പാടിയത് ശ്രേയ ഘോഷാൽ. സംഗീതം MJ ജയചന്ദ്രൻ.

ഇനി എം ജി ശ്രീകുമാരും സുജാതയും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം സ്വപ്നം കൊണ്ട് തുലാഭാരം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: സമയം 9 മണി കഴിഞ്ഞ 30 മിനിറ്റ്. ഇപ്പോൾ സംഗീതസുധ.
1: ഇപ്പോൾ ശ്രീ തിരുപ്പുന്തുരുത്തി വെങ്കടേശൻ പാടിയ നാരായണ തീർത്ഥർ തരംഗം കേൾക്കാം. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. മൃദംഗം ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ. ജയ ജയ ഗോകുല എന്നാരംഭിക്കുന്ന രാഗമാലിക. രൂപകതാളം

അടുത്തതായി പന്തുവരാളി രാഗത്തിൽ കലയദ ഗോപി ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ തിരുപ്പുന്തുരത്തി വെങ്കടേശൻ പാടിയ നാരായണ തീർത്ഥർ തരംഗം. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. മൃദംഗം ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ. ഇനി ദ്രക്ഷ്യാമി ഗോകുല നിലയം എന്ന് തുടങ്ങുന്നു. രാഗം മധ്യമാവധി. ആദിതാളം.

നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ തിരുപ്പുന്തുരത്തി വെങ്കടേശൻ പാടിയ നാരായണ തീർത്ഥർ തരംഗം. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. മൃദംഗം ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ.

ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് കാരണമുള്ള വേദനകൾക്ക് ഫിസിയോതെറാപ്പി എത്രത്തോളം ഫലപ്രദമാണ്? ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

നിശാസുരഭി. പ്രിയ ശ്രോതാക്കളെ, നിശാസുരഭിയിലേക്ക് സ്വാഗതം. ആദ്യം ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഒരു ഗാനം കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം മൗസേപ്പച്ചൻ.

ഒരു സുന്ദരിയുടെ കഥ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് നിശാസുരപ്പേൽ ഇനി. ഈ ഗാനത്തിൻ്റെ രചന വയലാർ രാമവർമ്മ, സംഗീതം നൽകിയത് ജി ദേവരാജൻ.

ഇനി നമുക്ക് ചീനവല എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന വയലാർ രാമവർമ്മ, സംഗീതം എം കെ അർജുനൻ.

0: അനുഭവം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഈ മനോഹര ഗാനത്തോടെ ഇന്നത്തെ നിശാസുരഭി പൂർണ്ണമാകുന്നു. ഒരുപിടി നല്ല ഗാനങ്ങളുമായി നിശാസുരഭി വീണ്ടും എത്തും നാളെ രാത്രി ഇതേ സമയം. ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം ഫാദർ സുശീൽ വർഗീസ് അവതരിപ്പിച്ചത്.
1: ഒരു ജോഡി പുതിയ പാദരക്ഷകൾ വേണമെന്ന് ദൈവത്തോട് പരാതിപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ അയാൾ ദേവാലയത്തിൽ എത്തി. അദ്ദേഹം അപ്രകാരം പ്രാർത്ഥിച്ച് മടങ്ങുമ്പോൾ ഒരു കാല് നഷ്ടപ്പെട്ട മനുഷ്യൻ പ്രാർത്ഥിക്കുവാൻ ആ ദേവാലയത്തിലേക്ക് കയറി വരുന്നു. അയാൾ തിരികെ വന്ന് ദേവാലയത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ദൈവമേ, പുതിയ ഒരു ജോഡി ചെരുപ്പുകൾക്ക് വേണ്ടി പരാതിപ്പെട്ട് പ്രാർത്ഥിച്ചതിന് മാപ്പ്. എനിക്ക് നടക്കുവാൻ ബലമുള്ള ഒരു ജോഡി പാദങ്ങൾ തന്നതിന് നന്ദി. ജീവിതത്തിൽ നാം എത്രമാത്രം ഈശ്വരനോട് നന്ദിയുള്ളവരായിരിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് മേൽ വിവരിച്ച പ്രാർത്ഥന. ആംഗ്ലേയ സാഹിത്യകാരനായ ജി കെ ചെസ്റ്റേട്ടൺ പറയുന്നു, ദ ബെസ്റ്റ് ഗിവിംഗ് ഈസ് താങ്ക്സ് ഗിവിംഗ്. ഏറ്റവും ശ്രേഷ്ഠമായ ദാനം നന്ദി അർപ്പിക്കുക എന്നതാണ്. തത്വചിന്തകനായ സീസറോയുടെ അഭിപ്രായത്തിൽ നന്ദി അർപ്പിക്കുന്നത് ഏറ്റവും നല്ല സ്വഭാവവിശേഷം മാത്രമല്ല, പ്രത്യേക എല്ലാ സ്വഭാവങ്ങളുടെയും മാതാവും പിതാവും കൂടിയാണ്. ആർക്കാണ് ആത്മാർത്ഥമായി നന്ദി അർപ്പിക്കുവാൻ കഴിയുക? അനർഹമായത് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നന്ദിയുടെ മനോഭാവം ഉണ്ടാകുകയുള്ളൂ. നന്ദിയുടെ രണ്ട് തരത്തിലുള്ള മനോഭാവമുണ്ട്. ഒന്ന് പോസിറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡ്, മറ്റേത് നെഗറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും ലഭിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയുന്ന മനോഭാവമാണ് പോസിറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ ഗുണാത്മകമായ നന്ദി പ്രകാശനം. അത് സാധാരണമാണ്, അത് സ്വാഭാവികമാണ്. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് നെഗറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡ്, ഋണാത്മകമായ നന്ദി പ്രകാശനം. വേദന നിറഞ്ഞ അനുഭവങ്ങൾക്ക്, ക്ലേശകരമായ അവസ്ഥയ്ക്ക് നന്ദിയുള്ളവരാകുക, അത് സാധാരണമല്ല. ഒരിക്കൽ ഒരു ഗ്രഹനാഥ ജോലി കഴിഞ്ഞ് വന്ന് തന്റെ ജീവിതത്തിലെ പല കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെട്ടിരിക്കുകയാണ്. അവരെ ആകുലപ്പെടുത്തുന്നത് പല ചിന്താ ക്ലേശങ്ങളാണ്. നികുതി അടയ്ക്കാൻ സമയമായി, അതിൻ്റെ രേഖകൾ തയ്യാറാക്കണം, വീട് ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നു, നാളെ വീട്ടിൽ ഒരു വിരുന്ന് നടക്കുകയാണ്, അതിനുള്ള ഒരുക്കം ആവശ്യമാണ്, ഒരുപാട് കാര്യങ്ങൾ ക്രമപ്പെടുത്തി വേണം നാളെ ഓഫീസിൽ പോകുവാൻ. ഇങ്ങനെ ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുമ്പോഴാണ് തൻ്റെ 10 വയസ്സുകാരി മകൾ വളരെ ശ്രദ്ധയോടെ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് അവർ ശ്രദ്ധിച്ചു. അവർ മകളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, നീ എന്താണ് ഇത്ര സൂക്ഷ്മതയോടെ ചെയ്യുന്നത്? മമ്മി, ഞാൻ എൻ്റെ ഗ്രഹപാഠം ചെയ്യുകയാണ്. ഏത് വിഷയത്തിലാണ് നിന്റെ ഗ്രഹപാഠം? മമ്മി, നെഗറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് എഴുതുവാനാണ് ടീച്ചർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നീ എന്താണ് നെഗറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്? അവൾ ഇപ്രകാരം മമ്മിയെ വായിച്ച് കേൾപ്പിച്ചു. എൻ്റെ വർഷാവസാന പരീക്ഷ അടുത്തുവരുന്നു. പരീക്ഷ സമയം ഏറെ ശ്രമകരമായ സമയമാണ്. എന്നാൽ പരീക്ഷ കഴിഞ്ഞാൽ ഒരു നീണ്ട അവധിക്കാലമുണ്ട്. എനിക്ക് എൻ്റെ കൂട്ടുകാരോടൊത്ത് സന്തോഷിക്കാം. എന്റെ മമ്മി എനിക്ക് ഒട്ടും രുചിയില്ലാത്ത മരുന്ന് എന്റെ രോഗാവസ്ഥയിൽ നിർബന്ധിച്ച് നൽകും. ആ കയ്പുള്ള മരുന്ന് കുടിച്ചാൽ എനിക്ക് സൗഖ്യം ലഭിക്കും. എന്റെ മമ്മി എന്നെ ചിലപ്പോൾ വഴക്കു പറയും, കാരണം എന്റെ മമ്മി എന്നെ സ്നേഹിക്കുന്നു. ആ അമ്മ മകളെഴുതിയ നെഗറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡിനുള്ള കാരണങ്ങൾ വായിച്ച്

0: അത്ഭുതപ്പെട്ടു പോയി. എത്ര വിലപ്പെട്ട വസ്തുതകളാണ് അവൾ എഴുതിയിരിക്കുന്നത്! ഇത്തരം കാര്യങ്ങൾക്ക് എൻ്റെ മകൾക്ക് നന്ദി പറയാനുണ്ടെങ്കിൽ ഞാൻ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയണം. ആ അമ്മ അവളുടെ മുറിയിലേക്ക് പോയി. അവളുടെ ജീവിതത്തിലെ നെഗറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡിനെക്കുറിച്ച് അവളും എഴുതുവാൻ തുടങ്ങി. എനിക്ക് നികുതി അടയ്ക്കേണ്ടതുണ്ട്, കാരണം എനിക്ക് ഒരു ആദായമുണ്ട്. എൻ്റെ വീട് ഭർത്താവും മകളും ചേർന്ന് അലങ്കോലപ്പെടുത്തിയിരിക്കുന്നത് വൃത്തിയാക്കണം. പക്ഷേ ഞാൻ സന്തോഷവതിയാണ്, കാരണം എനിക്ക് സ്നേഹിക്കുന്ന ഒരു കുടുംബമുണ്ട്. നാളത്തെ വിരുന്നിന് എനിക്കൊരുങ്ങണം. എന്തെന്നാൽ എനിക്ക് ധാരാളം സ്നേഹിതന്മാരും ബന്ധുക്കളും ഉണ്ട്. ഞാൻ വളരെ തിരക്കുള്ളവളാണ്. എനിക്ക് നല്ല ഒരു തൊഴിൽ ഉണ്ടല്ലോ. എത്രയോ കാര്യങ്ങൾക്ക് നമുക്ക് ദൈവത്തോട് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. എല്ലാം നമ്മുടെ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കും. നമുക്ക് ദൈവത്തോടും സഹജീവികളോടും നന്ദിയുള്ളവരായിരിക്കാം.
1: ഫാദർ സുശീൽ വർഗീസ് അവതരിപ്പിച്ച സുഭാഷിതമായിരുന്നു കേട്ടത്. ഇനി നമുക്ക് കാലാവസ്ഥ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്. ആകാശവാണി അനന്തപുരി FM 101.9. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ.

0: दो ना।
1: करो इंतजार आएगा वो दिन, थोड़ी देर है
0: कब आएगा।